പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ? ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നെത്തി നിൽക്കുന്നത് മെയ് 11 ഭൂമികയിലാണ്. 1812 മെയ് 11 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്പെൻസർ പെർസിവൽ വെടിയേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. 1904 മെയ് 11 സറിയലിസ്റ്റ് പ്രസ്ഥാനത്തിലെ അതിപ്രശസ്തനും 20 പ്രമുഖ ചിത്രകാരനുമായ സാൽവദോർ ദാലി സ്പെയിനിലെ കാറ്റലോണിയയിലെ ഹെഗുറാസിൽ ജനിച്ചിരിക്കുന്നു. 1998 മെയ് 11 ഉച്ചകഴിഞ്ഞ് 3:45 രാജസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ മണലാരണ്യത്തിലുള്ള പൊഖ്റാനിൽ ഇന്ത്യ പരീക്ഷണാർത്ഥമുള്ള 2 ആണവ സ്ഫോടനം ദേ നടത്തിക്കൊണ്ടിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും പഞ്ഞമില്ലാത്ത ഒരു ലോകത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. സൃഷ്ടിപരമായ വിമർശനങ്ങളും അനുയോജ്യമായ അഭിപ്രായങ്ങളും സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ എല്ലാവരുടെയും എല്ലാ വിധത്തിലുമുള്ള അഭിപ്രായങ്ങൾക്കും വില കൽപ്പിച്ച് തദനുസരണം നീങ്ങാനൊരുമ്പെടുന്നത് മൗഢ്യമായിരിക്കും. ആര് എന്തഭിപ്രായം പറഞ്ഞാലും അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവതാളത്തിലാകുമെന്നതിന് പല അനുഭവകഥകളുമുണ്ട്. നല്ലൊരു വീട് നിർമ്മിച്ച് താമസിക്കണമെന്ന് ആഗ്രഹിച്ചൊരാൾ വളരെ കാലത്തെ പരിശ്രമം കൊണ്ട് അതിനുള്ള പണമുണ്ടാക്കി. സാമാന്യം ഭേദപ്പെട്ടൊരു പ്ലാൻ സ്നേഹിതനിൽ നിന്ന് ലഭിച്ചു. പണി തുടങ്ങി. ഭിത്തികൾ കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അയാളുടെ മറ്റൊരു സുഹൃത്തിന്റെ ഉപദേശം, മുറികൾക്ക് വിസ്താരം കുറവാണെന്ന്. പണി തീർത്ത ഭിത്തികൾ പൊളിക്കുവാനും അടിത്തറയ്ക്ക് വിസ്താരം കൂട്ടി സുഹൃത്തിന്റെ നിർദ്ദേശമനുസരിച്ച് പുതുക്കി പണിയാനും അയാൾ തെല്ലും വൈകിയില്ല. അതിനിടയ്ക്ക് മറ്റൊരാൾ വേറൊരഭിപ്രായം പറഞ്ഞു, ജനാലകളും കതകുകളും വേണ്ടത്ര വലിപ്പമുള്ളവയല്ലെന്ന്. വീണ്ടും പൊളിച്ചു, പണിഞ്ഞു. കട്ടിള നിരപ്പിലെത്തിയപ്പോഴേക്കും കയ്യിലുള്ള പണമെല്ലാം തീർന്നു. പാവം അധോഗതിയിലുമായി. പഴയ പ്ലാനും എസ്റ്റിമേറ്റും അനുസരിച്ച് പണികൾ നടത്തിയിരുന്നെങ്കിൽ തനിക്ക് ഈ ദൗർഭാഗ്യം അനുഭവിക്കേണ്ടി വരികയില്ലെന്നുള്ള പരമാർത്ഥം മനസ്സിലാക്കിയപ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. ശാലീനയായ ഒരു പെൺകുട്ടിക്ക് ഒരിക്കലുണ്ടായ അനുഭവം പറയാം. അവളുടെ സ്നേഹിത ഒരിക്കൽ പറഞ്ഞു, ഏതൊക്കെ പറഞ്ഞാലും നിനക്കൊരു സെക്സ് അപ്പീലില്ല. ഒരു പുരുഷനും നിന്നെ സ്നേഹിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സ്നേഹിതയുടെ മുന്നിൽ വെച്ച് പുഞ്ചിരിച്ചു കാണിച്ചെങ്കിലും ആ പാവം പെൺകുട്ടിയുടെ മനസ്സ് നീറുവാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവൾ മാനസികവും ശാരീരികവുമായി തകർന്നതുപോലെയായി. ആയിടയ്ക്കാണ് അവളുടെ കാമുകൻ അവധിക്ക് നാട്ടിലെത്തിയത്. കാമിനിയുടെ ഭാവപ്പകർച്ച അയാളെ ഖിന്നനാക്കി. കാരണമന്വേഷിച്ചപ്പോഴാണ് സ്നേഹിതയുടെ അഭിപ്രായം അവൾ പറഞ്ഞത്, നിനക്ക് സെക്സ് അപ്പീലില്ലെങ്കിൽ നിന്നെ ഞാൻ സ്നേഹിക്കുമായിരുന്നു മണ്ടി. ഈ വാക്കുകൾ അവളുടെ ഹൃദയത്തിന് കുളിർമയേകി. തന്റെ സ്നേഹിതയുടെ അസൂയയിൽ നിന്ന് ഉടലെടുത്ത അഭിപ്രായ പ്രകടനമായിരുന്നു അതെന്ന് മനസ്സിലാക്കിയ അവളുടെ ചുണ്ടുകളിൽ വീണ്ടും പുഞ്ചിരി വിടർന്നു. എന്തിനെക്കുറിച്ചും എന്തഭിപ്രായം വേണമെങ്കിലും ആർക്കും പറയാം. അഭിപ്രായം ഇരുമ്പുലക്കയല്ലെന്നൊരു ചൊല്ലുണ്ടല്ലോ. പണ്ടൊരു വൃദ്ധനും മകനും കഴുതയുടെ കൂടെ നടന്ന കഥ കേട്ടിരിക്കുമല്ലോ. അച്ഛനും മകനും കഴുതയുടെ കൂടെ നടക്കുകയാണ്. അമ്മാവാ, ഈ പൊരിയുന്ന വെയിലത്ത് നിങ്ങൾ നടന്ന് വിഷമിക്കുന്നത് എന്തിനാണ്? ഈ കഴുതയുള്ളപ്പോൾ അതിന്റെ പുറത്ത് കയറിപ്പോകരുതോ? അച്ഛനും മകനും കൂടി കഴുത പുറത്ത് യാത്രയായി. അല്പദൂരം നടന്നപ്പോൾ വഴിയിൽ കണ്ട രണ്ടുപേർ പരസ്പരം സംസാരിക്കുകയാണ്. ഇയാൾ എന്തൊരു ദുഷ്ടനാണ്, ആ പാവപ്പെട്ട കഴുതയുടെ പുറത്ത് മകനെയും കൊണ്ട് നടക്കുന്നു. ആ പയ്യനെ മാത്രം കയറ്റിയിട്ട് അയാൾക്ക് നടന്നാ പോരെ. വൃദ്ധൻ താഴെ ഇറങ്ങി കഴുതപ്പുറത്ത് മകനെയും വെച്ചുകൊണ്ട് യാത്ര തുടർന്നു. അപ്പോഴാണ് മറ്റൊരാളുടെ വിമർശനം, ആ ചെറുപ്പക്കാരന്റെ ധിക്കാരം കണ്ടില്ലേ, ആ കിളവനെ പൊരിയുന്ന വെയിലത്ത് നടത്തിക്കൊണ്ട് അവൻ സുഖമായി കഴുതപ്പുറത്തിരിക്കുന്നു. മൂപ്പിലാം പയ്യനെ താഴെ ഇറക്കിയിട്ട് കഴുതപ്പുറത്ത് കയറി കുറച്ചു ദൂരം പോയി. അപ്പോഴാണ് അയാളുടെ ഒരു പരിചയക്കാരനെ കണ്ടത്. താൻ എന്തൊരു മനുഷ്യനാടോ, ആ കൊച്ചിനെ ഇങ്ങനെ നടത്തുകയും താൻ സുഖമായി കഴുതപ്പുറത്ത് സഞ്ചരിക്കുകയും ചെയ്യുന്നല്ലോ. വൃദ്ധൻ താഴെ ഇറങ്ങി. അച്ഛനും മകനും കൂടി അടുത്ത പരിപാടിയെക്കുറിച്ച് ആലോചിച്ചു. രണ്ടുപേരും കൂടി കഴുതയെ ചുമലിലേറ്റി നടക്കുവാൻ തുടങ്ങി. കുറച്ചു ദൂരം നടന്നപ്പോൾ ചിലർ ഇവരെ ഭ്രാന്തന്മാർ എന്ന് പറഞ്ഞ് അവഹേളിക്കാൻ തുടങ്ങി. വൃദ്ധനും മകനും ത്രിശങ്കസ്വർഗത്തിലായി. ആരെന്തഭിപ്രായം ഉന്നയിച്ചാലും ആലോചന കൂടാതെ അത് പ്രാവർത്തികമാക്കുവാൻ തുടങ്ങുന്നവർക്ക് ഈ കഥ ഒരു വഴികാട്ടിയാണ്. എല്ലാവരുടെയും പ്രീതി സമ്പാദിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ ലോകത്ത് ആർക്കും സാധ്യമല്ല. അഭിപ്രായങ്ങളും വിമർശനങ്ങളും കേൾക്കേണ്ടി വരുമ്പോൾ അവ പ്രാവർത്തികമാക്കുന്നതിന് മുൻപായി രണ്ടു കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്നാമതായി, അഭിപ്രായം പറയുകയോ വിമർശിക്കുകയോ ചെയ്യുന്നവർ അതിന് യോഗ്യതയുള്ളവരാണോ എന്ന് തിട്ടപ്പെടുത്തണം. രണ്ടാമതായി, അവരുടെ ഉപദേശങ്ങൾ സദുദ്ദേശത്തോടു കൂടിയവയും ആത്മാർത്ഥതയിൽ നിന്ന് ഉടലെടുത്തവയും ആണോ എന്നുകൂടി ആലോചിക്കണം. അഭിപ്രായം പ്രകടിപ്പിക്കുന്ന ആൾ ആ വിഷയങ്ങളിൽ പരിജ്ഞാനമില്ലാത്ത വ്യക്തിയാണെങ്കിൽ അയാളുടെ നിഗമനം സ്വീകാര്യമായിരിക്കുകയില്ല. തങ്ങൾക്ക് യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചുകൂടി വിമർശനങ്ങളും അഭിപ്രായങ്ങളും തട്ടിവിടുന്നവരുമുണ്ട്. തങ്ങൾ സർവജ്ഞാനികളാണെന്ന് അന്യരെ അറിയിക്കുവാനോ നമ്മിൽ നിന്നെന്തെങ്കിലും പ്രതിഫലം നേടുവാനോ ഉള്ള ഉദ്ദേശമായിരിക്കും അതിനു പിന്നിലുള്ളത്. യാതൊരു യോഗ്യതയുമില്ലാത്തവരുടെ ഉപദേശങ്ങൾ പോലും ചിലപ്പോൾ അനുയോജ്യമായവയായിരിക്കും, പക്ഷേ അത് വളരെ ചുരുക്കമായിരിക്കും. ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി ആളുകളെ നിത്യജീവിതത്തിൽ കാണാം. ഒരു പുതിയ വസ്ത്രം ധരിച്ച് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ അഭിപ്രായപ്പെട്ടെന്നിരിക്കും, നിങ്ങൾക്ക് ഈ കളർ പറ്റുകയില്ല, കുറച്ചുകൂടി ലൈറ്റ് കളറാണ് നിങ്ങൾക്ക് ചേർച്ച, നമുക്കിഷ്ടപ്പെട്ട തുണിയായിരിക്കുമല്ലോ നാം തിരഞ്ഞെടുത്തത്, മറ്റേയാൾക്ക് ഇഷ്ടം അതായിരിക്കണമെന്നില്ല. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾക്ക് വലിയ വില കൽപ്പിക്കാതിരിക്കുകയാണ് ഭംഗി. ഓരോരുത്തരുടെയും അഭിപ്രായം അനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങിയാൽ അതിനു മാത്രമേ സമയം കാണുകയുള്ളൂ. മാത്രമല്ല, അത് നമ്മുടെ വ്യക്തിത്വത്തെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. സ്വന്തം വ്യക്തിത്വം വളരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ അഭിപ്രായങ്ങളും ആദർശങ്ങളും ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ താളത്തിനൊപ്പിച്ച് അവയ്ക്ക് കൂടെ കൂടെ വ്യതിയാനം വരുത്താൻ തുടങ്ങിയാൽ സ്വന്തം വ്യക്തിത്വത്തിന് കോട്ടം തട്ടും. ജീവിതത്തിൽ വിജയം കൈവരിക്കുന്ന പലരെയും അപഗ്രഥനം ചെയ്താൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാകും, അവർക്കെല്ലാം സ്വന്തമായ ആദർശങ്ങളും തീരുമാനങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്കും ഉപദേശങ്ങൾക്കും ആലോചന കൂടാതെ അവർ വഴങ്ങുന്നില്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അവർക്കും ശത്രുക്കളുണ്ടായേക്കാം, പക്ഷേ അവർ നിത്യശത്രുക്കളായിരിക്കുകയില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കും വിമർശനങ്ങൾക്കും വില കൽപ്പിക്കരുതെന്നല്ല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എല്ലാം ശ്രദ്ധിക്കുകയും തീരുമാനമെടുക്കുമ്പോൾ സ്വയം ചിന്തിച്ചുറപ്പിച്ചതിനു ശേഷം അനുയോജ്യമെന്ന് കണ്ടാൽ മാത്രം മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക. ഇത് നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുമെന്ന് മാത്രമല്ല, കാര്യങ്ങൾ തടസ്സം കൂടാതെ നീങ്ങുവാൻ സഹായിക്കുകയും ചെയ്യും.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: ദുഃഖം, വിലാപം, സങ്കടം ഇവയെല്ലാം പര്യായ പദങ്ങളായി ഉപയോഗിച്ചു വരുന്നു. നമുക്ക് ഏറ്റവും അടുപ്പമുള്ള, നാം അത്യധികം വിലമതിക്കുന്ന, നമുക്ക് പ്രിയപ്പെട്ട ഒരാളിന്റെ മരണത്തിലുള്ള നമ്മുടെ വൈകാരിക ഭാവമാണ് സങ്കടം. പ്രസ്തുത മരണം എത്രമാത്രം നമ്മുടെ ആളത്വത്തിന് അസ്വസ്ഥത സൃഷ്ടിക്കുന്നുവോ അതുപോലെ തന്നെയാണ് അതിനോടനുബന്ധമായ സങ്കടവും. മരണം മാത്രമല്ല സങ്കടകരമായ വികാരം. മരണകാരണമെന്ന് നാം കരുതുന്ന എന്തും അതുപോലെ ദുഃഖമുളവാക്കും. നിരന്തരമായ ചികിത്സകളുടെ ഫലമായി ശരീരം പ്രവർത്തനക്ഷമമല്ലാതാവുക, അവയവം മുറിച്ചുമാറ്റേണ്ടി വരിക, വിവാഹമോചനത്തിലൂടെയുള്ള വേർപിരിയൽ, സാമ്പത്തികമായ വൻ തകർച്ച, ഇവയെല്ലാം മരണകരമായ ദുഃഖകാരണങ്ങളാണ്. ഇവയെല്ലാം പ്രിയപ്പെട്ടവരുടെ വേർപാടിന് തുല്യമായ മാനസിക വ്യഥയാണ് ഉണ്ടാക്കുക. ദുഃഖം പ്രകടിപ്പിക്കുന്ന വിധം ഓരോ സംസ്കാരങ്ങളിലും വ്യത്യസ്തമായിരിക്കും. സാംസ്കാരികവും മതപരവും പരമ്പരാഗതവുമായ ആചാരങ്ങൾ ദുഃഖം ലഘൂകരിക്കുന്നതിന് സഹായകരമാണ്. വേർപാടിൽ ദുഃഖിക്കുന്നവരുടെ അടുത്ത് ബന്ധുക്കളും സ്നേഹിതരും 7 ദിവസം ഇരിക്കുന്ന പതിവ് ചില സംസ്കാരങ്ങളിലുണ്ട്. ഇത് സങ്കടത്തിന്റെ ആഴം കുറയ്ക്കുകയും ആരൊക്കെയോ കൂടെയുണ്ടെന്നുള്ള തോന്നലിലേക്കും വിശ്വാസത്തിലേക്കും നയിക്കപ്പെടുകയും ചെയ്യും. വിലാപത്തിന്റെ പൂർത്തീകരണമായി ബന്ധുക്കളും സ്നേഹിതരും ഒത്തുകൂടി പ്രാർത്ഥിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്നതും ചിലയിടങ്ങളിൽ നിലവിലുണ്ട്. ചിലയിടങ്ങളിൽ 1 വർഷം ദുഃഖാചരണമാണ്. ആ കാലയളവിൽ സന്തോഷകരമായ ഒരു ചടങ്ങും ആ കുടുംബത്തിൽ നടക്കുകയില്ല. ഇവയെല്ലാം ദുഃഖിതരായവർക്ക് ആശ്വാസം പകരുന്നതാണ്. വേർപാടിൽ കരയാൻ പാടില്ല. പ്രത്യേകിച്ച് പുരുഷന്മാർ എന്നത് ചിലയിടങ്ങളിൽ അലിഖിത നിയമമാണ്. അതേസമയം സ്ത്രീകൾ അലമുറയിട്ട് കരയുകയും വേണം. വിലാപം കഴിക്കുന്ന സംഘങ്ങൾ പോലും ആദിമ നൂറ്റാണ്ടു മുതൽ നിലവിലുണ്ട്. ദുഃഖം പ്രകടിപ്പിക്കാതെ പിടിച്ചു നിർത്തുന്നത് ധൈര്യമായും പ്രത്യാശയായും ചിത്രീകരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവർ പിൽക്കാലത്ത് മാനസിക രോഗത്തിന് അടിമപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. ദുഃഖം പോലും സാർവത്രികമാകുമ്പോൾ ദുഃഖത്തിന്റെ തീവ്രത കുറയുകയാണ്. ആവർത്തിച്ചുള്ള ദുഃഖവാർത്തകൾ കേട്ട് കേട്ട് മനുഷ്യൻ ദുഃഖങ്ങളോട് പൊരുത്തപ്പെടാൻ പഠിക്കുകയാണ്. ആദ്യം ഞെട്ടലോടെ കേട്ട, പിന്നീട് മറിയപ്പോടെ കേട്ട വാർത്തകൾ ഇപ്പോൾ കൗതുകത്തോടെയാണ് ശ്രദ്ധിക്കുന്നത്. ബന്ധുക്കൾ മരിച്ചുവെന്ന് കേൾക്കുമ്പോൾ മാത്രമേ കണ്ണുനീർ ഉതിരുന്നുള്ളൂ. അതും ആചാരപരമായ ശവസംസ്കാരമോ യാത്രയപ്പോ നൽകുവാൻ സാധിക്കാതെ വേർപെടുമ്പോൾ ദുഃഖം അധികരിക്കുന്നു. ദുഃഖത്തോട് പൊരുത്തപ്പെടാൻ നാം പരിശീലിക്കേണ്ടിയിരിക്കുന്നു. എല്ലായിടത്തും മരണവും എല്ലായിടത്തും ദുഃഖവും നിലനിൽക്കുമ്പോൾ നമ്മുടെ വ്യക്തിഗത ദുഃഖങ്ങളിൽ ഒരുപാട് ആഴ്ന്നിറങ്ങുവാൻ സാധിക്കാതെ വരുന്നു. ഇത് അല്പം ആശ്വാസം പ്രദാനം ചെയ്യുന്നു. മറ്റുള്ളവരുടെ പ്രിയപ്പെട്ടവരും മരിച്ചല്ലോ എന്നുള്ള ഗൂഢാനന്ദം കൊണ്ടല്ല ആശ്വാസം ലഭിക്കുന്നത്. പകരം ഇത് നിഷേധിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണെന്ന തിരിച്ചറിവിൽ നിന്നാണ്. സ്വന്തം മക്കളുടെ അകാല വേർപാടിൽ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുഃഖം പോലെ തീവ്രമായ വേദന മറ്റൊന്നില്ല എന്ന് തന്നെ പറയാം. അതൊരു അപകട മരണമോ ആത്മഹത്യയോ ആകുമ്പോൾ വേദന 10 മടങ്ങ് വർദ്ധിക്കും. അത് മാതാപിതാക്കളുടെ ആയുസ് മുഴുവൻ കണ്ണു നനയുന്ന തീവ്രമായ ദുഃഖാനുഭവമാണ്. ബന്ധങ്ങളുടെ നഷ്ടമാണ് ദുഃഖത്തിന്റെ പാരമ്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്. കോവിഡ് കാലത്ത് പൂർണ്ണ ഗർഭിണിയായ ഭാര്യയോടൊപ്പം വിദേശത്തു നിന്നും നാട്ടിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുന്ന ഭർത്താവ് മറ്റൊരു അത്യാവശ്യക്കാരനു വേണ്ടി തന്റെ യാത്രാവസരം വിട്ടുകൊടുക്കുന്നു. ചില ദിവസങ്ങൾക്ക് ശേഷം ഹൃദയസ്തംഭനം മൂലം മരിച്ച ഭർത്താവിന്റെ മൃതദേഹം കാണേണ്ടി വരുന്ന യുവതിയായ ഭാര്യയുടെ സങ്കടം വർണ്ണനാതീതമാണ്. എത്ര ആശ്വാസവാക്കുകൾ പറയാൻ ശ്രമിച്ചാലും കൂടെ നിൽക്കുന്നവരെ പോലും കണ്ണീർക്കയത്തിലേക്ക് തള്ളിയിടുന്നതാണ് അങ്ങനെയുള്ള സന്ദർഭങ്ങൾ. ദുഃഖമാണ് മനുഷ്യന്റെ സ്ഥായിയായ വികാരം എന്ന തോമസ് മാത്യു സാറിന്റെ വാക്കുകൾ ചിലപ്പോൾ ശരിവച്ചു പോകും. വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിലും എന്തെല്ലാം സങ്കടങ്ങളിലൂടെയാണ് നാം കടന്നുപോകുന്നത്. കരഞ്ഞുകൊണ്ടാണ് ഓരോ കുഞ്ഞും ലോകത്തിലേക്ക് വരുന്നത്. കരയാത്ത കുഞ്ഞിനെ തട്ടിക്കരയിക്കും, കാരണം അതാണ് ജീവന്റെ അടയാളം. പിന്നെ അങ്ങോട്ട് ശാരീരികവും മാനസികവുമായ ഒരുപിടി സംഘർഷങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയുമുള്ള യാത്രയാണ്. വിശക്കുമ്പോൾ കരയുക, വിയർക്കുമ്പോൾ കരയുക, വീഴ്ചകളിൽ കരയുക, ഭയപ്പെടുമ്പോൾ കരയുക തുടങ്ങിയ സന്ദർഭങ്ങൾ. സ്വന്തമെന്ന് പലതും ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. എല്ലാ നഷ്ടങ്ങളും സങ്കടകാരണമായി തീരുന്നു. സ്വന്തം രൂപവും ശബ്ദവും കൗമാരത്തിൽ നഷ്ടപ്പെടുമ്പോൾ ഭയവും സങ്കടവും ഉണ്ടാകും. സ്വന്തം സ്വപ്നങ്ങൾ തകർക്കപ്പെടുമ്പോൾ സങ്കടക്കടലിൽ താണു പോകുന്നു. ധൈര്യം നഷ്ടപ്പെടുമ്പോൾ കരഞ്ഞു പോകുന്നു. ശരീരം തളരുമ്പോൾ, മനസ്സ് തകരുമ്പോൾ ദുഃഖത്തിലേക്ക് വഴുതി വീഴുന്നു. ചിലർക്ക് സുഹൃത്തുക്കൾ നഷ്ടപ്പെടുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, പരീക്ഷയിൽ പരാജയപ്പെടുമ്പോൾ എല്ലാം സങ്കടകാരണമായി തീരുന്നു. റിട്ടയർമെന്റ് പോലും ചിലർക്ക് അതിവേദന ഉളവാക്കുന്നതാണ്. മക്കളെല്ലാം പഠനത്തിനായോ വിവാഹിതരായോ ദൂരേക്ക് പോകുമ്പോൾ മാതാപിതാക്കൾക്കത് സങ്കടമുണ്ടാക്കുന്നു. ദുഃഖത്തിന്റെ ഒന്നാമത്തെ ഘട്ടം മരവിപ്പാണ്. താങ്ങാനാവാത്ത ദുഃഖമോ നഷ്ടമോ ഉണ്ടാകുമ്പോൾ ഒരു വ്യക്തി സ്തബ്ധനായി പോകുന്നു. എന്താണ് ചുറ്റും സംഭവിക്കുന്നത് എന്നറിയാൻ സാധിക്കാതെ മരവിച്ചു പോകുന്നു. ചിലർക്ക് ചില നിമിഷങ്ങൾ എന്താണ് സംഭവിച്ചത് എന്ന് പിന്നീട് ഓർത്തെടുക്കുവാൻ സാധ്യമാകാത്തതുപോലെ ഓർമ്മനഷ്ടം സംഭവിക്കാറുണ്ട്. ഒരു വൈകാരിക ഭാവവും ഈ ഘട്ടത്തിൽ വ്യക്തികൾ കാണിക്കില്ല. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ പെരുമാറും. അതല്ലെങ്കിൽ നിശ്ചേഷ്ടനായി മരവിച്ചിരിക്കും. നിസ്സഹായതയുടെയും പരസ്പര ബന്ധമില്ലാതെ പെരുമാറുന്നതിൻ്റെയും അവസ്ഥകൾ ഈ ഘട്ടത്തിലുണ്ടാകാം. ഇവിടെയാണ് കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഇടപെടേണ്ടത്. സൗഹൃദാത്മകത ഇവിടെയേറെ ഗുണം ചെയ്യും.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറിഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര കണ്ടു രാത്രി 9:30. AFC അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശ നാണ്യശേഖരം സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് പൊതുഗതാഗത സംവിധാനങ്ങളും കാർപൂളിംഗും കൂടുതൽ ആശ്രയിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് അദ്ദേഹം ഹൈദരാബാദിലെ റാലിയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: വിദേശങ്ങളിൽ നടത്തുന്ന ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കാനും ഒരു വർഷത്തേക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് പരിമിതപ്പെടുത്താനും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. വിദേശത്തേക്ക് പണമൊഴുക്ക് കുറയ്ക്കാൻ ഇത്തരം വിട്ടുവീഴ്ചകൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. നാടൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം തയ്യാറാകണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. 2047 വികസിത ഭാരത ലക്ഷ്യം കൈവരിക്കാൻ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു.
0: സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചത്. ജാംനഗറിൽ നിന്ന് വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം ക്ഷേത്ര പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. ക്ഷേത്ര ദർശനത്തിന് ശേഷം പൊതുസമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ അമൃതപർവ തപാൽ സ്റ്റാമ്പും അനുസ്മരണ നാണയവും നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നിർണയത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. AICC നിരീക്ഷകർ റിപ്പോർട്ടും ഹൈക്കമാൻഡ് ചർച്ചയും പൂർത്തിയായെങ്കിലും തീരുമാനം ഇനിയും വൈകിവെക്കുമെന്നാണ് റിപ്പോർട്ട്. ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ഗ്രൂപ്പുകൾക്കിടയിൽ പോസ്റ്റർ യുദ്ധവും സമൂഹമാധ്യമ പ്രചാരണങ്ങളും ശക്തമായതിൽ പാർട്ടി നേതൃത്വം അതൃപ്തി അറിയിച്ചിരുന്നു. ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നും അനാവശ്യമായ അവകാശവാദങ്ങൾ ഒഴിവാക്കണമെന്നും AICC കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ചേർന്ന് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി AKG ഭവനിൽ ആരംഭിച്ച CPM പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും A.V. ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അസമിൽ NDA ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. ഗോഹട്ടിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഹിമന്തയ്ക്ക് 102 MLA പിന്തുണയുണ്ട്. ഇന്നലെ ലോക്ഭവനിൽ ഗവർണറെ കണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ അവകാശമുന്നയിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിയുക്ത MLA സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം വിജയ് ഇന്നലെ സംസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം അവലോകനം ചെയ്തു. പ്രതിപക്ഷ DMK നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ തെരഞ്ഞെടുത്തു. എന്നാൽ അണ്ണാ DMKക്ക് ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ ഓർമ്മിപ്പിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും സാങ്കേതിക നേട്ടങ്ങൾ എത്തിച്ചേരുന്നുവെന്ന് ദിനാഘോഷം ഉറപ്പാക്കും. നിർമ്മിത ബുദ്ധി, ബഹിരാകാശ ശാസ്ത്രം, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി 2047 വികസിത് ഭാരത് ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുകയാണ് ഈ വർഷത്തെ ദിനാഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 3rd സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി ഏകദേശം ഇരട്ടിയായി. 2024 മാർച്ചിലെ 38 GW 2025 മാർച്ച് ആയപ്പോഴേക്കും 74 GW ഉയർന്നു. പശ്ചിമേഷൻ സമാധാനവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ഒട്ടും സ്വീകാര്യമല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. പ്രശ്നപരിഹാരത്തിന് അമേരിക്ക മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾക്ക് പകരമാണ് പാകിസ്ഥാൻ വഴി ഇറാൻ ബദൽ നിർദ്ദേശം സമർപ്പിച്ചത്. സ്പെയിനിൽ ഹാൻഡാവൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിലെത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. രോഗവ്യാപനം തടയാനാവശ്യമായ ദേശീയ ആരോഗ്യ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിച്ചായിരിക്കും ഇവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്നത്. 42 ദിവസം ഇവരെ ഒറ്റയ്ക്ക് താമസിപ്പിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. കപ്പൽ ജീവനക്കാരായിരുന്ന രണ്ട് ഇന്ത്യക്കാരെ നെതർലൻഡ്സിൽ എത്തിച്ച ശേഷം ക്വാറന്റൈൻ ചെയ്തു. രണ്ടുപേരിലും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു എന്ന നാടകമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും

0: ത്തിലെ അവസാന മത്സരത്തിൽ ലെബനനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ഐഎസ്എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ ഒന്നിനെതിരെ 3 ഗോളിനാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. തുടർച്ചയായ 3-ാം ജയത്തോടെ 14 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 8-ാം സ്ഥാനത്താണ്. ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് എഫ്സിയെ നേരിടും. വൈകിട്ട് 5:30 കൊൽക്കത്തയിലാണ് മത്സരം. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു റായ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനെ 2 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ധർമ്മശാലയിൽ നേരിടും. വൈകിട്ട് 5:30 മത്സരം. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കണ്ണൂർ റേഞ്ച് ഡിഐജി യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും. ആദ്യ മത്സരത്തിൽ കണ്ണൂർ ജില്ലാ പോലീസും കൊളച്ചേരി ബിൻജാഡ്സും ഏറ്റുമുട്ടും. തലശ്ശേരിയിലും പരിസരത്തും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ഭീതി പരത്തിയ കാട്ടുപോത്തിനെ വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടിച്ചു. പിന്നീട് വയനാട് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ടു. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: കഴിഞ്ഞ 2 ദിവസങ്ങളിലായി കാട്ടുപോത്തിന്റെ സാന്നിധ്യം വനംവകുപ്പ് അധികൃതർ നിരീക്ഷിച്ചു വരികയായിരുന്നു. പാനുണ്ട, വടക്കുംപാട്, കാവുംഭാഗം, കൊളശ്ശേരി എന്നിവിടങ്ങളിലാണ് കാട്ടുപോത്ത് എത്തിയത്. വനപ്രദേശത്ത് നിന്നും ഏകദേശം 13.5 കിലോമീറ്റർ അകലെയുള്ള ജനസാന്ദ്രതയേറിയ മേഖലയായതിനാൽ കാട്ടുപോത്തിനെ സ്വാഭാവികമായി തുരത്തി ഓടിക്കുന്നത് പ്രായോഗികമായിരുന്നില്ല. നാട്ടുകാരുടെ ആശങ്ക കണക്കിലെടുത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പ്രത്യേക അനുമതിയോടെയാണ് മയക്കുവെടിവെച്ച് പിടികൂടിയത്. കാട്ടുപോത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് തോൽപ്പെട്ടിയിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടതെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എസ് വൈശാഖ് അറിയിച്ചു.
0: മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ മികച്ച മുന്നേറ്റം സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5.34 കോടി രൂപയുടെ വരുമാനം സ്റ്റേഷൻ നേടി. മുൻവർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 32 ലക്ഷം രൂപയുടെ വർധന. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മേധാ പട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും നാളെ ഉച്ചകഴിഞ്ഞ് കണ്ണൂർ ചേംബർ ഹാളിൽ നടത്തും. രാവിലെ സ്നേഹസംഗമം പ്രൊഫസർ എം എൻ കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ട് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ ശതാബ്ദി ദീപം തെളിയിക്കും. കോഴിക്കോട് മുക്കം നിലയത്തിന് അനുവദിച്ച അസ്ക ഷേപ്പ് ഷിഫ്റ്റർ ലൈറ്റിംഗ് സംവിധാനം മുക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചാന്ദിനി വിനോദ് സ്വിച്ച് ഓൺ ചെയ്തു. രാത്രികാല രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഉപകരണമാണിത്. മലയോര മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫയർഫോഴ്സിന് പുതിയ സംവിധാനം വെളിച്ചം പകരും. ആയുർവേദ മസാജ് സെന്ററിന്റെ മറവിൽ യുവാവിനെ കെണിയിൽപ്പെടുത്തി മർദ്ദിച്ച് പണവും സ്വർണ്ണാഭരണവും തട്ടിയെടുത്ത കേസിൽ 3 പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂരിലെ ഓറ വെൽനസ് നടത്തിപ്പുകാരൻ തിരുവനന്തപുരം സ്വദേശി സൌദ്, കോട്ടയം സ്വദേശി ജയന്തി, ഓച്ചിറ സ്വദേശി വീണ എന്നിവരാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് രാവിലെ പ്രവർത്തനം തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകാനുമാണ് കോഴിക്കോട്ട് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര കണ്ടു രാത്രി 9:30. AFC U17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോദാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നേയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽക്കാം, കർമ്മോത്സുകരാകാം. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഒരു പ്രഭാതഗീതം.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് അക്ഷഹൃദയ മന്ത്രത്തെ കുറിച്ച് കേൾക്കാം. നളചരിതം ആട്ടക്കഥയിലാണ് അക്ഷഹൃദയ മന്ത്രത്തെ കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്. ദമയന്തിയെ നഷ്ടപ്പെട്ട നളൻ രൂപവും നഷ്ടപ്പെട്ട് ബാഹുകനായി ഋതുപർണ രാജധാനിയിൽ പാചകക്കാരനായി കഴിഞ്ഞുകൂടുകയായിരുന്നു. ഇതിനിടയിലാണ് ദമയന്തിയുടെ രണ്ടാം വിവാഹം നടക്കുന്ന വിവരം സുദേവൻ ഋതുപർണനെ അറിയിക്കുന്നത്. പാചകം പോലെ തേരോടിക്കുന്നതിലും അഗ്രഗണ്യനായ നളനെയും കൊണ്ടാണ് ഋതുപർണൻ ദമയന്തിയുടെ രണ്ടാം വിവാഹത്തിൽ പങ്കെടുക്കുവാൻ പുറപ്പെടുന്നത്. വഴിമധ്യേ വെച്ച് ഋതുപർണന്റെ ഉത്തരിയും കാറ്റിൽ പറന്നുപോയി. തേര് നിർത്താനും അതെടുക്കണമെന്നും ഋതുപർണൻ ബാഹുകനോട് പറഞ്ഞു. എന്നാൽ അതിന് കഴിയില്ലെന്നും ഒരു നിമിഷം കൊണ്ട് തേര് ഒരു യോജന സഞ്ചരിച്ചു കഴിഞ്ഞുവെന്നും ബാഹുകൻ ഋതുപർണനെ അറിയിച്ചു. വിശ്രമത്തിനായി ഒരിടത്ത് നിർത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തെ ചൂണ്ടി അതിൽ 5 കോടി ഇലകളും 2095 കായ്കളും ഉണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഋതുപർണൻ പറഞ്ഞു. ഇതെങ്ങനെ സാധിച്ചെന്ന് ചോദിക്കുമ്പോൾ തനിക്ക് അക്ഷഹൃദയ മന്ത്രം അറിയാമെന്നായിരുന്നു ഋതുപർണന്റെ മറുപടി. ഇത്രയും വേഗത്തിൽ കുതിരയോടിക്കാനായത് അശ്വഹൃദയ മന്ത്രം അറിയാവുന്നത് കൊണ്ടാണെന്ന് ബാഹുവിനും പറഞ്ഞു. അക്ഷഹൃദയം അറിയാവുന്ന ഒരാൾക്ക് ഇങ്ങനെ എന്തും കണക്ക് കൂട്ടി ഞൊടിയിടയിൽ പറയാനാകുമെന്ന് ഋതുപർണൻ പറഞ്ഞപ്പോൾ അത് തനിക്ക് പറഞ്ഞു തരുമോ എന്നായി നളൻ. അശ്വഹൃദയ മന്ത്രം തനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ അക്ഷഹൃദയം പഠിപ്പിക്കാമെന്ന് ഋതുപർണൻ സമ്മതിച്ചു. നളൻ ഋതുപർണനെ അശ്വഹൃദയ മന്ത്രം പഠിപ്പിച്ചു. തിരിച്ച് നളനെ ഋതുപർണൻ അക്ഷഹൃദയവും. അക്ഷഹൃദയം ഹൃദിസ്ഥമാക്കിയതോടെ നളനെ ബാധിച്ചിരുന്ന കലി വിട്ടൊഴിഞ്ഞു എന്ന് കഥ. തന്നോടൊപ്പം പാചകക്കാരനായി ഉണ്ടായിരുന്ന ബാഹുകൻ നളനാണെന്ന് ഋതുപർണൻ തിരിച്ചറിയുകയും ചെയ്തു. അതിശയോക്തിയും അതുഭാവുകത്വവുമുള്ള കഥ. അതിലധികം സുന്ദരമായി അത് ഉണ്ണായി വാര്യർ അവതരിപ്പിക്കുന്നുണ്ട്. തോമസ് ഫുള്ളർക്ക് കണക്ക് വളരെ ഇഷ്ടപ്പെട്ട വിഷയമായിരുന്നു. 70 വർഷവും 17 ദിവസവും 12 മണിക്കൂറും പ്രായമുള്ള ഒരാൾ ജീവിച്ച സെക്കൻഡുകൾ എത്ര എന്ന് ചോദിച്ചാൽ തോമസ് ഫുള്ളർ പറയും 221,05,800 എന്ന്. ഇത്ര പെട്ടെന്ന് എന്തുകൊണ്ട് കഴിയുന്നു എന്ന് ചോദിച്ചാൽ അക്ഷഹൃദയം അറിയാമെന്നൊന്നും ഫുള്ളർ പറഞ്ഞു എന്ന് വരില്ല. 6,000 പുസ്തകങ്ങൾ കാണാപ്പാടാൻ ചൊല്ലുന്ന കെംപിക്ക് എന്നൊരാളുണ്ടായിരുന്നു. അമേരിക്കയിലെ എല്ലാ സിപ് കോഡുകളും റൂട്ട് മാപ്പുകളും ഹൃദിസ്ഥമായിരുന്നു അദ്ദേഹത്തിന്. മിന്നൽ വേഗത്തിൽ വായിക്കും. ഇടത് പേജ് ഇടത് കണ്ണുകൊണ്ട്, വലത് പേജ് വലത് കണ്ണുകൊണ്ട്. തോമസ് ഫുള്ളറും കെംപിക്കും നമുക്ക് മുന്നിലെ യാഥാർത്ഥ്യങ്ങൾ. രണ്ടാളും ഓട്ടിസ്റ്റിക് സെവന്തുകളായിരുന്നു. ഋതുപർണൻ നമുക്ക് കഥാപാത്രം. ഇലകളും കായ്കളും അയാൾ എണ്ണിയിട്ടുണ്ടാവും. എന്നാൽ ഒരു സാവന്തായിരുന്നു ഋതുപർണൻ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധ്യതയില്ല, വിമർശിക്കാനേ സാധ്യതയുള്ളൂ. എന്തായാലും മലയാള ആട്ടക്കഥാ സാഹിത്യത്തിൽ അക്ഷഹൃദയം മിഴിവിറ്റു നിൽക്കുന്നു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എല്ലാവരും.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വോഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായ ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്നു പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ! ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമേ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത രചിച്ച 2 പുസ്തകങ്ങൾ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സമൂഹം എന്ന നിലയിൽ രാജ്യം പൊതുജന വിശ്വാസം വിജയകരമായി നിലനിർത്തിയിട്ടുണ്ടെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു.
1: സംവിധാന നിർമ്മാതാവിനെ സംവാദ്, മര്യാദ ഓർ സന്തുലൻ തീനോ കോ ബനായ രക്കണ കെലിയെ ബഹുത് അച്ഛേ തരിക്കെ എക് സ്പിരിറ്റ് കെ സാത്ത് സംവിധാൻ കോ ലിഖ. ലോക്തന്ത്ര കി മജബൂതി ടക്രാവ് സെ നഹീ ഹൈ ബൽകി സംസ്ഥാഗത് സന്തുലൻ ഓർ പാരസ്പരിക് മര്യാദാവോ സെ ഹീ ഹോതീ ഹൈ. ഓർ ജബ് മൈ പാരസ്പരിക് മര്യാദ കി ബാത് കർതാ ഹൂം തബ് ഇസ്കി സ്പിരിറ്റ് കെ രൂപ് മേ ഹമാരേ സംവിധാൻ നേ സ്വീകൃതി കൈ ജഗേ പേ ദി.
0: അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാന പാരയിലെ വെറ്റിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. നിയുക്ത മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചു. തുടർച്ചയായ 3 തവണയാണ് അസമിൽ NDA അധികാരത്തിൽ എത്തുന്നത്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർക്ക് പ്രോടെം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇന്നോ നാളെയോ സ്പീക്കറെ തെരഞ്ഞെടുക്കും. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5 തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൌകര്യങ്ങൾ, ആയുർവേദം എന്നിവ ഉൾപ്പെടെ 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ കരീബിയൻ രാഷ്ട്ര സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. ഇന്ത്യൻ കുടിയേറ്റക്കാർ ആദ്യം താമസിച്ചിരുന്ന നെൽസൺ ദ്വീപിന്റെ അടിസ്ഥാന സൌകര്യ നവീകരണം, വെസ്റ്റിൻഡീസ് സർവകലാശാലയിൽ ആയുർവേദത്തിൽ ഇന്ത്യൻ ചെയർ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി ഇരുപക്ഷവും തമ്മിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഡാറ്റ പ്രകാരം ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി 2024 38 ജിഗാവാട്ടിൽ നിന്ന് 2025 74 ജിഗാവാട്ടായി. സോളാർ സെല്ലിന്റെ ശേഷിയും 9 ജിഗാവാട്ടിൽ നിന്ന് 25 ജിഗാവാട്ടായി വർദ്ധിച്ചു. ഇന്ത്യയിലെ ഫോസിൽ ഇതര ഇന്ധനശേഷി 262.7 ഗിഗാവാട്ടിലും എത്തിയതായി മന്ത്രാലയം റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സ്വിറ്റ്സർലാൻഡിലെ ബേസിൽ നടന്ന ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് മീറ്റിംഗിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയും ECB പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡും ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചത്. ഇതിലൂടെ കേന്ദ്ര ബാങ്കിംഗ് രീതികളിലും സാമ്പത്തിക മേഖലാ വികസനത്തിലും സ്ഥാപനപരമായ ഇടപെടലും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RBI അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹാൻഡ വൈറസ് രോഗലക്ഷണങ്ങളെ തുടർന്ന് സ്പെയിനിൽ ക്രൂയിസ് കപ്പലിലെ യാത്രക്കാരെയും ജീവനക്കാരെയും അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് ഒഴിപ്പിച്ചു തുടങ്ങി. അതേസമയം കപ്പലിലെ രണ്ട് ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. രണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെ 150 പേരെ വഹിച്ചുകൊണ്ട് MV ഹോണ്ടിയസ് കപ്പൽ ഇന്നലെ സ്പെയിനിൽ എത്തി. ലോകാരോഗ്യ സംഘടനയും സ്പാനിഷ് അധികൃതരും പുറപ്പെടുവിച്ച പ്രോട്ടോകോളുകൾ പാലിച്ചാണ് യാത്രക്കാർ ഇറങ്ങിയതെന്ന് എംബസി അറിയിച്ചു. ക്രൂ അംഗങ്ങളായി ജോലി ചെയ്തിരുന്ന രണ്ട് ഇന്ത്യക്കാരെ നെതർലാൻഡ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ ക്വാറന്റൈനിൽ തുടരും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെ 2 പരാജയപ്പെടുത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 7 നഷ്ടത്തിൽ 166 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 8 നഷ്ടത്തിൽ അവസാന പന്തിൽ ലക്ഷ്യം കണ്ടു. മറ്റൊരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയൻസിനെ 5 പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിൽ ഒന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിൽ നിന്നുള്ള 180 താരങ്ങൾ മത്സരിക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഈ മാസം 17 ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ US നിർദ്ദേശത്തിന് ഇറാൻ ഔദ്യോഗികമായി മറുപടി നൽകി. ചർച്ചകൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന് ഇറാൻ ദേശീയ മാധ്യമം സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: യുദ്ധം 3 കടക്കുമ്പോൾ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമായിരിക്കുകയാണ്. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഹും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഈ നീക്കം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിൽ ഹോർമുസ് കടലെടുക്ക് പ്രധാന സംഘർഷ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ടെഹ്റാനെതിരായ US ഉപരോധങ്ങൾ പാലിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ ഈ ജലപാത ഉപയോഗിക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഏത് ആക്രമണവും മേഖലയിലുടനീളമുള്ള US ലക്ഷ്യങ്ങൾക്ക് നേരെ പ്രത്യാക്രമണത്തിന് കാരണമാകുമെന്ന് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ദോഹയ്ക്ക് വടക്കുകിഴക്കായി ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ് ഈ ഭീഷണികൾ ഉയർന്നത്. അതിനിടെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 22 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പ്രൊക്കാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. പാകിസ്ഥാനിൽ ഖൈബർ പ്രവിശ്യയിലെ പോലീസ് പോസ്റ്റിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ 15 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് പോസ്റ്റിലേക്ക് വരികയായിരുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനത്തിന് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തതിനെ തുടർന്നാണ് സ്ഫോടനം ഉണ്ടായത്. ഒരു സംഘം തോക്കുധാരികൾ സ്ഫോടനത്തിന് ശേഷം പോലീസ് പോസ്റ്റിന് നേരെ ആക്രമണവും നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ
4: ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. കെട്ടിപ്പിടുത്തം എന്ന് കേൾക്കുമ്പോൾ ഇന്നും അയ്യേ എന്ന് പറയുന്ന ആളുകളുണ്ട്. അത് ഒരാണും പെണ്ണും തമ്മിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഭാര്യയും ഭർത്താവും തമ്മിൽ പോലും നാലാള് കാണുകയെ കെട്ടിപ്പിടിക്കാൻ വൈമുഖ്യമുള്ള നാടാണ് നമ്മുടേത്. നല്ല സൗഹൃദമുണ്ടെങ്കിൽ പോലും ആണും പെണ്ണും കെട്ടിപ്പിടിച്ചാൽ സദാചാരത്തിന്റെ മതിലുകൾ ഇടിഞ്ഞു വീഴുമെന്ന് കരുതിയാൽ എന്തു ചെയ്യാൻ പറ്റും? ആലിംഗനം എന്നത് ലൈംഗികതയുടെ വ്യാപാരം ആണെന്ന് കരുതുന്നവരാണ് അധികവും. ആലിംഗനവും സ്നേഹനിർഭരമായ സ്പർശങ്ങളും വെറും ലൈംഗികമോ വൈകാരികമോ ആയ പ്രകടന

ഗുണങ്ങളല്ല, മറിച്ച് അവ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെയും മനസ്സിന്റെ സന്തുലിതാവസ്ഥയെയും സ്വാധീനിക്കുന്ന സുപ്രധാനമായ ശാരീരിക പ്രക്രിയകളാണ് എന്ന് മനസ്സിലാക്കണം. ഇണയെ മാത്രമേ ആലിംഗനം ചെയ്യാവൂ എന്നത് വെറും സദാചാര ചിന്ത മാത്രമാണെന്നും മനസ്സിലാക്കണം. സ്നേഹപൂർണമായ ഒരാലിംഗനം, അത് സുഹൃത്തിൽ നിന്നായാലും കാമുകി കാമുകന്മാർ തമ്മിലായാലും അമ്മയും മകനും അച്ഛനും മകളും സഹോദരനും സഹോദരിയും എന്തിന് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ആരൊക്കെ തമ്മിലായാലും അത് സന്തോഷദായകമാണ്, സ്നേഹദായകമാണ്. സ്നേഹപൂർണമായ ഒരാലിംഗനം ലഭിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിലും ശരീരത്തിലും അത്ഭുതകരമായ ചില രാസമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങൾ ഉത്കണ്ഠ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. കൊച്ചുമക്കളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ മുത്തച്ഛനെയും മുത്തശ്ശിയെയും കുറേനേരം കെട്ടിപ്പിടിച്ചു നിൽക്കണം എന്നാണ്. രണ്ട് പുഴകൾ സമാവായപ്പെടുന്നതുപോലെ, അരികിൽ ഒന്നായി നിന്ന് രണ്ടു മരങ്ങൾ പുഷ്പിതമാകുന്നതുപോലെ എനിക്ക് നിന്നെ ചേർത്തു പുണരണം. മേഘങ്ങൾ പരസ്പരം ലയിക്കുന്നത് നീ കാണുന്നില്ലേ? നിർച്ചരികളിൽ വീണ് ഇലകൾ ആലിംഗനം ചെയ്തൊഴുകുന്നത് നോക്ക്. നിലാവും ചകോരങ്ങളും തമ്മിൽ ബന്ധിതരായി നിൽക്കുന്നു. നീരാളങ്ങളിൽ മേയ്തലോടും പോലെ മൃണാളങ്ങൾ വണ്ടുകളോട് വസന്തം പെയ്യിച്ചു തുടങ്ങിയിരിക്കുന്നു. രണ്ട് വ്യക്തികൾ തമ്മിൽ ആലിംഗനം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസിൽ നിന്ന് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ പുറപ്പെടുവിക്കപ്പെടുന്നു. ഇതിനെ പലപ്പോഴും സ്നേഹത്തിന്റെ ഹോർമോൺ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ഹോർമോൺ എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത്. ഓക്സിറ്റോക്സിൻ ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ഭയവും ഉത്കണ്ഠയും കുറയുകയും മറ്റുള്ളവരിലുള്ള വിശ്വാസവും അടുപ്പവും വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ ഹോർമോണിന്റെ സാന്നിധ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാക്കാനും സഹായിക്കും. അതായത്, ഒരു ചെറിയ ആലിംഗനം പോലും നമ്മുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കുന്ന ഒരു സ്വിച്ച് പോലെയാണ് പ്രവർത്തിക്കുന്നത്. സ്നേഹപൂർണമായ സ്പർശനം ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കുന്നു. വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരിലും ഭയചകിതരായിരിക്കുന്നവരിലും കോർട്ടിസോൾ അമിതമായിരിക്കും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ദഹനപ്രശ്നങ്ങൾക്കും ഉറക്കക്കുറവിനും ഹൃദ്രോഗങ്ങൾക്കും കാരണമാകാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള ഒരാലിംഗനം ശരീരത്തെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന ഉത്കണ്ഠാവസ്ഥയിൽ നിന്ന് മാറ്റി വിശ്രമത്തിന്റെയും സമാധാനത്തിന്റെയും ഘട്ടത്തിലേക്ക് നയിക്കുന്നു. ഇത് ശരീരത്തിന് സ്വയം സുഖപ്പെടാനുള്ള അവസരം നൽകുകയാണ് ചെയ്യുന്നത്.

രസകരമായ മറ്റൊരു വസ്തുത, സ്നേഹപൂർണമായ സ്പർശനം നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് ബാധിക്കുന്നു എന്നതാണ്. കാർണഗി മെലോൺ സർവകലാശാലയിൽ നടന്ന പഠനപ്രകാരം പതിവായി ആലിംഗനവും സ്നേഹവും ലഭിക്കുന്ന വ്യക്തികൾക്ക് അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നും അവർക്ക് രോഗങ്ങൾ വന്നാൽ തന്നെ അവ വേഗത്തിൽ ഭേദമാകാറുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സ്ട്രെസ് ഹോർമോണുകൾ കുറയുമ്പോൾ നമ്മുടെ പ്രതിരോധ കോശങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്നേഹമെന്നത് ഒരു മാനസിക സംതൃപ്തി മാത്രമല്ല, അത് ശരീരത്തിനുള്ളൊരു കവചം കൂടിയാണ്. ചർമ്മത്തിന്റെ ആരോഗ്യവും മാനസികാവസ്ഥയും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് സൈക്കോഡെർമറ്റോളജി എന്ന ശാസ്ത്രശാഖ വെളിപ്പെടുത്തുന്നു. വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം, സോറിയാസിസ്, എക്സിമ തുടങ്ങിയ ചർമ്മരോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമാകാറുണ്ട്. പോസിറ്റീവായ ശാരീരിക സ്പർശനങ്ങളിലൂടെ സമ്മർദ്ദം കുറയുമ്പോൾ അത് ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാനും അനാവശ്യമായ തടിപ്പുകളും പാടുകളും കുറയ്ക്കാനും സഹായിക്കുന്നു. സ്നേഹവും കരുതലും ലഭിക്കുമ്പോൾ നമ്മുടെ ചർമ്മം കൂടുതൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ഈ ഹോർമോൺ സന്തുലിതാവസ്ഥയുടെ ഫലമായാണ്. ഏകാന്തത അനുഭവിക്കുന്ന മുതിർന്നവരിലും കുട്ടികളിലും സ്പർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ജനിച്ചാലുടൻ അമ്മയുടെ നെഞ്ചോട് ചേർത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ തലച്ചോർ വികാസം കൂടുതൽ വേഗത്തിലാകുമെന്ന് ഗവേഷകർ നിരീക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് ഒരാലിംഗനം നൽകുന്നത് അവരുടെ വിഷാദരോഗം കുറയ്ക്കാനും ഓർമ്മശക്തി നിലനിർത്താനും സഹായിക്കും. തൊലിപ്പുറത്തെ സ്പർശനം തലച്ചോറിലെ വികാര നിയന്ത്രണ കേന്ദ്രങ്ങളെ ഉണർത്തുകയും നമുക്ക് ആരെങ്കിലുമുണ്ട് എന്ന സുരക്ഷിത ബോധം നൽകുകയും ചെയ്യുന്നു. വേദന സംഹാരിയായി പ്രവർത്തിക്കാനുള്ള കഴിവും സ്നേഹപൂർണമായ സ്പർശനത്തിനുണ്ട്. നാം മുറിവേറ്റ ഭാഗത്ത് തടവുമ്പോൾ വേദന കുറയുന്നതുപോലെ പ്രിയപ്പെട്ടവർ കൈപിടിക്കുകയോ ആലിംഗനം ചെയ്യുകയോ ചെയ്യുമ്പോൾ തലച്ചോറിലെ വേദന അറിയുന്ന ഭാഗങ്ങളിലെ ആവേഗങ്ങൾ കുറയുന്നു. ഇത് എൻഡോർഫിൻ എന്ന പ്രകൃതിദത്ത വേദന സംഹാരികളുടെ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്നവർക്ക് സ്നേഹനിർഭരമായ സാമീപ്യം വലിയൊരു ആശ്വാസമാണ്. എങ്കിലും ആലിംഗനം എന്നത് കഠിനമായ വിഷാദത്തിനോ ഉത്കണ്ഠയ്ക്കോ ഉള്ള ഏക ചികിത്സ അല്ല എന്ന് നാം തിരിച്ചറിയണം. അതൊരു താങ്ങും തണലും മാത്രമാണ്. ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾക്ക് വിദഗ്ധമായ ചികിത്സയും കൗൺസിലിംഗും തന്നെ വേണം. എന്നാൽ ചികിത്സയോടൊപ്പം ഇത്തരം വൈകാരികമായ പിന്തുണകൾ ലഭിക്കുന്നത് സുഖപ്പെടൽ പ്രക്രിയയെ വേഗത്തിലാക്കും. സുരക്ഷിതമായ സ്പർശനവും ആത്മാർത്ഥമായ ബന്ധങ്ങളും ഒരാളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ജീവിതത്തിന് പുതിയൊരു അർത്ഥം നൽകാനും സഹായിക്കുന്നു. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ മനുഷ്യർ തമ്മിലുള്ള ശാരീരികമായ അടുപ്പം കുറഞ്ഞു വരികയാണ്. സന്ദേശങ്ങളിലൂടെയും ഇമോജികളിലൂടെയും നാം വികാരങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും ഒരു യഥാർത്ഥ സ്പർശനം നൽകുന്ന ഗുണങ്ങൾ അവയ്ക്ക് നൽകാൻ കഴിയില്ല. സ്ക്രീനുകൾക്ക് മുന്നിൽ ചിലവഴിക്കുന്ന സമയം കുറച്ച് പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചിലവഴിക്കുന്നത് തലച്ചോറിലെ സാമൂഹിക ബന്ധങ്ങളെ ശക്തമാക്കും. മനുഷ്യനൊരു സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ സ്പർശനവും സാമീപ്യവും അവന് ജീവവായു പോലെ അത്യന്താപേക്ഷിതമാണ്.

ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ പ്രിയപ്പെട്ടവർക്ക് ഒരു ചെറിയ ആലിംഗനം നൽകാനോ അവരുടെ കൈകൾ ചേർത്തു പിടിക്കാനോ നാം മറന്നുപോകാറുണ്ട്. എന്നാൽ ഈ കൊച്ചു പ്രവൃത്തികൾ നമ്മുടെയും അവരുടെയും ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങൾ വലുതാണ്. സമാധാനവും സുരക്ഷിതത്വവും നിറഞ്ഞ ഒരു ലോകം പടുത്തുയർത്താൻ ഇത്തരം ചെറിയ സ്നേഹപ്രകടനങ്ങൾക്ക് സാധിക്കും. സ്നേഹപൂർണമായൊരു സ്പർശനം ലോകത്തെ മാറ്റില്ലായിരിക്കാം, പക്ഷേ അത് ആ വ്യക്തിയുടെ ലോകത്തെ തീർച്ചയായും മാറ്റും. സ്നേഹമെന്നത് ഒരു മരുന്നിനേക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്നാണ്. ചുറ്റുമുള്ളവരോട് സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറുന്നത് നമ്മുടെയും ആയുസ് വർദ്ധിപ്പിക്കും. ചൈനയിൽ സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിചിത്രമായ രീതിയാണ് പെയ്ഡ് ഹഗ്ഗിംഗ്. നഗരങ്ങളിലെ കടുത്ത ഏകാന്തതയും മാനസിക സമ്മർദ്ദവും കുറയ്ക്കാൻ യുവാക്കൾ പണം നൽകി ആലിംഗനം വാങ്ങുന്ന രീതിയാണ് ഇത്. പ്രൊഫഷണലായി ആലിംഗനം നൽകുന്ന വ്യക്തികളെ പണം നൽകി വാടകയ്ക്കെടുക്കുന്ന രീതിയാണ് ഇത്. ഇതിനെ സ്നഗ്ഗിംഗ് തെറാപ്പി എന്നും വിളിക്കാറുണ്ട്. ഇത് ലൈംഗികപരമായ ഒന്നല്ല, മറിച്ച് കേവലം വൈകാരികമായ ആശ്വാസത്തിന് വേണ്ടിയുള്ളതാണ്. ചൈനയിൽ ഈ മേഖലയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഭാഗമാണ് മൻമംസ്. പക്വതയുള്ള സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറുന്ന പുരുഷന്മാരെയാണ് സ്ത്രീകൾ ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. ഇവർ ഉപഭോക്താക്കളെ ശ്രദ്ധയോടെ കേൾക്കുകയും അവർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നു. അമ്മയുടെയോ അച്ഛന്റെയോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തിന്റെയോ കരുതൽ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുരക്ഷിതമായ ഇടം നൽകുക എന്നതാണ് ഇവരുടെ ദൗത്യം. പലപ്പോഴും ആപ്പുകൾ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ ആണ് ഇത്തരം സേവനങ്ങൾ ബുക്ക് ചെയ്യുന്നത്. ആലിംഗനം ചെയ്യുന്ന സമയത്തിനനുസരിച്ചാണ് പണം നൽകേണ്ടത്. ചിലപ്പോൾ ഇത് ലളിതമായൊരു ആലിംഗനം മാത്രമാകാം, അല്ലെങ്കിൽ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതോ സിനിമ കാണുന്നതോ ആകാം. ചൈനയിലെ 9-9-6, അതായത് രാവിലെ 9 മുതൽ രാത്രി 9 വരെ ആഴ്ചയിൽ 6 ദിവസം ജോലി എന്നത് യുവാക്കളെ മാനസികമായി തളർത്തുന്നു. അവർക്ക് സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാൻ കഴിയാതെ വരുന്നു. മനുഷ്യർക്ക് വൈകാരിക ആരോഗ്യം നിലനിർത്താൻ സ്നേഹത്തോടെയുള്ള സ്പർശനം ആവശ്യമാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ആലിംഗനം ചെയ്യുമ്പോൾ ശരീരത്തിൽ ഓക്സിടോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സമാധാനം നൽകുന്നു. ചൈനയിലെ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഈ പെയ്ഡ് കംഫർട്ട് സംസ്കാരം ഒരു വലിയ സാമൂഹിക മാറ്റത്തിന്റെ സൂചനയായാണ് മനഃശാസ്ത്രജ്ഞർ കാണുന്നത്. സ്വന്തം വികാരങ്ങൾ പങ്കുവയ്ക്കാൻ ഒരാളെ പണം നൽകി കണ്ടെത്തേണ്ടി വരുന്നത് ആധുനിക ജീവിതത്തിലെ വലിയൊരു വൈരുദ്ധ്യം കൂടിയാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരു അത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടി ഉറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം, ചിന്തകളുടെ നവരത്ന ശോഭ. കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: നമ്മുടെ ശരീരം ഒരു തുറന്ന പുസ്തകം പോലെയാണ്. ഉള്ളിലെ അവയവങ്ങളുടെ ആരോഗ്യവും ഹോർമോൺ വ്യതിയാനങ്ങളും പുറമെ ലക്ഷണങ്ങളായി പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇതിനെ ക്ലിനിക്കൽ ഇൻസ്പെക്ഷൻ എന്നാണ് വൈദ്യശാസ്ത്രത്തിൽ വിളിക്കുന്നത്. നമ്മൾ എല്ലാവരും കണ്ണാടിയിൽ നോക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ സൗന്ദര്യം അളക്കാനോ വസ്ത്രം ശരിയാണോ എന്ന് നോക്കാനോവാണ് നമ്മൾ കണ്ണാടിയെ ആശ്രയിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ കണ്ണാടിയിൽ കാണുന്ന രൂപത്തിനപ്പുറം നിങ്ങളുടെ ശരീരം നിങ്ങളോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ ഉള്ളിലെ അവയവങ്ങളുടെ ആരോഗ്യവും ഹോർമോണുകളുടെ താളപ്പിഴകളും എന്തിന്? നമ്മുടെ മനസ്സിന്റെ അവസ്ഥ പോലും ശരീരം പുറമെ ലക്ഷണങ്ങളായി കാണിച്ചു തരും. നമ്മുടെ ശരീരം ഒരിടത്തും കളവ് പറയാറില്ല. അതെപ്പോഴും സത്യസന്ധമാണ്. ഉള്ളിലെ ആരോഗ്യത്തിന്റെ പ്രതിഫലനമാണ് പുറമെയുള്ള നമ്മുടെ രൂപം. തൊലിയുടെ നിറം മുതൽ നമ്മുടെ നിൽപ്പിന്റെ രീതി വരെ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞു തരുന്നതെന്ന് അറിയുമോ? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവമാണ് ചർമ്മം. കരളിന്റെ ആരോഗ്യം ഏറ്റവും ആദ്യം പ്രതിഫലിക്കുന്നത് ചർമ്മത്തിലാണ്. കരളിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്ന പ്രക്രിയ, അത് കൃത്യമല്ലെങ്കിൽ ചർമ്മത്തിൽ ചൊറിച്ചിലോ നിറം മാറ്റമോ മുഖക്കുരുവോ ഒക്കെ പ്രത്യക്ഷപ്പെടാം. അതുപോലെ തന്നെ നിങ്ങളുടെ നാക്കിന്റെ മുകളിലുള്ള ആവരണം, അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ ദഹന വ്യവസ്ഥയുടെയും കുടലിലെ ഉപകാരികളായ ബാക്ടീരിയകളുടെയും കണ്ണാടിയാണ്. ദഹനം ശരിയല്ലെങ്കിൽ നാക്കിലൊരു വെളുത്ത പടലം രൂപപ്പെടുന്നത് കാണാം. മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിന്റെ വിതരണമാണ്. ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് എന്നത് നമ്മുടെ ഹോർമോൺ നിലയെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, വയറിനു ചുറ്റും അമിതമായി കൊഴുപ്പ് വരുന്നത് സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെയും ഇൻസുലിന്റെയും വ്യതിയാനം മൂലമാകാം. നമ്മുടെ താടിയലിന്റെ ഘടന പോലും നമ്മൾ ശ്വസിക്കുന്ന രീതിയെയും വായുസഞ്ചാരത്തിന്റെ ആരോഗ്യത്തെയും വെളിപ്പെടുത്തുന്നു. ശരീരത്തിന്റെ നിൽപ്പ് അഥവാ പോസ്റ്റർ ശ്രദ്ധിച്ചാൽ നമ്മുടെ നാടികളെയും പേശികളെയും ബന്ധിപ്പിക്കുന്ന കലകളുടെ ആരോഗ്യം മനസ്സിലാക്കാം. കുഞ്ഞുള്ള ഇരുത്തവും നിൽപ്പും നമ്മുടെ ആന്തര അവയവങ്ങളുടെ പ്രവർത്തനത്തെ പോലും ദോഷകരമായി ബാധിക്കും. അതുപോലെ ശരീരത്തിൽ അമിതമായി നീർക്കെട്ട് വരുന്നത് നമ്മുടെ ലിംഫറ്റിക് വ്യവസ്ഥയുടെ മന്ദഗതിയിലുള്ള പ്രവർത്തനത്തെയാണ് സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, നമ്മുടെ പേശികളുടെ ബലം കേവലം സൗന്ദര്യത്തിന് വേണ്ടിയുള്ളതല്ല, അത് ദീർഘായുസിന്റെയും ശാരീരിക പ്രതിരോധശേഷിയുടെയും വലിയൊരു അടയാളമാണ്. പേശീബലമുള്ള ആളുകൾക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാനും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുകളെ മറികടക്കാനും കൂടുതൽ കരുത്തുണ്ടാകുമെന്ന് ആധുനിക പഠനങ്ങൾ അടിവരയിടുന്നു. ചുരുക്കത്തിൽ, പുറമെയുള്ള ഓരോ മാറ്റവും ഉള്ളിലെ ഏതോ ഒരു പ്രവർത്തനത്തിന്റെ ബാക്കി പത്രമാണ്. നമ്മുടെ ശരീരം നൽകുന്ന ഈ ചെറിയ സൂചനകൾ അവഗണിക്കാതിരിക്കുക. ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് ശരീരം നൽകുന്ന ഈ മുന്നറിയിപ്പുകൾ തിരിച്ചറിഞ്ഞ് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നതാണ്. കൃത്യമായ വ്യായാമം പേശികളെ ബലപ്പെടുത്തും. ശരിയായ ഭക്ഷണം കുടലിന്റെയും കരളിന്റെയും ആരോഗ്യം സംരക്ഷിക്കും. നന്നായി ശ്വസിക്കുന്നതും നേരെ നിൽക്കുന്നതും ശരീരത്തിന് ഉന്മേഷം നൽകും. ഇന്നു മുതൽ നിങ്ങളുടെ ശരീരത്തെ ഒന്ന് ശ്രദ്ധിച്ചു തുടങ്ങൂ. അത് നിങ്ങളോട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് കേൾക്കാൻ ശ്രമിക്കൂ. ശരീരത്തെ സ്നേഹിക്കുന്നതും ശ്രദ്ധിക്കുന്നതും വഴി നമുക്ക് കൂടുതൽ ആരോഗ്യകരമായ സന്തോഷകരമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാം.

നമസ്തെ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസസംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ONV ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ്. തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: ഈ സ്ഥലത്തിന്റെ പേരെന്താ?
2: പുതിയ ആളാണല്ലേ, ഇതിനുമ്പ് കണ്ടിട്ടില്ലല്ലോ.
1: കണ്ടിട്ടുണ്ടാവൂല, ഞാനിവിടെ ആദ്യമായിട്ട് വരാ.
3: എവിടുന്നാ?
1: കൂടെ തെക്കുന്ന.
3: ബസ്സൊന്നും വരുന്ന കണ്ടില്ലല്ലോ, എങ്ങനെയാ വന്നേ?
1: ആ പോയ കച്ചിലോറി കയറി വന്നതാ. ഇവിടെ ഒന്ന് മൂത്രമൊക്കെ ഇറങ്ങി, അപ്പൊ ലോറി അങ്ങ് പോയി. ഈ സ്ഥലത്തിന് എന്താ പറയാ?
3: മഞ്ചാടിക്കുന്നു.
1: മഞ്ചാടി
3: എങ്ങോട്ട് പോയിരുന്നു?
1: പണിയെന്നുവെച്ചിറങ്ങിയതാ. ഇവിടെ എവിടെയെങ്കിലും പണി തരപ്പെടുവോ?
3: അതിപ്പോ കൂപ്പില് പണിയുണ്ടായിരുന്നു,
1: കഴിഞ്ഞിട്ട് കുറച്ചും സഹായമുള്ളൂ.
3: ഇനി സീസൺ വരണം.
1: അല്ല, കൂപ്പിലല്ലാതെ വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പണി?
3: ആ കുന്നുംപുറത്ത് മുഴുവൻ കുടിയേറ്റക്കാരാ, അവിടെ ചെന്ന് അന്വേഷിച്ചാ എന്തേലും പണി കിട്ടും. ഏതായാലും ഒന്ന് ശ്രമിച്ചു നോക്ക്.
4: പാല്, ഒരു പാല് എടുത്തോട്ടെ.
5: അതെ, പാലിന്റെ കാശത്രയും കുറയും. എടുത്തോ. അപ്പോഴേ നാളെ മുതൽ ഇരുന്നാഴി പാല് കൂടി ജാസ്തി വേണം. ഫോറസ്റ്റ് ഓഫീസ് ഇപ്പൊ വലിയ തിരക്കാ, ചായ എമ്പിടി ചെലവാണുണ്ട്.
4: എന്താ,
1: ഒരു പണി കിട്ടിയാ വലിയ ഉപകാരാവും.
4: ഇവിടെ ഇപ്പൊ പണിയൊന്നുമില്ല.
1: അയ്യോ അങ്ങനെ പറയരുത്, എന്തെങ്കിലും ഒരു പണി മതി.
4: അതിനിവിടെ പണിയൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ?
1: അല്ല, വലിയ കൂലിയൊന്നും വേണമെന്നില്ല.
4: ആദ്യം അങ്ങനെയൊക്കെ പറയും, ഒടുക്കം മട്ടു മാറും.
1: എന്തെങ്കിലും തന്നാ മതി.
4: വേണ്ട വേണ്ട, ഇവിടെ പണിയൊന്നുമില്ല, വേണമെങ്കിൽ കുടിക്കും. തങ്കേ,
1: മോം പറഞ്ഞാൽ അമ്മ കേൾക്കും. ഒന്ന് പറയണ്ട കുട്ടാ.
4: കുട്ടനോ?
1: അതൊക്കെ ഒരു വേലയല്ലേ മാഷേ. അപ്പഴേ കുട്ടാ, ഒന്ന് അമ്മയോട് പറ കുട്ടാ.
4: ഇയാൾ പോയില്ലേ ഇതുവരെ?
1: ഈ വിറക് ഞാൻ കിരുത്തരാ, എന്തെങ്കിലും തന്നാ മതി. കൊണ്ടാ ഇവിടെ മാഷേ. ഈ മല ഒറ്റ പെട്ടെന്ന് രണ്ട് കഷ്ണമായി കാണിച്ചിരട്ടെ.
4: എന്നാ ഒന്ന് നോക്കാലോ.
1: നോക്കിക്കോ.
4: എവിടത്തെ ഈ ഓടുന്നേ? നിക്കി മോനെ, ഒന്ന് ശരിക്കും കഴിക്കൂ കൂട്ടാ.
6: കുട്ടിൽ ഒരു ഉരുള ഉണ്ടുമ്പോ ഒരില്ല അമ്മണി കുട്ടിക്ക്, ഒരില്ല ജാനുണ്ണെ.
4: എന്റെ കുട്ടാ, നീ കളി നിർത്തി മര്യാദക്ക് ഉണ്ണുന്നുണ്ടോ?
6: ഉണ്ണുന്നുണ്ടല്ലോ.
4: ആ ഉണ്ണുന്നു. എത്ര നേരം ഞാൻ ഇതും കൊണ്ട് നിന്റെ പുറകെ നടക്കുന്നു.
6: അമ്മയ്ക്ക് എന്താ പിന്നെ വേറെ പണി?
4: സമ്മതിച്ചു. മോൻ കഴിച്ചാട്ടെ. അമ്മയുടെ മോനെ പെട്ടെന്ന് വലുതാവണ്ടേ?
6: ഈ ഊരില് കഴിച്ചിട്ടാ ഇപ്പൊ വലുതാവും മോനെ. ബിരിയാൻ വെച്ചിട്ടുണ്ടെന്ന് അമ്മയോട് പറയണ്ടോ. അതേനെ, എപ്പോഴും അതെ. അമ്മയുടെ വിചാരേ അമ്മ വലിയ ആളാണെന്നോ. ഇപ്പൊ കൊറേ നേരമില്ലേ, ആ കിളിമുട്ട വിരിഞ്ഞിട്ടുണ്ടോന്ന് നമുക്കൊന്ന് നോക്കാം.
7: പിള്ളാലൂടെ മാഷ വെച്ചോട്ടനെ മുട്ട വരുവോ? നമുക്കൊരു സമയാവൂല്ലേ
4: എനിക്ക്. ഞാൻ ചന്തയിലേക്ക് പോവട്ടോ, ആടുകൾക്കൊക്കെ എലിയിട്ട് കൊടുക്കണം. മഴ വരുന്നു തോന്നുന്നു. ആ പച്ചക്കറി കഴിച്ചു കേട്ടോ, മറക്കരുത്.
7: വിറകൊക്കെ കീഴ് കഴിഞ്ഞു, ഇനി വേറെ എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ?
4: വേറെ പണി, വേറെ പണിയൊന്നുമില്ല.
7: ഇത് വേണം ഞാൻ കൊണ്ടേ കൊടുക്കാൻ ചന്തയിൽ.
4: വേണ്ട വേണ്ട, ഞാൻ തന്നെ കൊണ്ടേക്കോളാം.
7: അല്ല കുഴപ്പമൊന്നുമില്ല, ഞാൻ കൊണ്ടോ.
4: നിങ്ങളെയൊക്കെ എങ്ങനെയാ വിശ്വസിക്ക?
6: ഞാൻ കൂടെ പോവന്നേ.
4: ശരി, ചായക്കട കാണിച്ചു കൊടുക്കോ.
7: ചായക്കട എനിക്കറിയാം.
4: ശരി.
7: കുട്ടന്റെ അപ്പൻ എവിടെയാ? എവിടെയാ പണി?
6: ഏതോ അറിയില്ല.
7: വരാറില്ലേ?
6: വല്ലപ്പോഴും വരും. വന്ന വഴക്കാം. അമ്മേനെ എപ്പോഴും തല്ലും, എന്നെയും തല്ലും. എനിക്ക് പേടിയാ.
7: പക്ഷേ ഞാനേതായാലും സൂചിച്ചങ്ങനെ ഇരിക്കല്ലേ. എന്റെ മുറിവൊന്നും ചൊറിഞ്ഞു തന്നെ.
6: ചൊറിയാ, പക്ഷേ കപ്പലണ്ടി ലോട്ടറിയിലെ എനിക്ക് പൂജ്യം കിട്ടിയ കാര്യം അമ്മയോട് പറയരുത്.
1: ശരി,
6: 100 കിട്ടിയത് എനിക്കാന്ന് പറയണം.
1: അമ്പട വീരാ, താൻ ആള് കൊള്ളാവല്ല മാഷേ. ശരി, സമ്മതിച്ചു.

ആധുനിക മനഃശാസ്ത്രത്തിൽ ഇൻട്രോജെക്ഷൻ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. നമ്മുടെ ഉള്ളിൽ എപ്പോഴും കേൾക്കുന്ന ആ ശബ്ദം നമ്മെ കുറ്റപ്പെടുത്തുന്നതോ സംശയിക്കുന്നതോ അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നതോ ആയ ആ അന്തർഗതങ്ങൾ സത്യത്തിൽ നമ്മുടേത് മാത്രമല്ല. കുട്ടിക്കാലം മുതൽ നമ്മൾ കേട്ടു വളർന്ന മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും സുഹൃത്തുക്കളുടെയും വാക്കുകൾ നമ്മുടെ മനസ്സ് ഏറ്റെടുക്കുന്നതിനെയാണ് ഇൻട്രോജെക്ഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും തനിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആരോ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു തെറ്റ് ചെയ്യുമ്പോൾ നിനക്കത് ഒരിക്കലും ശരിയാകില്ല എന്ന് പരിഹസിക്കുന്ന, അല്ലെങ്കിൽ ഒരു വിജയമുണ്ടാകുമ്പോൾ ഇതൊക്കെ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് എന്ന് കുറച്ചു കാണുന്ന ഒരു ശബ്ദം. നമ്മൾ വിചാരിക്കുന്നത് അത് നമ്മുടെ തന്നെ ചിന്തകളാണെന്നാണ്. എന്നാൽ മനഃശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. ആ ശബ്ദങ്ങളിൽ പലതും നമ്മുടേതല്ല. നമ്മുടെ കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്നോ അധ്യാപകരിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ നമ്മൾ കേട്ട വിമർശനങ്ങളും പ്രതീക്ഷകളും നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നർ ക്രിട്ടിക് അഥവാ ഒരു ആന്തരിക വിമർശകനായി രൂപപ്പെടുന്നു. ഇതിനെയാണ് ഇൻട്രോജെക്ഷൻ എന്ന് വിളിക്കുന്നത്. വർഷങ്ങൾ കഴിഞ്ഞാലും ആ പഴയ ടേപ്പ് റെക്കോർഡർ നമ്മുടെ ഉള്ളിൽ ഇന്നും കഠിനമായ വാക്കുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ശബ്ദങ്ങൾ പലപ്പോഴും നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വത്തിന്റെ പ്രതിഫലനമല്ല, മറിച്ച് കഴിഞ്ഞുപോയ അനുഭവങ്ങളുടെ പ്രതിധ്വനികൾ മാത്രമാണ്. നമ്മുടെ യഥാർത്ഥമായ ആന്തരിക ശബ്ദം എപ്പോഴും ശാന്തവും കരുണയുള്ളതും വർത്തമാനകാലത്തിൽ അധിഷ്ഠിതവുമായിരിക്കും. എന്നാൽ ഈ കടമെടുത്ത ശബ്ദങ്ങൾ കടുപ്പമേറിയതും കുറ്റപ്പെടുത്തുന്നതും നമ്മെ എപ്പോഴും സമ്മർദ്ദത്തിലാക്കുന്നതുമായിരിക്കും. ഇതൊരു ചെറിയ കാര്യമല്ല. ഈ ആന്തരിക വിമർശകൻ നമ്മുടെ ആത്മവിശ്വാസത്തെയും തീരെ

തീരുമാനങ്ങളെയും വലിയ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അത് സത്യത്തിൽ നിങ്ങളുടെ ചിന്തയാണോ അതോ പണ്ടാരോ നിങ്ങളോട് പറഞ്ഞ വാക്കാണോ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ തിരിച്ചറിവാണ് മാറ്റത്തിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്. നമുക്ക് എങ്ങനെ ഈ ശബ്ദങ്ങളെ മാറ്റിയെടുക്കാം? അതിനായി ചില ലളിതമായ വഴികളുണ്ട്. ഉള്ളിലൊരു വിമർശനം ഉയരുമ്പോൾ ഇത് എന്റെ ശബ്ദമാണോ അതോ പണ്ട് ആരോ പറഞ്ഞതാണോ എന്ന് സ്വയം ചോദിക്കുക. ആ ശബ്ദത്തിന് ഒരു പേര് നൽകുക. അത് നിങ്ങളല്ലെന്ന് ഉറപ്പിക്കുക. ഈ ചിന്തകളെ വിശ്വസിക്കുന്നതിന് പകരം അവയെ ഒരു സാക്ഷിയെപ്പോലെ നിരീക്ഷിക്കുക. അവ വെറും ചിന്തകൾ മാത്രമാണെന്ന് തിരിച്ചറിയുക. ദിവസവും ഡയറി എഴുതുന്ന ശീലം വഴി നിങ്ങളുടെ യഥാർത്ഥ സ്വത്വവുമായി വീണ്ടും ബന്ധപ്പെടാൻ സാധിക്കും. നിങ്ങളുടെ ഉള്ളിൽ സ്നേഹത്തോടും കരുണയോടും സംസാരിക്കുന്ന ആ യഥാർത്ഥ ശബ്ദത്തെ ഉണർത്തുക. നിങ്ങൾ നിങ്ങളോട് തന്നെ സംസാരിക്കുന്ന രീതി മാറ്റുമ്പോൾ നിങ്ങളുടെ ലോകം തന്നെ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളെക്കാൾ കൂടുതൽ സ്നേഹവും കരുണയും അർഹിക്കുന്ന മറ്റൊരാളും ഈ ലോകത്തിലില്ല. ഉള്ളിലെ ആ കഠിനമായ ശബ്ദത്തെ സ്നേഹം കൊണ്ട് കീഴടക്കുക. മറ്റൊരാൾ നിങ്ങളോട് പറയുന്ന വാക്കുകളല്ല നിങ്ങളെ നിർവചിക്കുന്നത്, മറിച്ച് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിശ്വസിക്കുന്നു എന്നതാണ് പ്രധാനം. നിങ്ങളുടെ ഉള്ളിലെ ആ വിമർശകൻ സംസാരിക്കുമ്പോൾ അതിനെ തിരുത്തി സ്നേഹമുള്ള ഒരു വാക്ക് പറയാൻ ശ്രമിക്കുക. നിങ്ങളെ പുനർനിർമ്മിക്കാനുള്ള കരുത്ത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: 1954 March 19 പ്രദർശനത്തിനെത്തിയ അവകാശി എന്ന ചിത്രമായിരുന്നു നടൻ ബഹദൂറിന്റെ ആദ്യ ചിത്രം. നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മിച്ച ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത് ആന്റണി മിത്രദാസ് ആയിരുന്നു. എം എസ് മണിയുടെ ഛായാഗ്രഹണം. ചിത്രസന്നിവേശം ചെയ്തത് കെ സി ജോർജും ശബ്ദലേഖനം വി സി ഐസക്കുമായിരുന്നു. തിരുനായനാർ കുറിച്ച് മാധവൻ നായർ രചിച്ച് ബ്രദർ ലക്ഷ്മൺ ഈണമിട്ട 8 പാട്ടുകൾ അവകാശി എന്ന ചലച്ചിത്രത്തെ പ്രേക്ഷക പ്രീതിക്ക് കൂടുതൽ അർഹമാക്കി. എം വി കൊച്ചാപ്പോ കലാസംവിധാനം നിർവഹിച്ച അവകാശി എന്ന ചിത്രത്തിൽ പ്രേം നസീർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മുതുകുളം രാഘവൻ പിള്ള, എസ് പി പിള്ള, നാണക്കൂട്ടൻ, മിസ് കുമാരി, ബി എസ് സരോജ, സേതുലക്ഷ്മി, അടൂർ പങ്കജം, ശ്രീകണ്ഠൻ നായർ, ടി എസ് മുത്തയ്യ, മുട്ടത്തറ സോമൻ, പങ്കജവല്ലി, അമ്പലപ്പുഴ മീനാക്ഷി, അമ്പലപ്പുഴ രാജമ്മ, ബഹദൂർ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം അവകാശിയിലെ ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ടു കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തെ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: രക്ഷിതാക്കൾ അറിയാൻ എന്ന പരിപാടിയിൽ ഇന്ന് സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡറിനെ കുറിച്ച് കേൾക്കാം. കുട്ടികളിൽ കണ്ടുവരുന്ന അതീവ ഗൌരവകരമായ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ് സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ. പ്രിയപ്പെട്ടവരിൽ നിന്നും സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുമ്പോൾ ഒരാളിൽ ഉണ്ടാകുന്ന അമിതമായ ഭയത്തെയും ഉത്കണ്ഠയെയുമാണ് ലളിതമായി ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ചെറുപ്രായത്തിൽ, അതായത് ഒന്നോ രണ്ടോ വയസ്സുള്ളപ്പോ, അമ്മയിൽ നിന്നോ അച്ഛനിൽ നിന്നോ മാറി നിൽക്കുമ്പോൾ കുട്ടികൾ കരയുന്നതും പരിഭ്രമിക്കുന്നതും തികച്ചും സ്വാഭാവികമായൊരു വികാസഘട്ടമാണ്. ഇതിനെ നാം സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് വിളിക്കുന്നു. എന്നാൽ കുട്ടി വളർന്നിട്ടും, അതായത് സ്കൂളിൽ പോകേണ്ട പ്രായമായിട്ടും, ഈ ഭയം വിട്ടുമാറാതെ നിൽക്കുകയും അത് കുട്ടിയുടെ പഠനത്തെയും സാമൂഹിക ജീവിതത്തെയും ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതൊരു ഡിസോർഡർ അല്ലെങ്കിൽ ക്രമരഹിതമായ അവസ്ഥയായി മാറുന്നത്. ഈ അവസ്ഥയിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളിൽ നിന്നുള്ള വേർപിരിയൽ എന്നത് മരണതുല്യമായ ഭീതിയാണ്. അമ്മ പോയാൽ പിന്നെ തിരിച്ചു വരില്ലേ? അച്ഛനെന്തെങ്കിലും അപകടം സംഭവിക്കുമോ? എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകുമോ? തുടങ്ങിയ അനാവശ്യമായ ചിന്തകൾ ആ കുഞ്ഞു മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈ ഭയം കാരണം ഇത്തരത്തിലുള്ള കുട്ടികൾ ഒറ്റയ്ക്ക് ഉറങ്ങാനോ സ്കൂളിൽ പോകാനോ സുഹൃത്തുക്കളുടെ വീട്ടിൽ നിൽക്കാനോ തയ്യാറാകില്ല. ശാരീരികമായ ലക്ഷണങ്ങളും ഇതിനോടൊപ്പം ഉണ്ടാകാം. സ്കൂളിൽ പോകേണ്ട സമയമാകുമ്പോൾ വിട്ടുമാറാത്ത വയറുവേദന, തലവേദന, ഛർദ്ദിക്കാനുള്ള പ്രവണത എന്നിവ കുട്ടികൾ പ്രകടിപ്പിക്കാറുണ്ട്. ഇത് പലപ്പോഴും മാതാപിതാക്കൾ വികൃതിയായി തെറ്റിദ്ധരിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് അവരുടെ ഉള്ളിലെ ഉത്കണ്ഠയുടെ ശാരീരികമായ പ്രതിഫലനമാണ്. രാത്രിയിൽ പ്രിയപ്പെട്ടവർ ദൂരെയാകുന്നതിനെ കുറിച്ചുള്ള പേടി സ്വപ്നങ്ങൾ കാണുന്നതും ഇതിന്റെ ലക്ഷണമാണ്. എന്തുകൊണ്ടാണ് ചില കുട്ടികളിൽ മാത്രം ഈ അവസ്ഥ വരുന്നത്? ഇതിനു പിന്നിൽ ജനിതകമായ കാരണങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ, ഉദാഹരണത്തിന് മരണം, വിവാഹമോചനം, താമസം മാറുന്നത്, ഇതൊക്കെ കാരണമാകാം. അമിത സംരക്ഷണം നൽകുന്ന ഹെലികോപ്റ്റർ പാരന്റിംഗ് രീതിയും ചിലപ്പോൾ കുട്ടികളിൽ ആത്മവിശ്വാസം കുറയ്ക്കാനും ഇത്തരം ഉത്കണ്ഠകൾ വർദ്ധിപ്പിക്കാനും ഇടയാകാറുണ്ട്. ഈ പ്രശ്നത്തെ മറികടക്കാൻ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പിന്തുണ അത്യാവശ്യമാണ്. കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയെ നിർബന്ധിച്ച് മാറ്റി നിർത്തുന്നതിന് പകരം അവർക്ക് സുരക്ഷിത ബോധം നൽകുകയാണ് വേണ്ടത്. അമ്മ കൃത്യം 4 മണിക്ക് നിന്നെ കൂട്ടാൻ വരും എന്ന ഉറപ്പ് നൽകുന്നതും ആ വാക്ക് പാലിക്കുന്നതും കുട്ടിയുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. ചെറിയ സമയത്തേക്ക് മാറി നിന്നുകൊണ്ട് അവരെ ശീലിപ്പിക്കാവുന്നതാണ്. ഗൌരവകരമായ സാഹചര്യങ്ങളിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടേണ്ടതുണ്ട്. ബിഹേവിയറൽ തെറാപ്പി കുട്ടിയുടെ ഭയത്തെ ഘട്ടം ഘട്ടമായി കുറയ്ക്കാൻ സാധിക്കും. മാതാപിതാക്കൾക്ക് നൽകുന്ന ലൈറ്റ് ഹൗസ് പാരന്റിംഗ് പോലുള്ള പരിശീലനങ്ങളും കുട്ടിയെ സ്വയം പര്യാപ്തനാക്കാൻ സഹായിക്കും. കുട്ടിയുടെ പേടിയെ വെറും വാശിയായി തള്ളിക്കളയരുത്. അവരുടെ ഉള്ളിലെ ആശങ്കകളെ സ്നേഹത്തോടെയും ക്ഷമയോടെയും കേൾക്കുക. ശരിയായ സമയത്തുള്ള ഇടപെടലിലൂടെ ഉത്കണ്ഠകളെ മറികടന്ന് ആത്മവിശ്വാസമുള്ളൊരു തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. സ്നേഹവും സുരക്ഷയും നൽകുന്നതോടൊപ്പം തന്നെ അവരെ സ്വന്തം ചിറകിൽ പറക്കാനും നാം പഠിപ്പിക്കണം.
1: രക്ഷിതാക്കളറിയാൻ

0: സാംസ്കാരിക ഇടങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് മഹാരാഷ്ട്രയുടെ മലനിരകളിലേക്ക്. പോരാട്ട വീര്യത്തിന്റെയും പ്രതിരോധത്തിന്റെയും ചരിത്രമുറങ്ങുന്ന ഒരു കൂട്ടം കോട്ടകളിലേക്കാണ്. മറാത്ത മിലിട്ടറി ലാൻഡ്സ്കേപ്പ് ഓഫ് ഇന്ത്യയെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പോരാട്ടത്തിന്റെ ഭൂമിശാസ്ത്രം എന്ന് മറാത്ത മിലിട്ടറി ലാൻഡ്സ്കേപ്പിനെ വിശേഷിപ്പിക്കാം. മറാത്ത മിലിട്ടറി ലാൻഡ്സ്കേപ്പ് എന്നത് കേവലം കോട്ടകളുടെ കൂട്ടമല്ല, മറിച്ച് മറാത്ത സാമ്രാജ്യത്തിന്റെ സൈനിക തന്ത്രങ്ങളും ഭരണരീതികളും പ്രതിരോധ സംവിധാനങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഭൂമിശാസ്ത്രപരമായ ഒരു സാംസ്കാരിക ഇടമാണ്. പശ്ചിമഘട്ട മലനിരകളുടെ ദുർഘടമായ ഭൂപ്രദേശങ്ങൾ സമർത്ഥമായി ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കോട്ടകൾ മറാത്ത സൈന്യത്തിന് ശത്രുക്കളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ വലിയ സഹായം നൽകി. മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ഛത്രപതി ശിവജി മഹാരാജാണ് ഈ കോട്ടകളുടെ ശൃംഖലയ്ക്ക് അടിത്തറയിട്ടത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് 370-ലധികം കോട്ടകൾ ഉണ്ടായിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. ഓരോ കോട്ടയ്ക്കും അതിന്റേതായ പ്രാധാന്യവും തന്ത്രപ്രധാനമായ സ്ഥാനവുമുണ്ടായിരുന്നു. യുനെസ്കോയുടെ പരിഗണനയിലുള്ള ഒരു പൈതൃക കേന്ദ്രം കൂടിയാണ് ഇത്. നിലവിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടാൻ പരിഗണിക്കപ്പെടുന്ന സാൽഹർ കോട്ട, ജിബ്നേരി കോട്ട, ലോഹഗഡ് കോട്ട, ഖാണ്ഡേരി കോട്ട, റായ്ഗഡ് കോട്ട, രാജ്ഗഡ് കോട്ട, പ്രതാപ്ഗഡ് കോട്ട, സുബർണ ദുർഗ്, പൻഹാല കോട്ട, വിജയദുർഗ് കോട്ട, സിന്ധുദുർഗ് കോട്ട, തോർണ കോട്ട എന്നീ 12 കോട്ടകളുടെ ഒരു കൂട്ടമാണ് മറാത്ത മിലിട്ടറി ലാൻഡ്സ്കേപ്പ്. ഈ കോട്ടകൾ മലമുകളിലും കടൽ തീരത്തും കുന്നിൻ ചെരിവുകളിലുമൊക്കെയായി തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഓരോന്നിനും അതിന്റേതായ വാസ്തുവിദ്യാ ശൈലിയും ചരിത്രപരമായ പ്രാധാന്യവുമുണ്ട്. വളരെയേറെ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന കോട്ടകളാണ് ഇവ. ഈ കോട്ടകൾ മറാത്ത സൈന്യത്തിന് ശത്രുക്കളെ പ്രതിരോധിക്കാൻ വലിയ സഹായം നൽകി. മലമുകളിലെ കോട്ടകൾ ശത്രുക്കൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലായതിനാൽ സൈന്യത്തിന് സുരക്ഷിതമായി തങ്ങാൻ കഴിഞ്ഞു. പല കോട്ടകളും ഭരണകേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്നു. ശിവാജി മഹാരാജന്റെ ആദ്യത്തെ തലസ്ഥാനം രാജ്ഗഡ് കോട്ടയും പിന്നീട് റായ്ഗഡ് കോട്ടയുമായിരുന്നു. കടൽത്തീരത്തുള്ള കോട്ടകൾ വാണിജ്യ ബന്ധങ്ങൾ നിലനിർത്താനും ശത്രുക്കളിൽ നിന്ന് കടൽ വ്യാപാരത്തെ സംരക്ഷിക്കാനും സഹായിച്ചു. ഈ കോട്ടകൾ മറാത്ത സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗമാണ്. അവിടുത്തെ പ്രാദേശിക കഥകളിലും പാട്ടുകളിലുമെല്ലാം ഈ കോട്ടകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മറാത്ത മിലിട്ടറി ലാൻഡ്സ്കേപ്പ് വെറും ചരിത്ര സ്മാരകങ്ങളല്ല, മറിച്ച് മറാത്ത ജനതയുടെ പോരാട്ട വീര്യത്തിന്റെയും ധീരതയുടെയും പ്രതീകങ്ങളാണ്. അവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ഈ കോട്ടകളെ സംരക്ഷിക്കാനും അവയുടെ പ്രാധാന്യം ലോകത്തിനു മുന്നിലെത്തിക്കാനും സഹായിക്കും. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഈ മഹത്തായ സൈനിക പൈതൃകത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും ഈ വാക്കുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് തന്നെ കരുതുന്നു.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക

നീരുറവകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വിടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു

അകലെ തിളങ്ങുന്ന ആദ്യവും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞരിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആതിര ബി രവീന്ദ്രൻ.

നിങ്ങൾ എപ്പോഴാണോ മതത്തിന്റെ ബന്ധനങ്ങളിൽ നിന്നും മുക്തമാകുന്നത്, അപ്പോഴായിരിക്കും സ്വാതന്ത്ര്യം എന്തെന്ന് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നത്. മതം അതേതായാലും അന്ധമാണ്, ആധുനിക ലോകത്തിന് ചേർന്നതല്ലാതെ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനങ്ങൾ ആരംഭിക്കുന്നു. ഇഷ്ടം ഈ ചന്ദ്രിക, വെണ്ണിലാ പൂക്കളിലൂറും തൂമഞ്ഞു തുള്ളികൾ, തിരക്കൊട്ടുമില്ലാത്ത വീഥികൾ, വിജനതയിൽ എവിടെ നിന്നോ കേൾക്കും മണിനാദം, ചിറകാർന്നു പറന്നുയരും വെൺപിറാവിൻ സൗമ്യത, വാക്കുകൾക്കപ്പുറം കവിത പൂക്കും കുന്നിൻ പുറങ്ങൾ, എനിക്കിഷ്ടം ഈ തെന്നലിൻ തലോടനം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കൂട്ടുകുടുംബം എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. ഗാനം ആവശ്യപ്പെട്ടത് കടക്കാവൂരിൽ നിന്നും സത്യൻ, പ്രകാശൻ, ദീപു എന്നിവർ. ആലാപനം കെ ജെ യേശുദാസ്.

ആകാശത്തിന് എന്ത് നിറം? വെളുപ്പോ അതോ ഇളം നീലയോ? കറുപ്പോ ചുവപ്പോ അതോ എല്ലാ നിറങ്ങളും കൊണ്ട് നെയ്ത പട്ടുടയാടയോ? പാതി വഴിയെത്തി ഞാൻ നിൽക്കുന്നു. പകച്ചു നോക്കുമ്പോൾ സൂര്യബിംബം മറച്ചു കടന്നുപോകും കാർമേഘങ്ങൾ. അവയ്ക്കെത്ര രൂപം! ആട്ടിൻപറ്റങ്ങളായി, കുതിരക്കൂട്ടങ്ങളായി കാറ്റിലുലാവിയൊഴുകും മേഘജാലങ്ങൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം വയലാർ രാമവർമ്മ രചന നിർവഹിച്ച് ജി ദേവരാജൻ ഈണമിട്ട ഗാനം, ചിത്രം പേൾ വ്യൂ. ആലാപനം കെ ജെ യേശുദാസ്. ഗാനം ആവശ്യപ്പെട്ടത് കുണ്ടവൺകടവിൽ നിന്നും ശശീന്ദ്രൻ.

കടൽക്കരയിൽ നിന്ന് കാൽ കാശിന് കൊള്ളാത്ത ചിപ്പികൾ പെറുക്കിയെടുത്ത് മണലിൽ കൊട്ടാരമുണ്ടാക്കുന്ന കുട്ടി കാറ്റിലത് വീഴാതെ കൈകൊണ്ടു പൊത്തി കാത്തുകൊള്ളുമ്പോൾ ഒരു തിരവന്ന് വെറുതെ വിഴുങ്ങിപ്പോകുന്ന മാത്രയിൽ ചിരിയോ കണ്ണുനീരോ പേടിയോ. കരയാതെ വിമ്മിപ്പൊട്ടി നിൽക്കുന്ന കുട്ടി ഞാനായിരുന്നു. അത് ഞാനായിരുന്നു എന്ന ഓർമ്മ. പി ഭാസ്കരൻ രചിച്ച് എം എസ് ബാബുരാജ് ഈണമിട്ട ഗാനം കേൾക്കാം ഇഷ്ടഗാനങ്ങളിൽ. ഇനി അമ്പലപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനം ആലപിക്കുന്നു എസ് ജാനകി. ഗാനം ആവശ്യപ്പെട്ടത് മണിതൂക്കി മലയിൽ നിന്നും മഞ്ജു, രഞ്ജു, ഗാഥ എന്നിവർ.

ഇന്ദ്രനീലം പൂക്കുന്ന നിന്റെ കണ്ണുകൾ, നിശാഗന്ധിയുടെ പരിമളം. ഒരു കവിത കാഴ്ചയാകുന്നു, അതോ കാഴ്ച കവിതയായി പിറക്കുന്നതോ? മനസ്സിന്റെ മടിശീലയിൽ പണ്ടെങ്ങോ തിരികെ വെച്ച ഒരു വരി കവിത. നിന്റെ മൗനത്തിന്റെ ഭാഷയാണ് എനിക്കിഷ്ടം. നിന്റെ ഈ ശരത്കാല ഭാവമാണ് എനിക്കിഷ്ടം. നീ അതറിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്നോ പ്രിയേ, പ്രാണന്റെ പാട്ടിൽ നീ ഇനിയും ഉണ്ടലിയുവാൻ. ചിത്രം ദത്തുപുത്രൻ. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. ആലാപനം പി സുശീല. ഗാനം ആവശ്യപ്പെടുന്നത് ആലങ്കോട് നിന്നും രാധാകൃഷ്ണൻ, രജനി തുടങ്ങിയവർ.

നിന്റെ ഓർമ്മതൻ കുളിർക്കാറ്റിൽ ഞാൻ അലിയുന്നു, നിന്റെ ആശ്രതൻ നിശാഗന്ധിയിൽ മയങ്ങുന്നു. വേദനിച്ചുവോ സഖി? വേദന കടം വാങ്ങി പ്രേമം എന്തിനായി സഖി? നിനക്കായി കേൾപ്പിക്കുകയാണ് ഇഷ്ടഗീതങ്ങൾ. കേൾക്കാം ലങ്കാദഹനം എന്ന ചിത്രത്തിലെ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ. ഗാനം ആവശ്യപ്പെടുന്നു ഗംഗാമലയിൽ നിന്നും കരുണൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: ഓർമ്മകളിലെവിടെയോ മരവിച്ചുപോയൊരു മധുര സംഗീതങ്ങളിലുണർത്താം സഖെ. ഒടുവിലെ ശിശിരവും മാഞ്ഞു പോകുമ്പോഴേക്ക് അന്തിയിലെ മഞ്ഞിൽ തിരഞ്ഞു നോക്കുന്നു ഞാൻ. കാണാതിരിക്കില്ല കവിതയുടെ കനവുകൾ, കേൾക്കാതിരിക്കില്ല ഓർമ്മ തൻ നിലവുകൾ. ഒരു മയക്കത്തിൻ്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. പകലിൽ നിന്ന് ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ. കന്യാകുളങ്ങര നിന്നും അഷ്റഫ്, ജ്യോതിലാൽ, ദീപു എന്നിവർ ആവശ്യപ്പെടുന്ന ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് ആർ കെ ശേഖർ. രചന ശ്രീകുമാരൻ തമ്പി. ആലാപനം കെ പി ബ്രഹ്മാനന്ദൻ. ചിത്രം ടാക്സി കാർ.

മഴയുടെ കിളിവാതിലുകൾ അടയ്ക്കുക. മഞ്ഞിന്റെ മധുരമായ ഹാസ്യം പ്രഭാതത്തെ തുടിപ്പിക്കുന്നു. കിനാവിന്റെ ചില്ലകൾ തോറും തണുപ്പിന്റെ നേർത്ത പച്ചവിരിപ്പുകൾ. കായലിൽ പതിയുന്ന കാറ്റിന്റെ കണ്ണുകളിൽ നിന്റെ നീല മൗനത്തിന്റെ ആഴമറിയുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം ഗായത്രി എന്ന ചിത്രത്തിലെ ഗാനം. രചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം ആവശ്യപ്പെടുന്നു കിളിമാനൂരിൽ നിന്നും ബാബു, സുരേന്ദ്രൻ എന്നിവർ.

എന്റെ ഈ മനം ഞാൻ എവിടെയാണെന്ന് ഒളിപ്പിച്ചു വയ്ക്കുക. നിന്റെ ഹൃദയനീലിമയിൽ പ്രിയെ, എന്റെ ഈ ചെറിയ മാനസം കൂടി നീ സൂക്ഷിച്ചു വയ്ക്കുമോ? പ്രണയമുരളിയിൽ എനിക്ക് കൂടിയൊരു തരളരാഗം നീ കരുതി വച്ചേക്കുമോ? വയലാർ രാമവർമ്മ രചിച്ച് കെ ജെ യേശുദാസേണം പകർന്ന ഗാനമാണ് അടുത്തത്. ചിത്രം അഴകുള്ള സെലീന, ആലാപനം പി സുശീല. ഗാനം ആവശ്യപ്പെടുന്നു കമ്പനിമുക്കിൽ നിന്നും ജോണി.

0: ഒരു മയക്കത്തിന്റെ മന്ത്രത്തിലേക്ക് ലയിച്ചു ചേരുമ്പോൾ ദൂരെ നിന്നൊരു വണ്ടി തെരുവിലൂടെ കറുത്ത വേഗമാർന്നൊലിച്ചു നീങ്ങുന്നു. ഒരു സങ്കീർത്തനം പോലെ ഈ പകൽ
1: കേൾക്കാം. അരുമാനൂരിൽ നിന്നും വിലാസചന്ദ്രൻ, പാറുക്കുട്ടി എന്നിവർ ആവശ്യപ്പെടുന്ന ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിലെ ഗാനം. ആലപിക്കുന്നത് KP ബ്രഹ്മാനന്ദൻ. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം B ദക്ഷിണാമൂർത്തി.

സഹയാത്രികരൊക്കെ ഇറങ്ങുന്ന താവളം, വെളിച്ചം ബഹളമുണ്ടാക്കുന്ന വേളകൾ, അവധി തീർന്നെത്തുവാൻ കാത്തിരിക്കാമെന്നോതി ഒടുവിൽ അവനും വന്ന് യാത്ര ചോദിക്കുന്നു. തീവണ്ടി പോകുന്നു. പ്രത്യാശയോടെ ഞാൻ നിൽക്കുന്നു. നീ തിരിഞ്ഞൊന്ന് നോക്കിയോ? ചുണ്ടിലൊരു നേർത്ത മന്ദഹാസം തെളിഞ്ഞുവോ? ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം അമ്പിളി രാജശേഖരൻ ആലപിച്ച ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ, ചിത്രം സ്വാമി അയ്യപ്പൻ. ഗാനം ആവശ്യപ്പെട്ടത് ആര്യനാട് നിന്നും കല

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് പൂക്കളെക്കുറിച്ച് കേൾക്കാം. ഗ്രാമം എന്നത് ഒരു സങ്കല്പമല്ല, നിത്യനൂതനമായ ഒരു യാഥാർത്ഥ്യമാണ്. ഓരോ ദിവസവും പുതിയതായിരിക്കുന്നത് ഗ്രാമത്തിലാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പക്ഷേ ഗ്രാമീണർക്ക് അതറിയാം. കാറ്റും വെളിച്ചവും എല്ലാം പുതിയത്. അതേക്കാൾ എന്നും പുതിയതായിരിക്കുന്നത് പൂക്കളാണ്. വൈവിധ്യമാർന്ന പൂക്കൾ, ഓരോ കാലത്തും ഓരോരോ നിറമുള്ള പൂക്കൾ. പാടവരമ്പുകളിലൂടെ നടക്കുമ്പോൾ കാണുന്ന പൂക്കളല്ല തോട്ടറമ്പിൽ കാണുന്നത്. കിണറ്റിൻകരയിലെ പൂക്കളല്ല കാട്ടുവീട്ടിലെ പൂക്കൾ. അതുപോലെയാണ് കിളികളുടെ കാര്യവും. വ്യത്യസ്തമാണ് എല്ലാം. വേറെ വേറെ കാഴ്ചകളുടെ കൗതുകങ്ങൾ, കമനീയമായ കൗതുകങ്ങൾ. ഇതിനേക്കാൾ എത്രയോ സമർത്ഥമായ പൂക്കാലമായിരുന്നു പക്ഷേ നമ്മുടെ കുട്ടിക്കാലം. കാക്കപ്പൂവും കോളാമ്പിയും പിച്ചകവും പൂവാങ്കുരുനിലയും കീഴാർനെല്ലികളും നിലനാരകങ്ങളും മുല്ലപ്പൂവും കൈതപ്പൂക്കളും തെച്ചിപ്പൂക്കളും മന്ദാരവും ഒക്കെ ചേർന്ന കുട്ടിക്കാലത്തിന്റെ ധന്യത. പിന്നെയുമുണ്ട് പേരറിയാത്ത പേരിടാത്ത എത്രയോ പൂക്കൾ. ചെറുതും വലുതുമായ എത്ര പൂക്കൾ വേനൽക്കാലം അറിയിച്ച് മരച്ചില്ലകൾ പൂക്കാനൊരുങ്ങും. മേലാപ്പുകളിൽ പൂക്കുട കെട്ടി അതിൽ പാലപ്പൂമണം താഴോട്ടിറങ്ങി വരുന്ന സാന്ധ്യചാരുതകൾ. മാമ്പൂക്കൾ അരുമഗന്ധമുതിർക്കുന്ന കാവടിച്ചില്ലകളായി മാറിയിരുന്ന കാലം. മണം മാത്രമല്ല, നിറങ്ങളും കടം വാങ്ങാൻ കാറ്റ് പൂക്കൾക്ക് മുൻപിൽ കാത്തു നിൽക്കുന്നത് കണ്ടുനിന്നൊരു കാലം.

മുട്ടച്ചിക്കുന്ന നിറയെ കണ്ണാന്തളിയാണ്. അവയിൽ പോക്കുവെയിൽ തട്ടിച്ചു നിറുമ്പോൾ കാണാവുന്ന നീല പരവതാനി കണ്ടുമയങ്ങി വിസ്മയിച്ചു നിൽക്കുമ്പോൾ അനുവാദം ചോദിക്കാതെ മുട്ടച്ചിക്കുന്നിനു മീതെ കരിമ്പടം പുതയ്ക്കുന്ന സന്ധ്യ. പിണങ്ങാൻ തുടങ്ങുമ്പോഴേക്കും വെളുത്ത പൂക്കളുടെ സഞ്ചിയുമായി മധുരം പകർന്നു തരാനൊരുങ്ങുന്ന ത്രിസന്ധ്യ. പിണങ്ങുന്നതെങ്ങനെ? നിലാവിറ്റ് വീഴുമ്പോൾ ശുഭ്രനീരാളമായി തോന്നും വിധം മുട്ടച്ചിക്കുന്നിന്റെ മാറ്റുരയ്ക്കുന്ന ഈ സന്ധ്യയോട് എങ്ങനെ പിണങ്ങും? എന്തു പറഞ്ഞു പിണങ്ങും?

വയൽപ്പൂക്കൾ എന്ന് പറയാൻ തന്നെ എന്ത് സൗന്ദര്യമെന്ന് നോക്കൂ. ഒരു വയൽപ്പൂവ് പോലെ എന്റെ പ്രണയം തളിരിട്ടു നിൽക്കുന്നു നിന്റെ മുന്നിൽ. നീ അത് കാണാതെ പോകരുതൻ പ്രിയേ. പ്രാണനിൽ പൂത്ത കിനാവുകളാണവ എന്ന് കവിവാക്യം. വയലുള്ളിടത്തെല്ലാം വയൽപ്പൂക്കളുണ്ട്. വെയിലത്തുപാടാത്ത പൂക്കൾ, വയലറ്റ് പൂക്കൾ, എങ്ങും പൂക്കളായിരുന്നു, ഇവിടെയും പൂക്കളായിരുന്നു. എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലെന്ത്, അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രമെന്ന് ചങ്ങമ്പുഴ പാടിയത് ഗ്രാമീണ ഭംഗി വെറും കവിഭാവന മാത്രമൊന്നുമായിരുന്നില്ല എന്നതിന്റെ ഉത്തമ ഉദാഹരണമല്ലേ. കൂട്ടായണി മൂടുനിന്ന് മുല്ലപ്പന്തൽ വഴി കമുകറച്ചിറ വരെ നടന്നാൽ തന്നെ കാണാം നൂറായിരം കാട്ടുപൂക്കൾ. തൊടിയിലെങ്ങും തെറ്റിപ്പൂക്കളുണ്ട്, ചുവന്ന തൊടുത്ത തെറ്റിക്കായകളുമുണ്ട്. കഴിക്കാൻ സമ്മതിക്കില്ല, പാമ്പ് സത്തയൂറ്റിയ പഴങ്ങളാണത്രേ. പാമ്പ് പഴങ്ങൾ തിന്നുമോ എന്ന് തിരിച്ചു ചോദിക്കാൻ തോന്നാത്ത നിഷ്കളങ്കമായ കുട്ടിക്കാലം. കാട്ടുവീട് മുതൽ കമ്പനിമുക്കുവരെ നടന്നാലും പൂക്കളുടെ കിളിയരംഗം കാണാം. കമനീയമായ കാഴ്ചയുടെ സൗഭാഗം ആരുമില്ലാതാക്കിയിരുന്നില്ല. ഇന്ദ്രനീലത്തിന്റെ നിറമുള്ള കാക്കപ്പൂവുകൾ കൊണ്ട് വർണ്ണാഭമായിരുന്നു ചാങ്ങ പ്രൈമറി സ്കൂൾ. നിറയെ പൂക്കളുണ്ടായിരുന്ന വിശാലമായ മുറ്റം, മരങ്ങളിൽ നിറയെ പൂക്കൾ, മരങ്ങളെ പുണർന്നു നിൽക്കുന്ന വള്ളിച്ചെടികളിലും പൂക്കൾ, എങ്ങും എവിടെയും പൂക്കൾ.

മതിലുകളുള്ള വീടുകൾ നന്നേ കുറവായിരുന്നു അന്ന്. ഹേമനിവാസിനും അരമനയ്ക്കും മതിലുകളുണ്ടായിരുന്നു. റോഡരികിലെ വീടുകൾ പലതിനും വേലിയായിരുന്നു. വേലിയിൽ പടർത്തിവിട്ടിരുന്ന വള്ളിച്ചെടികൾ പൂകൊണ്ട് നിർമ്മിച്ച വേലിയെന്നേ തോന്നു. പല വീടുകൾക്ക് മുന്നിലും കമാനങ്ങളുണ്ടായിരുന്നു. പിച്ചകം പടർത്തിയ കമാനങ്ങൾ, മഞ്ഞപ്പൂക്കൾ പടർത്തിയ കമാനങ്ങൾ, ചെടികൾക്ക് ഓമനപ്പേരുകളിട്ട് വിളിച്ചവരുമുണ്ട്. മുല്ലവള്ളിക്ക് വനജോത്സ എന്ന് ശകുന്തള പേരിട്ടതാണോ, അത് മുല്ലയ്ക്ക് വനജോത്സന എന്ന പര്യായമുണ്ടോ, അതറിഞ്ഞുകൂടാ. പേരാണെങ്കിൽ ശകുന്തള കവി തന്നെയാണ്. നിറയെ പൂത്തു നിൽക്കുന്ന പാരിജാതത്തിന് വെളുക്കാച്ചി എന്നായിരുന്നു കുഞ്ഞുലക്ഷ്മി പേരിട്ടിരുന്നത്. അവളുടെ മുറ്റത്തെ റോസാ ചെടികൾക്കും അവൾ ഓരോരോ പേരുകളിട്ടു. പനിനീർ റോസ അവൾക്ക് പിങ്കിയായിരുന്നു. കടും ചുമപ്പ് നിറമുള്ള റോസ അവൾക്ക് രാഖിയായിരുന്നു. കുഞ്ഞുലക്ഷ്മി പൂക്കളെ സ്നേഹിച്ചു. ശകുന്തളയായിരുന്നു കുഞ്ഞുലക്ഷ്മിയായിരുന്നു ഏറെ സ്നേഹിച്ചിരുന്നത് എന്നതിൽ മാത്രം എനിക്കിന്നും സംശയമുണ്ട്.

പൂത്താലമേന്തിയിരുന്ന നാട്ടുവഴികളിൽ പലതും താറുരുകി കറുത്തു. വഴിയരികിൽ നിന്ന് തലയുയർത്തി നോക്കാൻ ലില്ലിപ്പൂക്കളും ഭയക്കുന്ന പോലെ ഒരു തുള്ളി തേനുമായി തുളുമ്പുവാൻ നിന്ന തെറ്റിപ്പൂക്കളും മിഴിയടച്ചുവോ. ചെറുകുളത്തിനപ്പുറത്ത് ബസ്സുകാത്തു നിന്ന റോഡരികിൽ പൂത്തുലഞ്ഞു നിന്ന മുരിക്കു മരം ഇന്നില്ല. എള്ളിൻ പൂവ് മണക്കും വഴികളിൽ വിരഹം താങ്ങി നടന്ന പ്രണയിനി ഒരു നാൾ ജീവൻ കെട്ടിത്തോക്കിയ പ്ലാശുമരത്തിൻ വേരുകൾ പാതകൾ പണിയും തൊഴിലാളികളുടെ മഴവിൽ പിടഞ്ഞു വീണത് കണ്ടു. കാറ്റിന് സുഗന്ധമുണ്ടായിരുന്ന കാലം, വഴിത്താരകളിൽ പൂവിതളുകൾ കൊഴിഞ്ഞു വീണിരുന്ന കാലം, ഇടവഴികളിൽ മണ്ണടരുകളിൽ ചെറുപൂക്കൾ ചിരിയുതിർത്തു നിന്നിരുന്ന കാലം, ഉറക്കമെണീറ്റ് കൺതുറന്നാൽ നിറഭേദങ്ങളാൽ എങ്ങും പൂക്കൾ മാത്രം കണി കണ്ടിരുന്ന കാലം, എന്റെ സ്വന്തം ബാല്യകാലം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2.

ഒറ്റക്കമ്പി നാദം. ഞാൻ എന്റെ തെരുവുകളിൽ വച്ച് പൂക്കളെ കണ്ടു. ചിലപ്പോൾ അവർ ബാക്കി വച്ച കവിതയുടെ വരികൾ ഞാൻ മുഴുമിച്ചു. ചിലപ്പോൾ ചേയുടെ ഹൃദയത്തിന്റെ രക്തശോഭയെക്കുറിച്ച് സംസാരിച്ചു. മറ്റു ചിലപ്പോൾ ദാരിദ്ര്യ നിർമാർജനത്തിനുള്ള സിംപോസിയത്തെക്കുറിച്ച്, ചൈനയുടെ ആക്രമണത്തെക്കുറിച്ച്, അവൻ നയിച്ച സമരങ്ങളെക്കുറിച്ച്, അവൻ വിളിച്ച മുദ്രാവാക്യങ്ങളെക്കുറിച്ച്. ചിലപ്പോൾ മാത്രം പൂക്കൾ എന്നോട് ചോദിച്ചു, പ്രണയത്തിന്റെ നിറത്തെക്കുറിച്ച് അവൻ നിങ്ങളോട് എന്തു പറഞ്ഞു. നാണത്താൽ ഞാൻ ചുവക്കുമ്പോൾ കൂടുതൽ പൂത്ത് അവ തെരുവുകളെയും കടും ചുവപ്പിച്ചു. പൂക്കളും ഞാനും എന്നൊരു പുസ്തകം എഴുതിയാൽ അതിൽ ആമുഖക്കുറിപ്പായി ഒരു കവിത ഇങ്ങനെ എഴുതി ചേർക്കണമെന്നാണ് ഒരാഗ്രഹം. ആഗ്രഹങ്ങൾ പൂക്കളായി വിരിഞ്ഞാൽ അവ എത്ര കാണും. എനിക്കുറപ്പുണ്ട് അവയായിരിക്കും എണ്ണത്തിൽ കൂടുതൽ. എനിക്കെന്തേ അമ്മ ഇത്രയും ആഗ്രഹങ്ങൾ? ഉത്തരം കിട്ടാതെ അമ്മ ചിരിച്ചു. ചിരിച്ചതൊക്കെയും പൂക്കളായിരുന്നു. പുലരിപ്പൂ പോലെ ചിരിച്ചൊരമ്മ, പൂ പോലെ ഹൃദയമുള്ള ഒരമ്മ.

കോളേജിൽ വച്ചാണ് അപർണ വരച്ച ചിത്രത്തിന് അടിക്കുറിപ്പെഴുതണം. പ്രിൻസിപ്പാലിന്റെ മുറിക്കു മുന്നിലെ വലിയ ചുവരിൽ അവൾ ചിത്രം പതിപ്പിച്ചു. താഴെ ഡെസ്കിന് പുറത്തെ നോട്ടുബുക്കിൽ എത്രയോ അടിക്കുറിപ്പുകൾ. ശതാവരിയുടെ കറുത്ത പൂക്കൾ എന്ന അടിക്കുറിപ്പാണ് ഏറ്റവും മികച്ചതായി ശക്തിസാറ് തിരഞ്ഞെടുത്തത്. എം എന്ന് മാത്രമെഴുതി ഷൂ വരച്ചൊപ്പിട്ട ആൾ ആരാണെന്ന് ക്യാമ്പസിന്റെ കോണുകളിലൊക്കെ അവൾ തിരഞ്ഞു. ശക്തിസാറിന്റെ കൺകോണുകളിൽ മാത്രം ആളെ തിരിച്ചറിഞ്ഞതിന്റെ ശതാവരി പൂത്തുകിടന്നു. അധ്യയനകാലത്തിന്റെ പകുതി എത്തുവോളവും അതൊരു പ്രഹേളികയായി അവളെ പൊതിഞ്ഞു. പിന്നെയൊരു ക്രിസ്തുമസ് അവധിക്ക് ശേഷം അതേ ചുവരിൽ തീപിടിച്ചോടുന്ന പൈക്കിളെന്ന അടിക്കുറിപ്പോടെ പ്രത്യക്ഷപ്പെട്ട എമ്മിന്റെ ചിത്രം കാണും വരെ ആ പ്രഹേളികയിൽ അവൾ മുങ്ങി. ചുവരുകളിൽ പിന്നെ ചിത്രങ്ങൾ പരസ്പരം മത്സരിച്ചു. നിറങ്ങൾ വാശി പിടിക്കുകയും പിണങ്ങുകയും ചെയ്തു. ശതാവരി പൂക്കൾ കൊണ്ട് ദേഹം മറച്ച ശകുന്തള, ഭിത്തിയിൽ നിന്ന് അടർന്നു വീണ ഒരധ്യയന വർഷത്തിന്റെ അവസാനം വരെ ചിത്രങ്ങൾ ഭിത്തികളിൽ പൂക്കളായി വിരിഞ്ഞു.

തെങ്ങുവിളക്കുളത്തിൽ നീലാമ്പലുകളുണ്ടായിരുന്നു. നൂറുകണക്കിന് മാനത്തുകണ്ണികൾ നീന്തിത്തുടിക്കുന്ന ചാലുകൾ. മഴയത്ത് ചാലുകൾ നിറയും, വെള്ളം കുളത്തിലേക്ക് ഒഴുകും. മണലാണ് കുളത്തിനു ചുറ്റും, ശരിക്കും കടൽ മണ്ണ്. വെള്ളപ്പരവതാനിക്ക് മീതെ താരുണ്യം തീരാത്ത ഉടലുകളുമായി തലയുയർത്തി നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ, ഒത്ത നടുക്ക് നീല ജലാശയം, അത്രമേൽ ആമ്പലുകൾ തൊഴുകൈ കൂപ്പി നിൽക്കുന്ന കാഴ്ചയുടെ കമനീയത, തെങ്ങിന് മുകളിൽ നിന്ന് കുളത്തിലേക്ക് ചാടുന്ന കുസൃതി പിടിച്ച കുട്ടികൾ ആമ്പലിന്റെ തണ്ടൊടിക്കും, ഓവുകൾ വിടർത്തി കരയിലേക്ക് എറിയും. വാടിയ ചേമ്പിൻ തണ്ട് പോലെ അവ വെൺമണലിൽ ചേതനയേറ്റുകിടക്കും. ആര് പറഞ്ഞാലും കുട്ടികൾ കേൾക്കില്ല, അവർ കുസൃതി തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പുണ്ണി മാത്രം കുളത്തിൽ ചാടില്ല. വെളുത്ത മണലിൽ മലർന്നു കിടന്ന് അവൻ മേഘങ്ങളെ നോക്കും. ആകാശത്ത് പൂത്തു നിൽക്കുന്ന ആമ്പൽ പൂവുകളാണ് അവയെന്ന് അവൻ സങ്കൽപ്പിക്കും. ഭൂമിയെ നോക്കി തൊഴുകൈയുമായി നിൽക്കുന്ന ആകാശപ്പൂക്കൾ, ആരുടേതാവാം ഈ കൂപ്പുകൈകൾ? ആരെ തൊഴുന്നതാവാം? ഭൂമിയിൽ സ്വർഗം പണിയുന്ന മനുഷ്യരെയോ? അതോ ഭൂമിയിലേക്കൊന്നു പോകാൻ അനുവദിച്ചിടണമെന്ന് ചൊന്ന് ദൈവത്തെ തന്നെ തൊഴുന്നതാണോ?

0: പൂക്കളെ കുറിച്ച് എത്ര പാട്ടുകൾ. പൂക്കൾ പനിനീർ പൂക്കൾ, താരും തളിരും മിഴിപൂട്ടി, മുടിപ്പൂക്കൾ വാടിയാലെന്തോമനെ, നിന്റെ ചിരിപ്പൂക്കൾ വാടരുതെന്തോമലെ. പൂ കുങ്കുമപ്പൂ, പുലരിപ്പൂ പോലെ ചിരിച്ചും പൂമാനമേ, പൂങ്കാറ്റിനോടും കിളികളോടും പൂക്കാലം വന്നു പൂക്കാലം. പൂമരക്കൊമ്പിൽ പിച്ചകപ്പൂങ്കാവുകൾക്കും അപ്പുറം മുറ്റത്തെ മുല്ലേ ചൊല്ല് നന്ദ്യാർവട്ട പൂ ചിരിച്ചു. ചിന്താമരെ താമരപ്പൂവിൽ വാഴും കദളി ചെങ്കതളി വാഴപ്പൂങ്കിളികൾ കർണികാരങ്ങൾ കുന്നത്തെ കൊന്നയ്ക്കും താമര നൂലിനാൽ. ആമ്പൽ പൂവേ പൂവേ പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ ചെമ്പകപ്പൂമൊട്ടിനുള്ളിൽ വസന്തമന്നു പൂവിരിഞ്ഞില്ല. ഇങ്ങനെ എത്ര എത്ര പാട്ടുകൾ, എത്ര എത്ര പൂവുകൾ. പൂക്കൾ കുട്ടികളെപ്പോലെ നിഷ്കളങ്കരാണ്. അതുകൊണ്ടാവും ഒരു ഉദ്യാനത്തിൽ ഇങ്ങനെ വായിച്ചത്: പൂക്കളും കുട്ടികളും പൂമ്പാറ്റകളുമില്ലാത്ത ലോകം ഒരുപോലെ ശുഷ്കമാണ് എന്ന്.
1: ഒരു പുഷ്പം മാത്രമേ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. കെട്ടിപ്പിടുത്തം എന്ന് കേൾക്കുമ്പോൾ ഇന്നും അയ്യേ എന്ന് പറയുന്ന ആളുകളുണ്ട്. അതൊരാണും പെണ്ണും തമ്മിലാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ഭാര്യയും ഭർത്താവും തമ്മിൽ പോലും നാലാള് കാണുകയെ കെട്ടിപ്പിടിക്കാൻ വൈമുഖ്യമുള്ള നാടാണ് നമ്മുടേത്. നല്ല സൗഹൃദമുണ്ടെങ്കിൽ പോലും ആണും പെണ്ണും കെട്ടിപ്പിടിച്ചാൽ സദാചാരത്തിന്റെ മതിലുകൾ ഇടിഞ്ഞു വീഴുമെന്ന് കരുതിയാൽ എന്തു ചെയ്യാൻ പറ്റും? ആലിംഗനം എന്നത് ലൈംഗികതയുടെ വ്യാപാരം ആണെന്ന് കരുതുന്നവരാണ് അധികവും. ആലിംഗനവും സ്നേഹനിർഭരമായ സ്പർശങ്ങളും വെറും ലൈംഗികമോ വൈകാരികമോ ആയ പ്രകടനങ്ങളല്ല, മറിച്ച് അവ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെയും മനസ്സിന്റെ സന്തുലിതാവസ്ഥയെയും സ്വാധീനിക്കുന്ന സുപ്രധാനമായ ശാരീരിക പ്രക്രിയകളാണ് എന്ന് മനസ്സിലാക്കണം. ഇണയെ മാത്രമേ ആലിംഗനം ചെയ്യാവൂ എന്നത് വെറും സദാചാര ചിന്ത മാത്രമാണെന്നും മനസ്സിലാക്കണം. സ്നേഹപൂർണമായ ഒരാലിംഗനം, അത് സുഹൃത്തിൽ നിന്നായാലും കാമുകി കാമുകന്മാർ തമ്മിലായാലും അമ്മയും മകനും അച്ഛനും മകളും സഹോദരനും സഹോദരിയും എന്തിന് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ആരൊക്കെ തമ്മിലായാലും അത് സന്തോഷദായകമാണ്, സ്നേഹദായകമാണ്. സ്നേഹപൂർണമായ ഒരാലിംഗനം ലഭിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കത്തിലും ശരീരത്തിലും അത്ഭുതകരമായ ചില രാസമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങൾ ഉത്കണ്ഠ കുറയ്ക്കാനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും. കൊച്ചുമക്കളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ മുത്തച്ഛനെയും മുത്തശ്ശിയെയും കുറേനേരം കെട്ടിപ്പിടിച്ചു നിൽക്കണം എന്നാണ്. രണ്ട് പുഴകൾ സമാവായപ്പെടുന്നതുപോലെ, അരികിൽ ഒന്നായി നിന്ന് രണ്ടു മരങ്ങൾ പുഷ്പിതമാകുന്നതുപോലെ എനിക്ക് നിന്നെ ചേർത്തു പുണരണം. മേഘങ്ങൾ പരസ്പരം ലയിക്കുന്നത് നീ കാണുന്നില്ലേ? നിർച്ചരികളിൽ വീണ് ഇലകൾ ആലിംഗനം ചെയ്തൊഴുകുന്നത് നോക്ക്. നിലാവും ചകോരങ്ങളും തമ്മിൽ ബന്ധിതരായി നിൽക്കുന്നു. നീരാളങ്ങളിൽ മേയ്തലോടും പോലെ മൃണാളങ്ങൾ വണ്ടുകളോട് വസന്തം പെയ്യിച്ചു തുടങ്ങിയിരിക്കുന്നു. രണ്ട് വ്യക്തികൾ തമ്മിൽ ആലിംഗനം ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ഹൈപ്പോതലാമസിൽ നിന്ന് ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ പുറപ്പെടുവിക്കപ്പെടുന്നു. ഇതിനെ പലപ്പോഴും സ്നേഹത്തിന്റെ ഹോർമോൺ അല്ലെങ്കിൽ ബന്ധങ്ങളുടെ ഹോർമോൺ എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത്. ഓക്സിറ്റോക്സിൻ ശരീരത്തിൽ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും ഭയവും ഉത്കണ്ഠയും കുറയുകയും മറ്റുള്ളവരിലുള്ള വിശ്വാസവും അടുപ്പവും വർദ്ധിക്കുകയും ചെയ്യുന്നു. ഈ ഹോർമോണിന്റെ സാന്നിധ്യം രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാക്കാനും സഹായിക്കും. അതായത്, ഒരു ചെറിയ ആലിംഗനം പോലും നമ്മുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കുന്ന ഒരു സ്വിച്ച് പോലെയാണ് പ്രവർത്തിക്കുന്നത്. സ്നേഹപൂർണമായ സ്പർശനം ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോളിന്റെ അളവ് ഗണ്യമായി കുറയ്ക്കുന്നു. വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരിലും ഭയചകിതരായിരിക്കുന്നവരിലും കോർട്ടിസോൾ അമിതമായിരിക്കും. ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ദഹന പ്രശ്നങ്ങൾക്കും ഉറക്കക്കുറവിനും ഹൃദ്രോഗങ്ങൾക്കും കാരണമാകാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള ഒരാലിംഗനം ശരീരത്തെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് എന്ന ഉത്കണ്ഠാവസ്ഥയിൽ നിന്ന് മാറ്റി വിശ്രമത്തിന്റെയും സമാധാനത്തിന്റെയും ഘട്ടത്തിലേക്ക് നയിക്കുന്നു. ഇത് ശരീരത്തിന് സ്വയം സുഖപ്പെടാനുള്ള അവസരം നൽകുകയാണ് ചെയ്യുന്നത്.

രസകരമായ മറ്റൊരു വസ്തുത, സ്നേഹപൂർണമായ സ്പർശനം നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ നേരിട്ട് ബാധിക്കുന്നു എന്നതാണ്. കാർണഗി മെലോൺ സർവകലാശാലയിൽ നടന്ന പഠനപ്രകാരം പതിവായി ആലിംഗനവും സ്നേഹവും ലഭിക്കുന്ന വ്യക്തികൾക്ക് അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെന്നും അവർക്ക് രോഗങ്ങൾ വന്നാൽ തന്നെ അവ വേഗത്തിൽ ഭേദമാകാറുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. സ്ട്രെസ് ഹോർമോണുകൾ കുറയുമ്പോൾ നമ്മുടെ പ്രതിരോധ കോശങ്ങൾക്ക് കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്നേഹമെന്നത് ഒരു മാനസിക സംതൃപ്തി മാത്രമല്ല, അത് ശരീരത്തിനുള്ളൊരു കവചം കൂടിയാണ്. ചർമ്മത്തിന്റെ ആരോഗ്യവും മാനസികാവസ്ഥയും തമ്മിൽ ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന് സൈക്കോഡെർമറ്റോളജി എന്ന ശാസ്ത്രശാഖ വെളിപ്പെടുത്തുന്നു. വിട്ടുമാറാത്ത മാനസിക സമ്മർദ്ദം, സോറിയാസിസ്, എക്സിമ തുടങ്ങിയ ചർമ്മരോഗങ്ങൾ വർദ്ധിക്കാൻ കാരണമാകാറുണ്ട്. പോസിറ്റീവായ ശാരീരിക സ്പർശനങ്ങളിലൂടെ സമ്മർദ്ദം കുറയുമ്പോൾ അത് ചർമ്മത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കാനും അനാവശ്യമായ തടിപ്പുകളും പാടുകളും കുറയ്ക്കാനും സഹായിക്കുന്നു. സ്നേഹവും കരുതലും ലഭിക്കുമ്പോൾ നമ്മുടെ ചർമ്മം കൂടുതൽ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ഈ ഹോർമോൺ സന്തുലിതാവസ്ഥയുടെ ഫലമായാണ്. ഏകാന്തത അനുഭവിക്കുന്ന മുതിർന്നവരിലും കുട്ടികളിലും സ്പർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ജനിച്ചാലുടൻ അമ്മയുടെ നെഞ്ചോട് ചേർത്ത് കിടക്കുന്ന കുഞ്ഞുങ്ങളുടെ തലച്ചോർ വികാസം കൂടുതൽ വേഗത്തിലാകുമെന്ന് ഗവേഷകർ നിരീക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നവർക്ക് ഒരാലിംഗനം നൽകുന്നത് അവരുടെ വിഷാദരോഗം കുറയ്ക്കാനും ഓർമ്മശക്തി നിലനിർത്താനും സഹായിക്കും. തൊലിപ്പുറത്തെ സ്പർശനം തലച്ചോറിലെ വികാര നിയന്ത്രണ കേന്ദ്രങ്ങളെ ഉണർത്തുകയും നമുക്ക് ആരെങ്കിലും ഉണ്ട് എന്ന സുരക്ഷിത ബോധം നൽകുകയും ചെയ്യുന്നു. വേദന സംഹാരിയായി പ്രവർത്തിക്കാനുള്ള കഴിവും സ്നേഹപൂർണമായ സ്പർശനത്തിനുണ്ട്. നാം മുറിവേറ്റ ഭാഗത്ത് തടവുമ്പോൾ വേദന കുറയുന്നത് പോലെ പ്രിയപ്പെട്ടവർ കൈപിടിക്കുകയോ ആലിംഗനം ചെയ്യുകയോ ചെയ്യുമ്പോൾ തലച്ചോറിലെ വേദന അറിയുന്ന ഭാഗങ്ങളിലെ ആവേഗങ്ങൾ കുറയുന്നു. ഇത് എൻഡോർഫിൻ എന്ന പ്രകൃതിദത്ത വേദന സംഹാരികളുടെ ഉൽപ്പാദനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്നവർക്ക് സ്നേഹനിർഭരമായ സാമീപ്യം വലിയൊരു ആശ്വാസമാണ്. എങ്കിലും ആലിംഗനം എന്നത് കഠിനമായ വിഷാദത്തിനോ ഉത്കണ്ഠയ്ക്കോ ഉള്ള ഏക ചികിത്സ അല്ല എന്ന് നാം തിരിച്ചറിയണം. അതൊരു താങ്ങും തണലും മാത്രമാണ്. ഗുരുതരമായ മാനസിക പ്രശ്നങ്ങൾക്ക് വിദഗ്ധമായ ചികിത്സയും കൗൺസിലിംഗും തന്നെ വേണം. എന്നാൽ ചികിത്സയോടൊപ്പം ഇത്തരം വൈകാരികമായ പിന്തുണകൾ ലഭിക്കുന്നത് സുഖപ്പെടൽ പ്രക്രിയയെ വേഗത്തിലാക്കും. സുരക്ഷിതമായ സ്പർശനവും ആത്മാർത്ഥമായ ബന്ധങ്ങളും ഒരാളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും ജീവിതത്തിന് പുതിയൊരു അർത്ഥം നൽകാനും സഹായിക്കുന്നു. ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ മനുഷ്യർ തമ്മിലുള്ള ശാരീരികമായ അടുപ്പം കുറഞ്ഞു വരികയാണ്. സന്ദേശങ്ങളിലൂടെയും ഇമോജികളിലൂടെയും നാം വികാരങ്ങൾ പങ്കുവെക്കുമ്പോഴും ഒരു യഥാർത്ഥ സ്പർശനം നൽകുന്ന ഗുണങ്ങൾ അവയ്ക്ക് നൽകാൻ കഴിയില്ല. സ്ക്രീനുകൾക്ക് മുന്നിൽ ചിലവഴിക്കുന്ന സമയം കുറച്ച് പ്രിയപ്പെട്ടവരോടൊപ്പം സമയം ചിലവഴിക്കുന്നത് തലച്ചോറിലെ സാമൂഹിക ബന്ധങ്ങളെ ശക്തമാക്കും. മനുഷ്യനൊരു സാമൂഹിക ജീവി ആയതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ സ്പർശനവും സാമീപ്യവും അവന് ജീവവായു പോലെ അത്യന്താപേക്ഷിതമാണ്.

ജീവിതത്തിലെ തിരക്കുകൾക്കിടയിൽ പ്രിയപ്പെട്ടവർക്ക് ഒരു ചെറിയ ആലിംഗനം നൽകാനോ അവരുടെ കൈകൾ ചേർത്ത് പിടിക്കാനോ നാം മറന്നുപോകാറുണ്ട്. എന്നാൽ ഈ കൊച്ചു പ്രവർത്തികൾ നമ്മുടെയും അവരുടെയും ആരോഗ്യത്തിന് നൽകുന്ന ഗുണങ്ങൾ വലുതാണ്. സമാധാനവും സുരക്ഷിതത്വവും നിറഞ്ഞ ഒരു ലോകം പടുത്തുയർത്താൻ ഇത്തരം ചെറിയ സ്നേഹപ്രകടനങ്ങൾക്ക് സാധിക്കും. സ്നേഹപൂർണമായൊരു സ്പർശനം ലോകത്തെ മാറ്റില്ലായിരിക്കാം, പക്ഷേ അത് ആ വ്യക്തിയുടെ ലോകത്തെ തീർച്ചയായും മാറ്റും. സ്നേഹമെന്നത് ഒരു മരുന്നിനേക്കാൾ വേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്നാണ്. ചുറ്റുമുള്ളവരോട് സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറുന്നത് നമ്മുടെയും ആയുസ് വർദ്ധിപ്പിക്കും. ചൈനയിൽ സമീപകാലത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിചിത്രമായ രീതിയാണ് പെയ്ഡ് ഹഗ്ഗിംഗ്. നഗരങ്ങളിലെ കടുത്ത ഏകാന്തതയും മാനസിക സമ്മർദ്ദവും കുറയ്ക്കാൻ യുവാക്കൾ പണം നൽകി ആലിംഗനം വാങ്ങുന്ന രീതിയാണ് ഇത്. പ്രൊഫഷണലായി ആലിംഗനം നൽകുന്ന വ്യക്തികളെ പണം നൽകി വാടകയ്ക്കെടുക്കുന്ന രീതിയാണ് ഇത്. ഇതിനെ സ്നഗ്ഗിംഗ് തെറാപ്പി എന്നും വിളിക്കാറുണ്ട്. ഇത് ലൈംഗികപരമായ ഒന്നല്ല, മറിച്ച് കേവലം വൈകാരികമായ ആശ്വാസത്തിന് വേണ്ടിയുള്ളതാണ്. ചൈനയിൽ ഈ മേഖലയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു വിഭാഗമാണ് മൻമംസ്. പക്വതയുള്ള സ്നേഹത്തോടെയും കരുതലോടെയും പെരുമാറുന്ന പുരുഷന്മാരെയാണ് സ്ത്രീകൾ ഇതിനായി തിരഞ്ഞെടുക്കുന്നത്. ഇവർ ഉപഭോക്താക്കളെ ശ്രദ്ധയോടെ കേൾക്കുകയും അവർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ ആലിംഗനം ചെയ്യുകയും ചെയ്യുന്നു. അമ്മയുടെയോ അച്ഛന്റെയോ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തിന്റെയോ കരുതൽ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുരക്ഷിതമായ ഇടം നൽകുക എന്നതാണ് ഇവരുടെ ദൗത്യം. പലപ്പോഴും ആപ്പുകൾ വഴിയോ സോഷ്യൽ മീഡിയ വഴിയോ ആണ് ഇത്തരം സേവനങ്ങൾ ബുക്ക് ചെയ്യുന്നത്. ആലിംഗനം ചെയ്യുന്ന സമയത്തിനനുസരിച്ചാണ് പണം നൽകേണ്ടത്. ചിലപ്പോൾ ഇത് ലളിതമായൊരു ആലിംഗനം മാത്രമാകാം, അല്ലെങ്കിൽ കൂടെ ഇരുന്ന് സംസാരിക്കുന്നതോ സിനിമ കാണുന്നതോ ആകാം. ചൈനയിലെ 9-9-6, അതായത് രാവിലെ 9 മുതൽ രാത്രി 9 വരെ, ആഴ്ചയിൽ 6 ദിവസം ജോലി എന്നത് യുവാക്കളെ മാനസികമായി തളർത്തുന്നു. അവർക്ക് സുഹൃത്തുക്കളുമായി സമയം ചെലവഴിക്കാൻ കഴിയാതെ വരുന്നു. മനുഷ്യർക്ക് വൈകാരികാരോഗ്യം നിലനിർത്താൻ സ്നേഹത്തോടെയുള്ള സ്പർശനം ആവശ്യമാണ്. ശാസ്ത്രീയമായി പറഞ്ഞാൽ ആലിംഗനം ചെയ്യുമ്പോൾ ശരീരത്തിൽ ഓക്സിടോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സമാധാനം നൽകുന്നു. ചൈനയിലെ യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഈ പെയ്ഡ് കംഫർട്ട് സംസ്കാരം ഒരു വലിയ സാമൂഹിക മാറ്റത്തിന്റെ സൂചനയായാണ് മനഃശാസ്ത്രജ്ഞർ കാണുന്നത്. സ്വന്തം വികാരങ്ങൾ പങ്കുവയ്ക്കാൻ ഒരാളെ പണം നൽകി കണ്ടെത്തേണ്ടി വരുന്നത് ആധുനിക ജീവിതത്തിലെ വലിയൊരു വൈരുദ്ധ്യം കൂടിയാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നെത്തി നിൽക്കുന്നത് മെയ് 11 ഭൂമികയിലാണ്. 1812 മെയ് 11 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്പെൻസർ പെർസിവൽ വെടിയേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. 1904 മെയ് 11 സറിയലിസ്റ്റ് പ്രസ്ഥാനത്തിലെ അതിപ്രശസ്തനും 20 പ്രമുഖ ചിത്രകാരനുമായ സാൽവദോർ ദാലി സ്പെയിനിലെ കാറ്റലോണിയയിലെ ഹെഗുറാസിൽ ജനിച്ചിരിക്കുന്നു. 1998 മെയ് 11 ഉച്ചകഴിഞ്ഞ് 3:45 രാജസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ മണലാരണ്യത്തിലുള്ള പൊഖ്രാനിൽ ഇന്ത്യ പരീക്ഷണാർത്ഥമുള്ള 2 ആണവ സ്ഫോടനം ദേ നടത്തിക്കൊണ്ടിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ഓർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഒരു തടസ്സവുമില്ലാതെ അനുസ്യൂതം പ്രവഹിക്കുന്ന ഒന്നല്ല ആനന്ദം. വെല്ലുവിളികളില്ലാത്ത ജീവിതം സന്തോഷരഹിതമായിരിക്കും. ആഗ്രഹിക്കുന്നതൊക്കെ എപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നാൽ അതിന് മൂല്യമില്ല. അതിനുവേണ്ടി പ്രവർത്തിക്കുകയും പ്രതിബന്ധങ്ങൾ നീക്കി അത് സ്വായത്തമാക്കുകയും ചെയ്യുമ്പോഴേ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകൂ. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളെ സന്തോഷജന്യങ്ങളായ പ്രതിബന്ധങ്ങളായി കാണണം. എങ്കിലേ ലക്ഷ്യം കൈവരിക്കുമ്പോൾ ഉന്നതമായ ആനന്ദം അനുഭവിക്കാൻ കഴിയൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: പട്ടാള കഥകൾ, രാജസ്നേഹം ഉണർത്തുന്ന അനുഭവ കഥകൾ.
1: ശ്രീനഗറിലെ ഒരു ന്യൂ ഇയർ ആഘോഷങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കങ്ങൾ ചെയ്യുകയായിരുന്നു. ഞാനും പ്രമോദും കൂടെയായിരുന്നു ചിക്കൻ വാങ്ങാൻ പോയത്. സ്റ്റേഷനകത്തുള്ള കടയിൽ ചിക്കൻ ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ കട അന്വേഷിച്ച് പുറത്തേക്ക് പോയി. അന്ന് ശ്രീനഗറിൽ വളരെയധികം സംഘർഷങ്ങൾ നിലനിൽക്കുന്ന സമയമായിരുന്നു. ഒരുപക്ഷേ ഞങ്ങളുടെ പ്രായത്തിൻ്റെ ചോരത്തിളപ്പായിരിക്കാം, ഞങ്ങൾ ഒന്നും ആലോചിക്കാതെ പുറത്തേക്ക് പോയി. ഏതാണ്ട് 1.5 കിലോമീറ്റർ സൈക്കിളിൽ പോയി കാണും ചിക്കൻ കട കണ്ടുപിടിക്കാൻ. ഞങ്ങൾ ചിക്കൻ വാങ്ങിക്കൊണ്ട് നിൽക്കുന്ന സമയം പെട്ടെന്നൊരാൾ അവിടേക്ക് വന്നു. ഞങ്ങൾ ആരാണെന്ന് അന്വേഷിച്ചു. പട്ടാളത്തിൽ നിന്നും 15 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ആളായിരുന്നു അയാൾ. ഞങ്ങൾ എയർഫോഴ്സുകാരാണെന്ന് പറഞ്ഞതും ഞങ്ങളെ ശാസിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്ത് ഭാവിച്ചാണ് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? ഇവിടെ മുഴുവൻ അവരുടെ ആൾക്കാരുണ്ട്. നിങ്ങളെ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എപ്പോഴേ തട്ടിക്കൊണ്ടുപോവുകയോ വെടിവെക്കുകയോ ചെയ്തേനെ. നിങ്ങൾ സിവിൽ ഡ്രസ്സിലായതുകൊണ്ടാവും അവർക്ക് മനസ്സിലാവാത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഗവൺമെന്റിനും നിങ്ങളുടെ കുടുംബത്തിനും ആകെ ബുദ്ധിമുട്ടാവില്ലേ? എന്തായാലും വന്നു, ഇനിയൊരിക്കലും ഇങ്ങനത്തെ അബദ്ധം കാണിക്കരുത്. വരൂ, ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞ് അയാൾ ഞങ്ങളെ തിരികെ സ്റ്റേഷനിൽ കൊണ്ടാക്കി. അന്ന് പക്ഷേ അതൊരു വലിയ അബദ്ധമായിരുന്നെന്ന് തോന്നിയില്ല. പക്ഷേ ന്യൂ ഇയറിൻ്റെ പിറ്റേ ദിവസം ഞങ്ങൾ പോയ അതേ സ്ഥലത്ത് പട്ടാളവും തീവ്രവാദികളും തമ്മിൽ വെടിവെയ്പ്പുണ്ടാവുകയും 2 പട്ടാളക്കാരും 5 തീവ്രവാദികളും മരിക്കുകയും ഉണ്ടായി. ഇതറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ കാണിച്ച മണ്ടത്തരത്തിൻ്റെ വ്യാപ്തി മനസ്സിലായത്. ഞങ്ങളെ അന്ന് സുരക്ഷിതമായി സ്റ്റേഷനിൽ തിരികെ എത്തിച്ച ആ അജ്ഞാതന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഇന്നും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
2: പട്ടാള കഥകൾ അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ലളിതമായി ഒരിളം കാറ്റുപോലെ ഇവിടെ ജീവിച്ചിരിക്കുക എന്നത് എന്തൊരു സുഖമുള്ള കാര്യമാണ്. അതിനു വേണ്ടത് എന്തെന്നറിയാമോ? സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യത്തിന്റെ സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞാലും തെറ്റില്ല. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

നമസ്കാരം, ഞാൻ സലിൻ മാങ്കുഴി. എൻ്റെ പുസ്തകം എന്ന ഈ സെഗ്മെൻറ്റിൽ ഞാൻ എഴുതിയ എൻ്റെ പുസ്തകവും ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പുസ്തകവുമാണ് പറയുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടത്തോടുകൂടി ഞാൻ ചേർത്ത് പിടിക്കുന്ന എനിക്കിഷ്ടപ്പെട്ട പുസ്തകത്തെക്കുറിച്ച് ആദ്യം പറയാം. വായിക്കാൻ ഇഷ്ടം ഫിക്ഷനാണെങ്കിലും ഇഷ്ടത്തോടെ എന്നും ആവർത്തിച്ച് വായിക്കുന്ന ഒരു പുസ്തകം ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്നതാണ്. പി കെ ബാലകൃഷ്ണനാണ് ആ പുസ്തകം എഴുതിയത്. നമ്മുടെ ചരിത്രം വളരെയധികം വ്യാജ സങ്കല്പ കഥകൾ കൂട്ടിച്ചേർത്ത് രചിച്ചിട്ടുള്ളതാണെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. എല്ലാ രാജ്യത്തിൻ്റെയും ദേശത്തിൻ്റെയും ചരിത്രത്തിലും സാങ്കല്പിക കഥകൾ വിലയം ചെയ്തിട്ടുമുണ്ട്. എന്നാൽ അതിനിടയിൽ അന്വേഷിക്കുന്ന ആളുകൾക്ക് അപൂർവമായ ചില ഗ്രന്ഥങ്ങളുണ്ട്. അതിനകത്ത് വസ്തുതാപരമായ ചരിത്രം ആലേഖനം ചെയ്തിട്ടുണ്ട്. പി കെ ബാലകൃഷ്ണൻ്റെ ഈ പുസ്തകം, ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന് പറയുന്ന ഈ പുസ്തകം, സത്യാന്വേഷണം നടത്തുന്ന ചരിത്ര ഗ്രന്ഥമാണ്. മനുഷ്യൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്, പ്രത്യേകിച്ച് കേരളത്തിലെ മനുഷ്യരുടെ 18-ാം നൂറ്റാണ്ട് വരെയുള്ള ജീവിതം, സാമൂഹ്യ ജീവിതം, നീതിന്യായ വ്യവസ്ഥ, സദാചാര ജീവിതം, ആചാരം, കരം തുടങ്ങി രാജവാഴ്ച തുടങ്ങി സമസ്ത മേഖലകളിലൂടെയും കടന്നു പോകുന്ന ആ പുസ്തകം ഏതൊരു ഫിക്ഷൻ്റെയും ഏതൊരു സങ്കല്പ കഥയെയും അതിശയിപ്പിക്കുന്ന തരത്തിൽ നമ്മെ ഭ്രമിപ്പിക്കുന്ന ഒന്നാണ്. സങ്കല്പകഥകൾ സാങ്കല്പികമെന്ന് വിചാരിച്ച് വായിച്ചതിന് ശേഷം നമുക്ക് മനോരാജ്യത്തിലൂടെ സഞ്ചരിക്കാമെങ്കിലും ഇത് സാങ്കല്പികമല്ല, യഥാർത്ഥമായ ജീവിതത്തെ മുഖാമുഖം അവതരിപ്പിക്കുന്ന ഈ പുസ്തകം വായിച്ചു തീരുമ്പോഴാണ് നമ്മുടെ പൂർവികർ അനുഭവിച്ച യാതനകളുടെ നീണ്ട യുഗങ്ങളെക്കുറിച്ച് ബോധ്യം വരുന്നത്. പട്ടിണിയും മുട്ടോളമെത്താത്ത വസ്ത്രം ധരിച്ച് ജീവിച്ച, അരക്ഷിതാവസ്ഥയിൽ ജീവിച്ച, ദാരിദ്ര്യത്തിൽ ജീവിച്ച നിരവധി നിരവധി രാജാക്കന്മാരുടെ ചരിത്രമൊക്കെ ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് വായിച്ചറിയാം. നമ്മുടെ മനസ്സിലുള്ള ഒരുപാട് സങ്കല്പങ്ങളെ ഉടച്ചു കളയുന്നതാണ് ഈ പുസ്തകം. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം എൻ്റെ ഹൃദയത്തിൻ്റെ അലമാരയിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന പ്രിയപ്പെട്ട പുസ്തകമായി ഞാൻ അടയാളപ്പെടുത്തുന്നു. ഇനി എൻ്റെ പുസ്തകം, ഞാൻ എഴുതിയ 2 ചെറുകഥ സമാഹാരങ്ങൾ. സ്വന്തം പുസ്തകമായതുകൊണ്ട് തന്നെ ആ 2 പുസ്തകങ്ങളോടും ഏറ്റവും പ്രിയപ്പെട്ട പ്രണയിനിയോട് എന്ന പോലെ ഇഷ്ടം എനിക്കുണ്ട്. ആദ്യത്തെ പുസ്തകം പേരാൾ. ഇത് കോഴിക്കോട് ലിബി പബ്ലിക്കേഷൻസ് ആണ് പുറത്തിറക്കിയത്. 12 കഥകളാണ് അതിനകത്തുള്ളത്. ആ കഥ പുസ്തകത്തിന് മലയാളത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നിരൂപക മാതൃസ്ഥാനത്തുള്ള ഡോക്ടർ എം ലീലാവതി ടീച്ചറുടെ അവതാരിക എന്ന അനുഗ്രഹം കിട്ടിയിട്ടുള്ള പുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ആദ്യ പുസ്തകം എനിക്ക് എന്നും പ്രിയപ്പെട്ടതാണ്. 2 പുസ്തകം പദ യു എ. ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം 9 കഥകൾ അടങ്ങുന്നതാണ്. 2 സമാഹാരത്തിലെയും കഥകൾ എല്ലാം തന്നെ പലപ്പോഴായി ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകരിച്ചതാണ്. ഈ 2 പുസ്തകങ്ങളാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങളെ ഞാൻ ആവിഷ്കരിച്ചു വച്ചിരിക്കുന്നത്. എല്ലാ കഥാകാരന്മാരും എഴുത്തുകാരും ഫിക്ഷനിലൂടെ ചെയ്യുന്നതും അതുതന്നെയാണ്. തനിക്ക് പറയാനുള്ളത് മറ്റു മനുഷ്യരുടെ ജീവിതത്തിൽ കടന്നു കയറി അവതരിപ്പിക്കുക എന്നുള്ളത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കേരളത്തിന്റെ ഇതിഹാസം, പന്തിരുകുലം. പറയിപെറ്റ പന്തിരുകുല കഥകൾ അടുത്തറിയാം. കേരളത്തിന്റെ ഇതിഹാസം, പന്തിരുകുലം.
2: തമിഴിൽ അതിമനോഹരമായ ഒരു കൃതിയുണ്ട്, പട്ടണപ്പാലെ. അണ ഉറപ്പിക്കാൻ കാവേരി തീരത്തെത്തിയ ഒരു കേരള ബ്രാഹ്മണന്റെ കഥയാണത്. ആദിചോളരുടെ കാലം. കാവേരി നദിയിൽ അണകെട്ടിയാലേ വരണ്ട പ്രദേശങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകാൻ കഴിയൂ. പക്ഷേ കല്ലും മണ്ണും ഉപയോഗിച്ച് കാവേരിയിലെ കുത്തൊഴുക്കിനെ തടയാൻ ചോളരാജാവിന് കഴിഞ്ഞില്ല. കേരളത്തിൽ ഒരു ബ്രാഹ്മണ യുവാവുണ്ടെന്നും അദ്ദേഹത്തിന് അണ ഉറപ്പിക്കാൻ കഴിയുമെന്നും വള്ളോൻ ചോളരാജാവിനോട് പറഞ്ഞുവത്രേ. സ്വന്തം കൂടപ്പിറപ്പായ മേഴത്തൂൾ അഗ്നിഹോത്രിയെയാണ് വള്ളോൻ പരിചയപ്പെടുത്തുന്നതെന്ന് ചോളരാജാവ് അറിഞ്ഞുകാണില്ല. ക്ഷണം സ്വീകരിച്ച് അഗ്നിഹോത്രി കാവേരി തീരത്ത് വരികയും ഭാരതപ്പുഴയിലെ കോഴിപ്പരൽ ഉപയോഗിച്ച് കല്ലണ ഉറപ്പിക്കുകയും ചെയ്തു. ഇന്നും കാവേരിയിലെ കുലം കുത്തിയൊഴുകലിനെതിരെ ആ കല്ലണയുണ്ടെന്നത് ഐതിഹ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അത്ഭുത യാഥാർത്ഥ്യം. മേഴത്തോൾ അഗ്നിഹോത്രി എന്ന യുവബ്രാഹ്മണന്റെ തേജസ്സിലും പ്രാപ്തിയിലും ഭ്രമിച്ച ചോളരാജകുമാരിയെ വേളികഴിച്ച് കേരളത്തിലേക്ക് കൊണ്ടുവന്നു എന്ന കഥയാണ് പട്ടണപ്പാലയിലെ ഇതിവൃത്തം. അഗ്നിഹോത്രിക്ക് കൃതിയിൽ അട്ടനത്തി എന്നും ചോളരാജകുമാരിക്ക് ആദിമന്തി എന്നുമാണ് പേര്. ഭാരതപ്പുഴയ്ക്ക് എത്ര വയസ്സായിട്ടുണ്ടാവും? പുഴകൾക്ക് അങ്ങനെ പ്രായം കണക്കാക്കാൻ കഴിയുമോ? കാലഗണന പ്രകാരം കഴിയുമെന്നാണ് വിശ്വാസം. ദ്വാപരയുഗത്തിലെ 843,370 ഇടവത്തിലെ രോഹിണി നക്ഷത്രത്തിലാണ് ഭാരതപ്പുഴ ജനിച്ചതെന്നാണ് നഷ്ടജാതക ഗണന പ്രകാരം പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ 897,145 വയസ്സ് പ്രായമുണ്ട് ഭാരതപ്പുഴയ്ക്ക് എന്നാണ്. അതുപോലെ യജ്ഞസ്ഥാനം സംരക്ഷ്യം എന്ന കലിവാക്യം അനുസരിച്ച് മേഴത്തോൾ അഗ്നിഹോത്രി ജനിച്ചത് ഏതാണ്ട് 1500 മുമ്പാണ്. വായുണ്ടെങ്കിൽ ഇര കിട്ടിക്കൊള്ളുമെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച വരരുചിയുടെ മകനെ വേമഞ്ചേരി മനക്കൽ അന്തർജനമാണല്ലോ സ്വന്തം മകനായി എടുത്തു വളർത്തിയത്. നിളയിൽ കുളിക്കാൻ അന്തർജനത്തോടൊപ്പം പോയ ബാലൻ താലത്തിൽ മണൽ കൂട്ടിവെച്ച് പ്രതിഷ്ഠയുണ്ടാക്കിയെന്നും താലം വലിച്ചെടുക്കാൻ കഴിയാതെ അവിടെ വച്ചു പോന്നെന്നും നിള ആ വരണ്ടുറ്റിക്കടവിൽ വെച്ച് ഗതിമാറിയൊഴുകിയെന്നും കഥ. താലത്തിൽ ആറ്റുമണൽ കൂട്ടിവെച്ച് കുട്ടിയുണ്ടാക്കിയ പ്രതിഷ്ഠയാണ് തൃത്താലത്തേവർ. താലത്തിലെ പ്രതിഷ്ഠ സർവാർത്ഥത്തിലും ഏറ്റുവാങ്ങിയ ആ മണ്ണ് തൃത്താല എന്ന പേരിലും അറിയപ്പെട്ടു. 36 വയസ്സിനിടയ്ക്ക് 99 യാഗങ്ങൾ. സ്ഥാനം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഭയന്ന ദേവേന്ദ്രൻ ഉണ്ണിയാൽപൊന്തയിലെ ആലിൻകുമ്പത്ത് ഉപനിച്ചുണ്ണിയായി വന്ന് അഗ്നിഹോത്രിയുടെ 100 യാഗം മുടക്കിക്കളഞ്ഞുവന്നതും കഥ. വേമഞ്ചേരി മനയിലായിരുന്നു വരരുചിയുടെ ചാത്തമൂട്ടാൻ പന്തിരുകുലം ഒത്തുകൂടിയിരുന്നത്. പടിഞ്ഞാറ്റിയിൽ ശാന്തസ്വരൂപയായ ഭഗവതി, നടുമുറ്റത്ത് ദുർഗ, ഭദ്രകാളി, കൃഷ്ണകാളി ഇവരുടെ അടുത്തേക്കാണ് ചത്ത പശുവിന്റെ അകിട് അറുത്തെടുത്തുകൊണ്ട് പാക്കനാർ വന്നതെന്ന് മറ്റൊരു കഥ. എല്ലാ കഥകൾക്കും ലളിതവും താത്വികവുമായ അർത്ഥതലങ്ങൾ. ഭാരതപ്പുഴയിലെ കോഴിപ്പരലുകൊണ്ടാണ് കാവേരിക്ക് അഗ്നിഹോത്രി അണകെട്ടിയതെന്ന് പറഞ്ഞുവല്ലോ. തൃത്താലയ്ക്ക് ഭാരതപ്പുഴ കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമാണ് കോഴിപ്പരൽ. ഭാരതപ്പുഴയുടെ ഏറ്റവും ആഴമുള്ള സ്ഥലമായിരുന്നു കണ്ണനൂർ കയം. അങ്ങനെ പേരുവരാനുള്ള കാരണം കണ്ണനൂർ ഭഗവതി ആറാട്ടിനിറങ്ങുന്നത് കൊണ്ടാണ്. അവിടെയായിരുന്നു കോഴിപ്പരലുണ്ടായിരുന്നത്. അസാധാരണമായി ഒട്ടിച്ചേരുന്ന ഒരു ധാതു വസ്തുവാണ് കോഴിപ്പരൽ. ഈ കോഴിപ്പരൽ വെച്ചായിരിക്കുമോ താലത്തിൽ ആറ്റുമണൽ കൂട്ടി തൃത്താലത്തേവർക്ക് അഗ്നിഹോത്രി അഷ്ടബന്ധമൊരുക്കിയത്? അതുകൊണ്ടായിരിക്കുമോ താലം വലിച്ചെടുക്കാൻ കഴിയാതെ ഒട്ടിപ്പോയത്? വിവാനെറ്റ് എന്ന ധാതു അടങ്ങിയ കോഴിപ്പരലുകളുടെ ശാസ്ത്രനാമം അയൺ ഫോസ്ഫേറ്റ് ഹൈഡ്രേറ്റ് എന്നാണ്. പക്ഷേ കോഴിപ്പരലെല്ലാം മണൽ കയറ്റിപ്പോയതിനോടൊപ്പം നാട്

0: ദരുണ സായി റേഡിയോ ടൈം ചെയർ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: മനസ്സോട് ചേർക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രുതിസ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണഗീതങ്ങൾ.
2: ചിത്രം ഏറ്റില്ലം, സംഗീതം എ ടി ഉമ്മർ, രചന കാവാലം നാരായണ പണിക്കർ, ആലാപനം യേശുദാസ്.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: ചിത്രം മരം, ഗാനരചന യൂസഫലി കീച്ചേരി, സംഗീതം ജി ദേവരാജൻ, ആലാപനം പി മാധുരി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: ചിത്രം ലവ് ഇൻ സിംഗപ്പൂർ. സംഗീതം ശങ്കർ രമേശ്. രചന ഏറ്റുമാനൂർ ശിവകുമാർ. ആലാപനം ജയചന്ദ്രനും എസ് ജാനകിയും.

മൂലധനം എന്ന ചിത്രത്തിലെ ഗാനം പി ഭാസ്കരനും ജി ദേവരാജനും ഒരുക്കിയതാണ്. ആലാപനം കെ ജി യേശുദാസ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

നമസ്കാരം. പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവെയിലേക്ക് സ്നേഹസ്വാഗതം. ഇന്നലെ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഓർത്ത ഒരു ദിവസമാണ് ഇന്നലെ മദേഴ്സ് ഡേ ആയിരുന്നു. അപ്പം അമ്മമാരുടെ സ്നേഹത്തെയും കരുതലിനെയൊക്കെ കുറിച്ച് പറയാനും ഓർക്കാനും ഒക്കെ കഴിയുന്ന ഒരു നല്ല ദിവസമായിരുന്നു ഇന്നലെ. എല്ലാവരും അത് ആഘോഷിക്കുക എന്നുള്ളതല്ല, സ്നേഹത്തോടെ വളരെ ലളിതവും ഹൃദ്യവുമായി നമ്മുടെ അമ്മമാരെ മനസ്സിൽ ഓർക്കുക, അവരെ സ്നേഹിക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് പ്രധാനമായും ചെയ്യാൻ പറ്റുന്ന കാര്യം. ലോകമെമ്പാടുമുള്ള അമ്മമാർക്ക് വേണ്ടി നീക്കി വെച്ച ഒരു ദിവസമാണ് ഈ ഒരു മദേഴ്സ് ഡേ. നമ്മൾ എത്ര വളർന്നാലും എത്ര ഉയരങ്ങളിലെത്തിയാലും അമ്മയുടെ മുന്നിലെത്തുമ്പോൾ നമ്മളെപ്പോഴും കൊച്ചുകുട്ടികൾ തന്നെയാണ്, അമ്മയ്ക്കും അതുപോലെ തന്നെയാണ്. 50-60 വയസ്സ് കഴിഞ്ഞാലും നമ്മൾ അമ്മയുടെ മുന്നിൽ എപ്പോഴും ഒരു കൊച്ചു കുഞ്ഞു തന്നെയായിരിക്കും. ഈ പോക്കുവെയിൽ ചായുന്ന നേരത്ത് നമുക്ക് നമ്മുടെ അമ്മയെ ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓടിയെത്തുന്നത് എന്നുള്ള ഓർമ്മകൾ കൂടി നമുക്കിന്ന് പോക്കുവെയിൽ പങ്കുവയ്ക്കാം. ലോകത്തിലെ എല്ലാ സ്നേഹവും അവസാനിക്കുന്നിടത്തു നിന്ന് തുടങ്ങുന്ന ഒന്നാണ് അമ്മയുടെ സ്നേഹം. അതുകൊണ്ട് തന്നെയാണ് അമ്മ എന്നത് വെറും ഒരു വാക്കല്ല, അതൊരു വികാരമാണെന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ നിശബ്ദതയിലെ സങ്കടങ്ങൾ പോലും പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്ന ഏക ഹൃദയം അമ്മയുടേതാണ്. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ, ഒരുപാട് ദൂരത്തായിരിക്കുമ്പോൾ അമ്മ നമ്മളെ വിളിക്കും, നമ്മളെ ഓർക്കും. ഇന്ന് എങ്ങനെയാണ് ഈ സമയത്ത് അമ്മയ്ക്ക് നമ്മളെ വിളിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത്. അത്രമാത്രം മക്കൾക്ക് വേണ്ടി സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെച്ച ആൾക്കാരാണ് അമ്മമാർ. അപ്പോൾ മക്കൾക്കായി സ്വപ്നങ്ങൾ മാറ്റിവെച്ച എല്ലാ അമ്മമാർക്കും പോക്കുവെയിലിൻ്റെ ഹൃദ്യമായ പ്രണാമം അർപ്പിക്കുന്നു. പോക്കുവെയിലൂടെ നമുക്ക് ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. അതോടൊപ്പം നമ്മുടെ അമ്മ ഓർമ്മകളും ഇന്ന് നമ്മുടെ പോക്കുവെയിലൂടെ നമുക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ. ഹലോ, കോൾ കട്ടായി. എന്തായാലും ഇന്ന് അമ്മമാരെ ഓർക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഇന്ന് നമുക്ക് പോക്കുവെയിലില്ലല്ലോ ഇന്നലെ, അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ആ ഒരു ഓർമ്മയിലൂടെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് പോക്കുവെയിലേക്ക് തിരിച്ചു വരാം.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാവർക്കും പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഓരോ ശ്വാസത്തിലും നമ്മുടെ അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാവും. ഭൂമിയിലെ ഏറ്റവും വലിയ അത്ഭുതം ഒരുപക്ഷെ അമ്മയുടെ മനസ്സ് തന്നെയായിരിക്കും. എത്ര തളർന്നു വരുമ്പോഴും ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ നെറുകയിലെ ഒരു തലോടൽ കൊണ്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ മായ്ച്ചു കളയാൻ അമ്മയ്ക്ക് കഴിയും. നിലാവ് പോലെ കുളിർമയുള്ള, പോക്കുവയിൽ പോലെ സ്വർണ്ണ നിറമുള്ള ആ സ്നേഹത്തെ നമുക്ക് എന്നും നെഞ്ചോട് ചേർക്കാം. തത്സമയ പരിപാടിയിൽ നമുക്ക് അമ്മ ഓർമ്മകൾ കൂടി പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ഹലോ, കൊൽക്കത്തായി പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമുക്ക് ഒരു പ്രിയഗാനം കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്വാഗതം. നമ്മളെ അമ്മ ഓർമ്മകളെ കുറിച്ചാണ് ഇപ്പോൾ പോക്കുവയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മദേഴ്സ് ഡേ ആയിരുന്നു. ജീവിതത്തിലെ ആദ്യത്തെ അക്ഷരവും ആദ്യത്തെ പാഠവും അമ്മ തന്നെയാണ്. തോറ്റു പോകുമ്പോൾ തളരരുതെന്ന് നമ്മളെ പഠിപ്പിച്ചതും വീഴുമ്പോൾ കൈപിടിച്ചുയർത്തിയതും എല്ലാം ആ അമ്മ മനസ്സാണ്. നമ്മളുടെ ജീവിതത്തിലെ ഓരോ ചുവടുകളിലും അമ്മയുടെ ശ്വാസവും നിശ്വാസവും സ്നേഹവും ഒക്കെ നിറഞ്ഞിരിക്കുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, പറഞ്ഞോളൂ.
1: ചാന്ദിനിയാണ് മാഡം. നമസ്കാരം.
0: പറഞ്ഞോളൂ ചാന്ദിനി.
1: സുഖമല്ലേ മാഡം?
0: സുഖമാണല്ലോ.
1: ഫുഡ് കഴിച്ചല്ലോ?
0: കഴിച്ചു.
1: അമ്മയെ പറ്റി പറയാൻ വാക്കുകളില്ല മാഡം. അമ്മയെ പറ്റി പറയാൻ എന്തോന്ന് പറയാ, പറയാതിരിക്കാൻ പറ്റും. അമ്മയെ കഴിഞ്ഞ ഉള്ളു ബാക്കി എന്തും. അച്ഛനും ഇത്രയും ഒരിതില്ല. അച്ഛൻ ജന്മം നൽകിയെങ്കിലും പ്രസവിച്ച് വളർത്തിയതെല്ലാം അമ്മയില്ല. എന്ത് വേദനകൾ സഹിച്ച് അമ്മ വളർത്തി. നമ്മളിപ്പോ ആ വേദനകൾ അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാവേണ്ടത് നമ്മൾ അമ്മയുടെ വേദന.
0: നമ്മൾ അമ്മയുടെ സ്ഥാനത്ത് എത്തുമ്പോഴാണ് നമ്മൾ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നത്.
1: പക്ഷെ അമ്മയെന്ന് പറയുമ്പോ ഒരു വിലയില്ലാത്തതുപോലെ ഇപ്പോഴുള്ളവർക്കും ആ വിലയില്ല. പക്ഷെ അമ്മ പണ്ടൊക്കെ ആണെങ്കിൽ അമ്മ കഴിഞ്ഞിട്ടേ ബാക്കി എന്തോ ഉള്ളു. അച്ഛനൊക്കെ പിന്നെ രണ്ടാം സ്ഥാനമാണ്, അച്ഛന് അമ്മയ്ക്കാണ് ഒന്നാം സ്ഥാനം. അല്ലല്ല, അച്ഛനെ അല്ല, അങ്ങനെ കൂടുതൽ അമ്മയെന്ന് പറയുമ്പോ അച്ഛനെക്കാളും അച്ഛന്റെ സ്നേഹമില്ലെന്നല്ല
0: മാഡം,
1: എന്നാലും അമ്മയെക്കാളും കൂടുതൽ അച്ഛനോട്, അച്ഛനോടല്ല അമ്മയോട്. നമുക്ക് എന്തും പറയാം, അച്ഛന് പറയാനൊക്കെ ഇത്തിരി പേടി. അങ്ങനെയൊക്കെ ഒത്തിരി സ്നേഹം ഉണ്ടെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് സങ്കടം ഉണ്ടെങ്കിലും നമുക്ക് അമ്മയോട് പറയാം. ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെ അമ്മയെന്ന് പറഞ്ഞാൽ അത്ര വലിയ വിലകളൊന്നും ഇല്ല.
0: ഇഷ്ടമാണ്,
1: ആ ഇഷ്ടമാണ്. എങ്കിലും നമ്മളൊന്നും നമ്മൾ അമ്മയെ സ്നേഹിച്ച പോലെയൊന്നും ഇന്നും മക്കളൊന്നും അത്രയൊന്നും സ്നേഹം ഇല്ല എന്നല്ല. എങ്കിലും അത്രത്തോളം ഒന്നും പണ്ടത്തെ കാലം പോലെയൊന്നുള്ള സ്നേഹമൊന്നും ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെ ഇല്ല. പക്ഷെ അതൊന്ന് വിചാരിക്കുമ്പോ എന്നും ഒരു ദിവസമെങ്കിലും അമ്മയും പ്രസവിച്ച അമ്മയും വിചാരിക്കാത്ത ഒരു ദിവസം ഇല്ല. അവര് കഷ്ടപ്പെട്ടതും നമ്മൾ ഇന്നത്തെ പോലെയുള്ള സുഖങ്ങളൊന്നും അന്നില്ലല്ലോ. ഒരുപാട് കഷ്ടതകളൊക്കെ ഉണ്ടായിരുന്ന കാലമായിരുന്നു.
0: അങ്ങനെ ഭക്ഷണം പോലും കഴിക്കാതെയാണ് അതെല്ലാം മാറ്റി വെച്ച് നമ്മളെ പരിപാലിച്ചിട്ടുള്ളത്.
1: അതെ, രണ്ടും കുറച്ച് ഭക്ഷണമൊക്കെ കുറച്ചേ കാണുള്ളൂ. അവർക്ക് ചിലപ്പോ കഞ്ഞിവെള്ളമൊക്കെ ആയിരിക്കാം, ചിലപ്പോ മരിച്ചിനിയോ ചക്ക ഏതൊക്കെ കഴിച്ചിട്ടായിരിക്കും അവര് അത്രയും നല്ലത് ഉള്ളതെല്ലാം മക്കൾക്ക് ഊറ്റി കൊടുത്ത് അങ്ങനെയൊക്കെ വളർത്തിയ ഒരു കാലമായിരുന്നു പണ്ട്.
0: അതെ അതെ. പിന്നെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിയല്ലോ. അത്രയും ഇല്ലായ്മകളും വല്ലായ്മകളും എല്ലാവർക്കും ഇല്ല.
1: അതെ അതെ, എല്ലാവർക്കും. പക്ഷെ അത്രത്തോളം പണ്ട് ഇപ്പോഴത്തെ പോലെയുള്ള ഒരു സുഖമൊന്നും അത്രത്തോളം അപ്പോഴത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ മക്കളാണെങ്കിൽ എത്ര നമ്മൾ എന്തൊക്കെ വാരിക്കോരി കൊടുത്താലും അവർക്ക് വേണ്ട. പക്ഷെ അന്നൊക്കെ ആണെങ്കിൽ ഇല്ല,
0: എന്തെങ്കിലും കിട്ടിയാ മതി.
1: അതെ, എന്തെങ്കിലും
0: മരച്ചീനിയെങ്കിലും കിട്ടിയാ മതി എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്കെല്ലാവർക്കും.
1: അതൊക്കെ നമ്മളിപ്പോഴും ഓർക്കും, ഓർക്കാതെ ഒന്നും ഇരിക്കില്ല. എപ്പോഴും നമ്മളിപ്പോ നല്ല ഭക്ഷണം കഴിക്കുമ്പോഴും അന്നത്തെ കാര്യങ്ങളെല്ലാം ഓർത്തി തന്നെ കഴിക്കണത്. അന്ന് എന്ത് മാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് കള്ളം പറയുമായിരുന്നു, മരിച്ചിനി തിന്നാൻ മടിച്ച് വയറുവേദന എന്ന് പറയുമായിരുന്നു. ചോറ് തിന്നാൻ വേണ്ടി മരിച്ചിനി തിന്നുന്ന ഇഷ്ടമില്ലായിരുന്നു.
0: കുറച്ച് ചോറ് കിട്ടിയിരുന്നെങ്കിലും ആഗ്രഹിച്ചിരുന്ന ഒരു കാലം.
1: അതെ, അങ്ങനെയൊക്കെ പിന്നെ അതൊക്കെ വിചാരിക്കുമ്പോ ഇപ്പോഴും അമ്മ അനുഭവിച്ച വേദനയും മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെ. അമ്മയോടുള്ള അത്ര വേദനയൊന്നും അച്ഛനില്ല, അനുഭവിച്ചിട്ടില്ല.
0: പാട്ടാ കേൾക്കാൻ ആഗ്രഹിക്കുന്നേ?
1: ഇന്ന് അമ്മ മനസ്സെന്നാണ് തോന്നുന്നത് പറഞ്ഞു. എനിക്ക് ഓർമ്മയില്ല, വിചാരിച്ചപ്പോ വല്ലാതായി പോയി.
0: അമ്മയെ കുറിച്ചുള്ള ഒരു പാട്ട് തന്നെയാണെന്ന് വേണ്ടതല്ലേ?
1: അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്.
0: ശരി, എല്ലാ അമ്മമാർക്കുമായിട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മൾ എന്ന ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചതല്ലേ. എന്നെ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, അതാണോ? ഓക്കെ ഓക്കെ, അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാം. എല്ലാ അമ്മമാർക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് സമർപ്പിക്കാം. ഓക്കെ ചാന്ദിനി, ശരി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ ചാന്ദിനിയാണ് നമ്മളോട് സംസാരിച്ചത്. വളരെ വൈകാരികമായിട്ടാണ് അമ്മയെ കുറിച്ചുള്ള ഓർമ്മകൾ, അമ്മയെ കുറിച്ചുള്ള ചിന്തകൾ ഒക്കെ നമ്മളോട് പങ്കുവച്ചത്. പണ്ട് കാലത്ത് അമ്മമാരനുഭവിച്ചിരുന്ന ഓരോരോ അവസ്ഥകൾ, ആ അവസ്ഥയിലും നമ്മളെ നെഞ്ചോടടുക്കി സ്നേഹിക്കാൻ അവർ മറന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതം ഇപ്പോഴും ഇങ്ങനെയൊക്കെ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ എന്ന ചിത്രത്തിലെ പാട്ടാണ് നമുക്ക് ചാന്ദിനി ഇപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8 8 9 1 8849912 സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പൂക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പൂക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടമുള്ള പാട്ടുകളും വിശേഷങ്ങളും വർത്തമാനങ്ങളും അമ്മ ഓർമ്മകളും ഒക്കെ നമുക്ക് പൂക്കുവയിലൂടെ പങ്കുവയ്ക്കാം. എപ്പോഴും നമ്മുടെ ഒരു ഫോൺ വിളിക്കായി, നമ്മുടെ ഒരു മെസ്സേജിനായി, നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് നമ്മളെ കാത്തിരിക്കുന്ന ഒരു മുഖമുണ്ട്. ആ മുഖമാണ് അമ്മയുടെ മുഖം. ആ കാത്തിരിപ്പിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹവും ഒളിഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തൊരു വിഷമം വന്നാലും നമ്മളോടൊപ്പം നിൽക്കാൻ, നമ്മളെ ആശ്വസിപ്പിക്കാൻ, നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അമ്മയോളം പോകുന്ന മറ്റൊരു പോരാളിയില്ല എന്ന് തന്നെ പറയാം. നമുക്കിപ്പോൾ ഒരു മെസ്സേജുണ്ട്, നമുക്ക് ആ ഒരു മെസ്സേജ് ഒന്ന് കേൾക്കാം.

0: രണ്ടാം ചരമവാർഷികമാണ്. അപ്പോൾ എനിക്കൊരു പാട്ട്. നമസ്കാരം മാഡം, ഞാൻ പുളിയറക്കോണത്ത് നിന്ന് ഗോപികയാണ്. 12ാം തീയതി എൻ്റെ അച്ഛൻ്റെ 2ാം ചരമവാർഷികമാണ്. അപ്പോൾ എനിക്കൊരു പാട്ട് വേണമായിരുന്നു. അത് ഭാര്യ 1, മക്കൾ 3 എന്ന ചിത്രത്തിലെ ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആമരത്തണലിൽ ഉറങ്ങാൻ എന്ന ഗാനമാണ് വേണ്ടത്.
1: അപ്പോൾ നമ്മളൊരു മെസ്സേജാണ് കേട്ടത്. അപ്പം അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടാണ് ആവശ്യം, 2ാം വർഷം തികയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 1, മക്കൾ 2 എന്ന ചിത്രത്തിലെ ഗാനമാണ് അച്ഛൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയ ശ്രോതാവ്. പോക്കോയിലൂടെ നമുക്ക് ആ ഒരു പാട്ട് ആസ്വദിക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 88 4 9 1. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 77 3 9 1. ഇത് കരുണാസായി റേഡിയോ 91.2 FM കാതോർത്ത്.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്നേഹസ്വാഗതം. നമ്മൾ അമ്മയെക്കുറിച്ച്, അമ്മയുടെ ഓർമ്മകളെക്കുറിച്ചാണ് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്ക് കിട്ടിയ നല്ല കാര്യങ്ങളൊക്കെ മക്കൾക്കായി കരുതി വയ്ക്കുന്ന, വിശപ്പറയാ നമുക്ക് വിളമ്പിത്തരുന്ന ആ ഒരു കരുതൽ, അതിന് പകരം വയ്ക്കാൻ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല എന്ന് ഈ മദേഴ്സ് ഡേ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോഴൊരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ആരാ?
1: ഞാൻ വൈദേഹി.
0: ഞാൻ വൈദേഹി. എവിടുന്നാ വിളിക്കണേ?
1: പുളിമൂട്ടിന്ന്.
0: വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ?
1: ഓ,
0: അവിടെ എന്തുണ്ട് വൈദേഹി വിശേഷം?
1: വിശേഷം സുഖമൊക്കെ തന്നെ. എന്റെ അനിയത്തിന്റെ ബർത്ത്ഡേ ബുധനാഴ്ച.
0: വരുന്ന ബുധനാഴ്ച ആണോ?
1: ഓ,
0: അനിയത്തി കുട്ടിയുടെ പേരെന്തായിരുന്നു?
1: വരുണവി.
0: ആ, വരുണവിയുടെ ബർത്ത്ഡേ ആണ്. എന്തൊക്കെയാണ് ബർത്ത്ഡേക്ക്
1: ആഘോഷം?
0: ഡെഡിക്കേഷൻ വരുണവിക്കാണ്. ഏത് പാട്ടാ ചോദിക്കണേ?
1: പാട്ട് നമ്മെ വീട്ടു പിള്ളേരെ പൊറുക്കുന്ന പാട്ട്.
0: ഓ, എനിക്ക് വയ്യ. വരുണവിയുടെ അത്ര ഇഷ്ടമാണോ?
1: ഓ,
0: എൻ കൂടവേ നീ പൊറുക്കണം. രണ്ടും കൂടെ തമ്മിൽ അടിയൊക്കെ കൂടു.
1: ഓ, ഇടയ്ക്കിടയ്ക്ക്
0: അനിയത്തിക്ക് നുള്ളും പിച്ചോ കൊടുക്കാറുണ്ടോ?
1: അവളെ എനിക്ക് തന്നെ ഞാൻ തിരിച്ചു കൊടുക്കും.
0: എന്നാലും വളത്തിരി ഡോസ് കുറച്ചൊക്കെ കൊടുക്കാവുള്ളൂ, കൊച്ചാളല്ലേ. അനിയത്തി ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ആകുമ്പോ അടിയൊക്കെ കൂടും. സ്വാഭാവികമാണത്, സ്നേഹം കൊണ്ടാണ്. ആദ്യം ആര് മിണ്ടും? വൈദേഹി മിണ്ടോ വരുണവി മിണ്ടോ?
1: അവള് വന്നിട്ട് കളിക്കാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞു.
0: അത് ശരി, നമ്മളിവിടെ പിണങ്ങിയിരിക്കും. കൊച്ചു ആ വന്ന് ഓക്കെ എല്ലാം സെറ്റ് ആക്കി വീണ്ടും നമ്മൾ കൂട്ടുകൂടും. ശരി, വെക്കേഷൻ ആയിട്ട് ഒരിടത്ത് പോയില്ല ആരും?
1: സിനിമയൊക്കെ കാണാൻ പോയി, പിന്നെ കോട്ടയത്തൊക്കെ പോയി.
0: കോട്ടയത്തൊക്കെ പോയി.
1: അമ്മാമ്മയുടെ വീട്ടില് പനിക്കോട്ട് പോയി.
0: പനിക്കോട്ടൊക്കെ പോയി. അമ്മാമ്മയുടെ വീട്ടിൽ എത്ര ദിവസം? കോട്ടയത്ത് എത്ര ദിവസം നിന്നു?
1: കോട്ടയത്ത് അമ്മാമ്മയുടെ വീട് കോട്ടയല്ല, കോട്ടയത്ത് അച്ഛനൊരു വണ്ടി എടുക്കാൻ പോയി.
0: അങ്ങനെ പോയ. അങ്ങനെ കോട്ടയത്ത് സ്ഥലങ്ങളൊക്കെ കണ്ടോ എന്നിട്ട്?
1: ഓ, കണ്ട്.
0: അങ്ങനെ ഒരു കൊച്ചു യാത്ര അങ്ങനെ ആയല്ലേ. പിന്നെ സ്കൂൾ അനിയത്തിയുടെ കൊടുത്തു. യെസ്.
1: ഹലോ.
0: ഹലോ വരുണവി.
1: എന്താ?
0: ആ, അയ്യോ എനിക്ക് വയ്യ. നല്ല ക്യൂട്ടായിട്ട് വിളി കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ വരുണവി, ഈ ബർത്ത്ഡേക്ക് എന്റെ പേര് എന്ന് പറയുമ്പോൾ എന്റെ പേര് ലേഖ എന്നാണല്ലോ. പേര് ഞാൻ പറയണമെന്നും കേൾക്കാറില്ലേ? ആ, മറന്നു. കുഴപ്പമില്ല, സ്വാഭാവികമായിട്ട് നമ്മളങ്ങനെ മറന്നു പോവുമല്ലോ അല്ലേ. ശരി, ബർത്ത്ഡേക്ക് ബർത്ത്ഡേക്ക് എങ്ങനെ ആഘോഷിക്കും? കേക്ക് മുറിക്കും. ഏത് കേക്കാണ് ഇഷ്ടം? ചോക്ലേറ്റ് കേക്കാണ് ഇഷ്ടം. ചോക്ലേറ്റ് കേക്കിൽ ഇങ്ങനെ എഴുതും അല്ലേ, ഹാപ്പി ബർത്ത്ഡേ വരുണവി എന്ന്
1: എഴുതും.
0: എന്നിട്ട് നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് പാടി അതൊക്കെ കട്ട് ചെയ്ത് തിന്നും അല്ലേ. പുതിയ ഉടുപ്പൊക്കെ വാങ്ങിച്ചു തരുമോ? ശരി, അപ്പോ ബർത്ത്ഡേയിലൊന്നും നമ്മളെ ഓർക്കണേ. കേക്ക് തിന്നുമ്പോ അന്റേം കൂടെ ഒന്ന് ഓർത്തേക്കണേ. ശരി, അപ്പോഴേ ഇന്ന് ഏത് പാട്ട്, മോൾ ഏത് പാട്ടാ എനിക്ക് പാടിത്തരുന്നത്?
1: പടക്കളം തന്നെ.
0: ആ, പാടിക്കോ.

0: grande me puede estar bien tarde. La alegría que está en la grande me puede estar bien tarde.
1: ആഗ്രഹം താരെ. ഓക്കെ, മതി മതി. അപ്പോൾ എന്തായാലും കരുണാസായി റേഡിയോ എന്താ ബുധനാഴ്ചയാണ് ബർത്ത്ഡേ ആണെങ്കിൽ കൂടി വരുണവി കുട്ടിക്ക് കരുണാസായി റേഡിയോയുടെ സ്നേഹം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുന്നു. ഓക്കെ, ഒരു ചക്കര ഉമ്മയും കൂടെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റിനുള്ളിൽ അതവിടെ കിട്ടും, ഏറ്റു വാങ്ങിക്കോണം കേട്ടോ. ഓക്കെ, അപ്പൊ വൈദേഹി മോള് എന്താ?
2: ഹലോ
1: ഹലോ. അപ്പൊ വൈദേഹി അനിയത്തി കുട്ടിക്ക് വേണ്ടി ആവശ്യപ്പെട്ട എൻ കൂടവേ നീ പൊറുക്കണം അല്ലേ? ആ പൊറക്കണം. ഓക്കെ, തമിഴല്ലേ, ഞാൻ മലയാളത്തിൽ പറഞ്ഞു പിറക്കണം എന്നൊക്കെ പറഞ്ഞ ഇവിടെ ആതിരി ചേച്ചി തിരുത്തുന്നു. എൻ കൂടവേ നീ പൊറക്കണം എന്നേ പറയാൻ പാടുള്ളൂ. എന്നെ വഴക്ക് പറയണം, കമ്പൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് ഇവിടെ. ശരി, അപ്പൊ രണ്ടുപേർക്കും ഞങ്ങളുടെ വക ഓരോ ചക്കര ഉമ്മ അങ്ങോട്ട് അയച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി പാട്ട് കേൾക്കാം. ഓക്കെ, ബൈ
2: ബൈ.
1: ശരി, പൂക്കോയിൽ തത്സമയ പരിപാടിയിൽ പുളിമൂട് നിന്ന് വൈദേഹിയും വരുണവി കുട്ടിയുമാണ് ഇപ്പൊ നമ്മളോട് സംസാരിച്ചത്. അപ്പൊ ബുധനാഴ്ച വരുണവിയുടെ ജന്മദിനമാണ്. അപ്പൊ ബുധനാഴ്ച നമുക്ക് ഞാനില്ലല്ലോ പൂക്കോയിൽ, അതുകൊണ്ട് തന്നെ വരുണവിക്കുട്ടിക്ക് ഹൃദ്യമായ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇപ്പോൾ ആവശ്യപ്പെട്ട ഒരു പാട്ട് പൂക്കുവയിലൂടെ കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വീണ്ടും സുസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. ജീവിതത്തിൽ നമ്മളെപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട, നമ്മൾ ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ട ഒരാളാണ് നമ്മുടെ അമ്മ. എപ്പോഴായിരിക്കും നമ്മൾ നമ്മുടെ അമ്മയെ അവസാനമായി ഒന്ന് കെട്ടിപ്പിടിച്ചത്? എപ്പോഴായിരിക്കും അവസാനമായി അമ്മയ്ക്കൊരു ചുംബനം നൽകിയത്? ഇതൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴും ഓർത്തു നോക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ നമ്മൾ ചെന്നൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ ആ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം നമ്മൾ മറ്റെന്ത് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും വില മതിക്കാനാകാത്ത ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ അമ്മയെ സന്തോഷിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചറെ. ഞാൻ ശങ്കരൻ നായർ.
0: ആ നമസ്കാരം ഉണ്ടല്ലോ ചേട്ടാ, പറഞ്ഞോളൂ.
1: അപ്പൊ ഇന്നൊരു പാട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു, ഒരു പാട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടാണ് വിളിക്കാമെന്ന് വിചാരിച്ചത്.
0: അപ്പൊ പിന്നെ ഇന്ന്
1: സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ട് എന്തായാലും വേണ്ടെന്ന് വെച്ചു. അപ്പൊ ഇന്നിങ്ങനെ ഒരു ദിവസം ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഉള്ളൊരു പാട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു.
0: അപ്പോ ഇന്നലെ ആയിരുന്നു ശരിക്കും മദേഴ്സ് ഡേ. നമുക്ക് ഇന്നലെ ലൈവ് ഇല്ലാത്തതുകൊണ്ട്
1: ഓർക്കണം. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മ എന്ന് പറയുന്നത് എന്താണ് എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ വളരെ ചെറു 3 വയസ്സാകുന്നതിന് മുമ്പ് എന്റെ അമ്മ മരിച്ചു. അപ്പൊ അമ്മയുടെ സ്നേഹം എന്താണെന്നോ അമ്മയുടെ കരുതൽ എന്താണെന്നോ ഞാനൊന്നും ഒന്നും
0: അറിഞ്ഞിട്ടില്ല.
1: അറിയാൻ വയ്യ. എങ്കിലും ഒരു അമ്മ ഉണ്ടായിരുന്നല്ലോ, സ്നേഹവതിയായ ഒരു അമ്മയായിരുന്നു എന്നൊക്കെ ബാക്കിയുള്ളവർ പറയുന്നത്
0: കേട്ടിട്ടുണ്ട്.
1: ആ ഓർമ്മകൾ മനസ്സിൽ നിർത്തിക്കൊണ്ട് നമുക്ക് എല്ലാ അമ്മമാർക്കുമായിരിക്കും ഞാൻ ഇന്ന് ചോദിച്ചിരിക്കുന്നത്. അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്.
0: ഇത് കേൾക്കുമ്പോ നമുക്ക് തോന്നുന്നു അച്ഛന്മാരെ നമ്മൾ ഓർക്കുന്നില്ലേ എന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ
1: എന്നെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടും വലിയ ടീച്ചറെ. അച്ഛൻ ജീവിച്ചിരുന്നു എങ്കിൽ പോലും നമ്മുടെ ഭാഗത്ത്
0: സ്നേഹവും
1: പരിഗണനയും ഒന്നും നമുക്ക് കിട്ടിയതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അറിവുള്ള കാലം അറിയാറാവണതൊക്കെ കിട്ടി, അതിന് ശേഷം കിട്ടിയില്ല, അതിന് മുമ്പെല്ലാം ഉണ്ടായിരുന്നു എന്നറിഞ്ഞുകൂടാ.
0: നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയല്ലോ. നമുക്കതെല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിലും എങ്കിൽ പിന്നെ എനിക്ക് ഇതൊന്നും കിട്ടിയില്ലല്ലോ, എന്റെ കുട്ടികൾക്ക് ഇതൊന്നും വേണ്ട എന്ന് ചിന്തിച്ചില്ലല്ലോ.
1: അയ്യോ, അത് നമുക്ക് അതിന്റെ ഒരു 10 രക്ഷ നമ്മൾ കൂടുതൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന
0: കുട്ടികളായിരുന്നാലും
1: ശരി, കൊച്ചുമക്കളായിരുന്നാലും ശരി, അവർക്ക് അവരുടെ കൂടെ ഉള്ള കരുതൽ മാത്രം അതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ളവർക്ക് അത് കിട്ടണ്ട എന്നുള്ള ഒരു ഇതല്ല.
0: അല്ല, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാമല്ലോ.
1: ചിന്തിക്കാം, ചിന്തിച്ചുകൂടാകെ ഇല്ല, വേണമെങ്കിൽ എങ്ങനെയും ചിന്തിക്കാം.
0: അമ്മയെന്നൊരു വിളി കേട്ടാലുടൻ കണ്ണു നനയാത്ത, കരളലിഞ്ഞ് കണ്ണു നനയാത്തവരുണ്ടോ എന്നാണ് കവി ചോദിക്കുന്നത്.
1: തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ തന്നെ ഈ പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സൊന്ന് ഇളറി.
0: ആ ചേട്ടൻ പറയുന്നതിലും നമുക്കത് ഉള്ളവർക്ക് ഉണ്ടാകുന്നതിനേക്കാൾ ഒരു വിങ്ങലാണ് അത് ഇല്ലാതിരിക്കുന്നവർ അതെ കുറിച്ച് പറയുമ്പോ.
1: തീർച്ചയായിട്ടും എങ്ങനെയാണെന്നോ അമ്മ കറുപ്പാണോ വെളുപ്പാണോ എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും കണ്ടിട്ടില്ല. അത് എങ്കിൽ പോലും നമുക്കത് പറയുമ്പോൾ നമ്മുടെ ആ മനസ്സിന്റെ ആ ഒരു വികാരം.
0: അതെ അതെ, മിക്കവാറും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആ സമയത്തൊക്കെ ആയിരിക്കും നമുക്കിത് കൂടുതൽ ഒരു വിങ്ങൽ ഉണ്ടാക്കുന്നത്.
1: ഇത് ആദ്യമേ അങ്ങനെ ഒരു ഇതില്ലല്ലോ ടീച്ചറെ. കാരണം നമ്മൾ അറിയവായ കാലം മുതലേ അങ്ങനെ ഒരു ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ മാത്രമല്ലേ നമുക്ക് ആ ഒരു വിഷമം പിന്നെ കൂടുതൽ തോന്നുള്ളൂ. അപ്പൊ ഇല്ല, അതിനോടങ്ങ് നമ്മൾ ആ പൊരുത്തപ്പെട്ടങ്ങ് ജീവിച്ചല്ലോ.
0: അതെ അതെ അതെ,
1: അതുകൊണ്ട് ആ ഒരു ഇതില്ല. പക്ഷേ എങ്കിലും പറയുമ്പോ നമുക്കൊരു
0: എന്തൊക്കെ പറഞ്ഞാലും ഒരു ഗദ്ഗദത്തോടു കൂടിയേ നമുക്കത് പറയാൻ പറ്റൂ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: ഉണ്ടായിരുന്നവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. നമ്മളോടൊപ്പം ഇല്ല എന്ന് വരുമ്പോ ആ ഒരു ഒരു സത്യം ഉണ്ടല്ലോ, അത് നമുക്ക് പലപ്പോഴും വേദന ഉളവാക്കുന്ന ഒന്നാണ്. പക്ഷെ നമുക്ക് ഇനി ഒന്നും തിരിച്ചു ചെയ്യാൻ പറ്റില്ല.
1: അങ്ങനെ ഉള്ളവർക്ക് ചിലപ്പോ ഇതിനേക്കാളും കുറെ കൂടെ കൂടുതലായിരിക്കും. കാരണം അവർക്ക് അമ്മയുടെ സ്നേഹവും കരുതലും ഒരുപാട് കിട്ടിയവർക്ക് അമ്മയെ നഷ്ടപ്പെടുമ്പോൾ അതിന്റേതായ വേദന ചിലപ്പോ ഇതിനേക്കാളും എത്രയോ ഇരട്ടിയായിരിക്കും.
0: അതെ അതെ, തീർച്ചയായും. അപ്പോ ആ ഓർമ്മകൾക്ക് വേണ്ടിയിട്ടാണ് ചേട്ടൻ ഇന്ന് ഈ പാട്ട് ആവശ്യപ്പെടുന്നത്.
1: അതെ അതെ, എല്ലാ അമ്മമാർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട്
0: സമർപ്പിക്കാം. ഓക്കെ ചേട്ടാ, ശരി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് ശങ്കരൻ ചേട്ടനാണ് മുണ്ടേലയിൽ നിന്ന് സംസാരിച്ചത്. അമ്മ, ഈ അമ്മ എന്നൊരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് രണ്ടു തരത്തിലുള്ള വികാരം. നമുക്ക് ഒപ്പം ഉണ്ടായിരുന്ന അമ്മ, ഒപ്പം ഇല്ലാതിരിക്കുന്ന ഒരമ്മ, പിന്നെ അമ്മയെ ഒപ്പം ഇല്ലാതിരുന്ന കുറേ ആൾക്കാരുടെ എന്താണ് വിങ്ങുന്ന ഹൃദയത്തിൻ്റെ ഓർമ്മകൾ, ഇതൊക്കെയാണ് നമ്മളിങ്ങനെ പങ്കുവയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഈ ദിവസം നമുക്ക് ഈ ദിവസം എന്നുള്ളതല്ല, നമുക്ക് എല്ലാ ദിവസങ്ങളിലും നമുക്ക് നമ്മുടെ അമ്മയെ ഓർക്കാം, അമ്മയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കാം. അതൊക്കെയാണ് മറ്റെന്ത് സമ്മാനത്തേക്കാൾ വലുത് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ ചേട്ടൻ ആവശ്യപ്പെട്ടതുപോലെ അമ്മയെല്ലാവരും ദൈവമുണ്ടോ എന്ന ഒരു പാട്ട് പോക്കുകയിലൂടെ നമുക്ക് കേൾക്കാം. സംഭവാമി യുഗേ യുഗേ എന്ന ചിത്രത്തിലെ ഗാനമാണ്. തത്സമയ പരിപാടിയിൽ ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഓരോ ശ്രോതാക്കളും അമ്മ ഓർമ്മകളെക്കുറിച്ച് നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്. അമ്മയുടെ കൈകൊണ്ട് നമുക്ക് തരുന്ന ഭക്ഷണത്തിൻ്റെ ഒരു സ്വാദ് നമുക്ക് ഏത് മുന്തിയ ഹോട്ടലിൽ പോയാലും കിട്ടാത്ത തരത്തിലുള്ള ഒരു സ്വാദാണ്. അമ്മ വയ്ക്കുന്ന കറികൾ ഒക്കെ ആ രുചിയിലുള്ളതും വെറും മസാലകളോ കറിക്കൂട്ടുകളോ അല്ല, പകരം നമ്മളോടുള്ള കരുതലും സ്നേഹവുമാണ്. ഒരിക്കലും നമുക്കത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു നിറവാണ്, ഒരു രുചിയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഞാൻ വെള്ളനാട് ചാങ്ങേരി സുരേഷാണ് വിളിക്കുന്നത്.
0: ആ, പറഞ്ഞോളൂ.
1: എനിക്കൊരു പാട്ട് വേണം.
0: ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് ഞാൻ ആവശ്യപ്പെടുന്ന പാട്ട് ചായം എന്ന ചിത്രത്തിലെ അമ്മേ അമ്മേ അവിടുത്തെ മുന്നിൽ ഞാനാര് ദൈവമാര്.
0: അമ്മ മദേഴ്സ് ഡേയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വേണ്ടി എന്ന് തോന്നുന്നു ഈ പാട്ട് ആവശ്യപ്പെട്ടത് അല്ലേ?
1: അതെ അതെ.
0: എന്താണ് അമ്മ ഓർമ്മകളെ കുറിച്ച് പറയാനുള്ളത് സുരേഷ് ചേട്ടാ?
1: അമ്മ ഓർമ്മകൾ പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അതിലൊന്നും പറയാൻ ഇപ്പോൾ ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കണ്ണ് നിറയും. അതുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം.
0: നേരിട്ട് പാട്ടിലേക്ക് പോകുന്നതാണ് നല്ലതല്ലേ?
1: അതെ,
0: പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങൾ പറയാനുണ്ട്. നൂറുകണക്കിന് കാര്യങ്ങളാണ് പറയാനുള്ളത്. ശരി, അത് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന ഇന്ന് ഈ ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കുമായിട്ട് കേൾക്കാം. എല്ലാ അമ്മമാർക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, ശരി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് ചാങ്ങയിൽ നിന്ന് സുരേഷ് ചേട്ടനാണ് ഇപ്പോൾ സംസാരിച്ചത്.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലൂടെ സുസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ, വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ, അമ്മ ഓർമ്മകളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം. സാഹിത്യത്തിലും സിനിമയിലും എപ്പോഴും അമ്മ ഒരു വികാരമായിരിക്കുന്നു. എം ഡിയുടെ കഥകളിലെ അമ്മമാരായാലും സിനിമകളിലെ അമ്മമാരായാലും നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കാറുണ്ട്. കവി പറഞ്ഞതുപോലെ, അമ്മയെന്നൊരു വിളി കേട്ടാൽ കരളലിഞ്ഞ് കണ്ണു നനയാത്തവരുണ്ടോ എന്ന ഒരു പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കവിതയും ആ അമ്മ തന്നെയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ
0: ഹലോ, ആരാണ്?
1: മഞ്ജു ആണ്.
0: പറഞ്ഞോളൂ മഞ്ജു, എന്താണ് ഒരു വിഷമം?
1: ഇല്ല, വിഷമമൊന്നുമില്ല.
0: അമ്മയെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണോ? അത് തന്നെ എനിക്കറിഞ്ഞൂടെ മഞ്ജുവിനെ. പറയൂ മഞ്ജു. ഹാഹാ എന്ന് പറയാനല്ലോ നമ്മള് പോക്കുവയിൽ വിളിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ തയ്യാറാക്കി വെക്കണം.
1: അങ്ങനെ തയ്യാറാക്കിയൊന്നും വെക്കില്ല.
0: അങ്ങനെയല്ല പറയാൻ, ഇപ്പൊ കുറെ ദിവസത്തിന് ശേഷമല്ലേ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളോട് പങ്കുവെക്കാമല്ലോ.
1: എല്ലാ കഥകളും എന്താ പറയാ, അങ്ങനെ തന്നെ.

0: മറ്റൊരിടത്ത് അങ്ങനെ പോകില്ല, വീട് വിട്ട് ഒരിടവും പോകില്ല, വീട്ടിൽ തന്നെ.
1: ശരി, ആയിക്കോട്ടെ. വീട്ടിലിരിക്കുമ്പോ എന്തെങ്കിലുമോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ.
0: അങ്ങനെ ഒരിടത്തും പോകില്ല. ഒരു വീട്ട് ആ വീട്ടിൽ നിന്ന് മോന്റെ വീട്ടിന് അടുത്ത് തന്നെയാണ്. അവരെ വീട്ടിൽ പോകും. പിന്നെ മൂത്ത ചേച്ചി അമ്മയായിട്ടാണ് നമ്മള് നോക്കുന്നത്.
1: അല്ലറ
0: അമ്മയാണ്.
1: ഗിരിജ ചേച്ചിയാണോ?
0: നങ്ങേലി ചേച്ചി.
1: നങ്ങേലി ചേച്ചി.
0: ഗിരിജ ചേച്ചിയുടെ അനിയത്തി ചേട്ടത്തി.
1: നങ്ങേലി എന്നാണോ ശരിക്കും പേര്?
0: യഥാർത്ഥ പേര്.
1: നല്ല പേരാണ്.
0: വീട്ടില് എല്ലാരും വിളിക്കും, ശാന്ത എന്ന് വിളിക്കും.
1: ശാന്തയെന്ന് വിളിക്കും. ശരിക്കുള്ള പേര് നങ്ങേലിയാണ്. അതായിരുന്നു നല്ല പേര്, അത് മതിയായിരുന്നു. പുറത്തും
0: ഈ സെറ്റിൽമെന്റിൽ കിടക്കുന്ന എല്ലാവരും അമ്മേനെ അമ്മേന്ന് തന്നെ വിളിക്കുന്ന, ശാന്തമ്മ എന്നെ എല്ലാവരും വിളിക്കുന്ന.
1: ഓക്കേ.
0: അമ്മ കൊച്ചു പൊടിക്ക കുട്ടികൾ തൊട്ട് വലിയവര് വരെ
1: ശാന്തമ്മ എന്ന് വിളിക്കും. പേര് ചേർത്ത് ഒരു അമ്മയെ അങ്ങ്
0: വിളിക്കും.
1: ഇപ്പൊ ആ അമ്മ എവിടെയാ താമസിക്കുന്നത്?
0: നമ്മുടെ വീട്ടിന്റെ തൊട്ട എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത്.
1: അതായത് ഈ പറഞ്ഞ കുഞ്ഞേച്ചി?
0: കുഞ്ഞേച്ചിയിലോ ഞാനാണ് ലാസ്റ്റ് കുഞ്ഞേച്ചി.
1: ഓ, താങ്കളാണ് ഏറ്റവും നമ്മളെ നമ്മുടെ ഈ ഇവിടെയൊക്കെ പറയുന്ന കടശ്ശിക്കുട്ടി.
0: കടശ്ശിക്കുട്ടി.
1: അതിന്റെ കുറച്ച് ചെല്ലമൊക്കെ ഉണ്ട്. എല്ലായിടത്തും ഈ കൊച്ചു പിള്ളേർ കുറച്ച് സ്നേഹം കൂടുതൽ കിട്ടുമല്ലോ. ഏറ്റവും ഇളയാളിനൊരു എന്താണ് എല്ലാവരും ഒന്ന് കൊഞ്ചിക്കുകയും, കാരണം ബാക്കിയുള്ളവരെല്ലാവരും വലുതാകുമ്പോൾ നമ്മളായിരിക്കും അവിടുത്തെ ഏറ്റവും കുഞ്ഞ്. അപ്പൊ കുറച്ച് ലാളന കൂടുതൽ കിട്ടും. അങ്ങനെ കിട്ടിയ ആളാണ്, അതാണ് ഒരു ചിരി. മഴയൊക്കെ ഉണ്ടോ അവിടെ നിങ്ങളുടെ നാട്ടില്? വേനലൊക്കെ കുറച്ച് ശമനം ഉണ്ടല്ലോ അല്ലേ? വെയിലിനൊക്കെ
0: ശമനമുണ്ട്. വെള്ളത്തിന്റെ കഷ്ടപ്പാടൊക്കെ കുറഞ്ഞു
1: കുറഞ്ഞു കുറഞ്ഞു. അപ്പൊ വീട് പണിയൊക്കെ എന്തായി?
0: വീട് പണി ഇന്ന് തേയ്പ്പു.
1: മുകളിലൊന്നും ഇപ്പൊ കേറാറില്ലല്ലോ അല്ലേ? അത് ഓർക്കുമ്പോ തന്നെ
0: പേടിയാവും. വാർത്ത സമയത്തിന് ഞാൻ പറഞ്ഞായിരുന്നു വീട്ടിന്റെ ഒരു വെള്ളം കോരി വീത്തേണ്ടേണ്, അതുകൊണ്ട് സ്റ്റെപ്പ് കെട്ടണോന്ന് പറഞ്ഞു. കൈ ഉടനെ തന്നെ
1: ചെയ്തില്ല.
0: അതുകൊണ്ട് കുഴപ്പമില്ല.
1: എന്നാലും അത് കെട്ടാതിരുന്ന സമയത്ത് ഒരു വീഴ്ചയൊക്കെ സംഭവിച്ചല്ലോ.
0: ഒരു പ്രാവശ്യമല്ല, മൂന്ന് പ്രാവശ്യം വീണ്.
1: താങ്കൾക്ക് വീഴ്ച ഒരു എന്താണ് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു. മൂന്ന് പ്രാവശ്യം ഒക്കെ വീഴും ഒരേ കാര്യത്തിൽ.
0: എന്റെ കൂട്ടത്തിലുള്ള ഇതാണെന്നാണ് തോന്നുന്നത്.
1: ചില ആൾക്കാർ അങ്ങനെയാണ്, വീണ് വീണ് നടക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ ചില സിനിമയിലൊക്കെ കാണുമ്പോൾ
0: കുരിശുമല തെക്കൻ കുരിശുമല കയറാൻ പോയപ്പോ കയറിയിട്ട് ഇറങ്ങി റോട്ടിൽ എത്താറായപ്പോൾ അവിടെ വീണു. അത് കഴിഞ്ഞ് എന്റെ മൂത്തേച്ചിയുടെ വീട്ടിന്റെ താഴെ സൈഡിൽ വീണു. എല്ലാം കൊണ്ട് പിന്നെ
1: വീഴ്ചയിൽ ഒടിവൊക്കെ പറ്റാറില്ലേ? കൊള്ളാം, നന്നായിരിക്കട്ടെ. അതെല്ലാം ഒന്ന് റീ ഡാമേജ് പുതുക്കിയ സാധനങ്ങളാണ്, വീഴുന്നു ഒടിഞ്ഞും ഒക്കെ അല്ലേ? ശരി, ഇന്നേത് പാട്ടാ കേൾക്കണ്ടേ?
0: ഇന്ന് അമ്മയ്ക്കൊരു പൊന്നും കൂടാവും ആടിവായും മന്ത്രക്കൂടാവും. അത് ഇന്നലെ എന്റെ മൂത്ത മോളെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ വിളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, ഞായറാഴ്ച അല്ലയോ.
1: മൂത്തവളുടെ പേരെന്താ?
0: രഞ്ജു. രഞ്ജു.
1: രഞ്ജു. ഓക്കെ.
0: രഞ്ജുവിനും പിന്നെ രഞ്ജുന്റെ മോള് ആദിത്യ. ആദിത്യന്റെ അടുത്ത് ഇരിപ്പുണ്ട്.
1: ആദിത്യ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അമ്മ പറഞ്ഞ കേട്ടോണ്ടിരിക്കുകയാണ് അവിടെ.
0: സ്കൂൾ അടച്ചല്ലേ, അതുകൊണ്ട് അഞ്ചാറ് ദിവസം കൂടെ കൊണ്ടൊന്ന്
1: ആക്കിയിരിക്കാന്ന്
0: വിചാരിച്ചു. അമ്മയും മോളും കൂടി നിക്കാന്ന് വിചാരിച്ചു അങ്ങനെ വന്നത്.
1: അമ്മയും ഇവിടെ ഉണ്ടോ? രഞ്ജു ഉണ്ടോ?
0: മോളും ഉണ്ട്, മോളും ഉണ്ട്.
1: അപ്പൊ രഞ്ജുവിന്റെ ബർത്ത്ഡേ ആണ് ബുധനാഴ്ച അല്ലേ? കഴിഞ്ഞു കഴിഞ്ഞു ഇന്നലെ. ഓക്കെ.
0: ഇന്നലെയായിരുന്നു. അതുപോലെ പിന്നെ അവള് പറഞ്ഞ അമ്മ ഇങ്ങനെ ഒരു ഇതല്ലേ അമ്മ, അതുകൊണ്ട് വെക്കണ്ട. അമ്മാമ്മയുടെ ഓർമ്മ പുതുക്കലല്ലേ,
1: പിന്നെ
0: എനിക്ക് നമ്മുടെ അമ്മ എന്ന് വിളിക്കുന്ന എന്റെ ചേച്ചി നങ്ങേലി ചേച്ചിക്കും, പിന്നെ എന്റെ ഗിരിജ ചേച്ചി, പിന്നെ ചെരുപ്പാണി ഇന്നാള് വിളിച്ചിരുന്ന ആ ചേച്ചി.
1: ആ ചേച്ചിയുടെ പേരെന്താ? മറന്നുപോയ?
0: ആ ചേച്ചിയുടെ പേര് മറന്നുപോയി.
1: സുധയല്ലേ?
0: ആ സുധ. സുധ സുധയെന്ന് പറഞ്ഞ ആ ചേച്ചിക്കും ചേച്ചിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഈ പാട്ട്.
1: ഇപ്പൊ അമ്മയെ കുറിച്ചുള്ള എല്ലാ സങ്കട പാട്ടുകളാണ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പഴാണ് അമ്മയ്ക്കൊരു പൊന്നുകൂടം, അടിവരും മന്ത്രക്കൂടം, അൽത്തറമേൽ അമ്മേ നമ്മൾ നേർച്ച വയ്ക്കും അമ്മം കൂടം എന്നൊരു അടിപൊളി പാട്ട് ചോദിക്കുന്നത്. പാതിര പറയുകയും ചെയ്തു എല്ലാം വിഷമിച്ച പാട്ടുകളാണ്, എന്തൊരു സ്പെഷ്യൽ പാട്ടാണെന്ന്. അമ്മയെ ഓർക്കുകയും ചെയ്യാം, ഒപ്പം ആ പാട്ട് കേട്ട് നമുക്കൊന്ന് ആസ്വദിക്കുകയും ചെയ്യാം. എന്തായാലും രഞ്ജുവിൻ്റെ കഴിഞ്ഞ് ബർത്ത്ഡേ കഴിഞ്ഞു പോയെങ്കിലും കരുണാസായി റേഡിയോയുടെ ഹൃദ്യമായ ആശംസകൾ, ജന്മദിന ആശംസകളും നേരുന്നു. ആദിത്യയോട് എൻ്റെ പ്രത്യേക സ്നേഹാന്വേഷണം പറയൂ, ഒരു ചക്കര ഉമ്മ ഞാൻ അയച്ചിരിക്കുന്നതായി പറയണം.
2: താങ്ക് യു.
1: ഓക്കെ, അപ്പം അത് കുറച്ച് കഴിയുമ്പോൾ അവിടെ എത്തുവേ, വാങ്ങിച്ചോണം. വാതിലിൻ്റെ അടുത്ത് നിൽക്കണം, അപ്പം ഇങ്ങനെ പറന്ന് പറന്ന് പറന്ന് വരും. ഓക്കെ, അപ്പം പാട്ട് കേൾക്കാം. ശരി, ഓക്കെ. ഫോക്കുവൽ തത്സമയ പരിപാടിയിൽ അഗസ്ത്യവനത്തിൽ നിന്ന് മഞ്ജു ആണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. അപ്പോൾ ഗിരിജ ചേച്ചിക്കും നങ്ങേലി ചേച്ചിക്കും രഞ്ജുവിനും സുധാ ചെരിപ്പാണിക്കും അങ്ങനെ എല്ലാവർക്കുമായിട്ട് ഉത്സവമേളം എന്ന ചിത്രത്തിലെ ഒരു പാട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉത്സവമേളം എന്ന സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉർവശി തന്നെ തിരക്കഥ എഴുതിയ, ഉർവശിയുടെ കഥയാണ് ആ സിനിമ എന്നുള്ളൊരു പ്രത്യേകത കൂടി ഉണ്ട് ആ ഫിലിമിന്. അപ്പോൾ നമുക്ക് ആ ഒരു പാട്ട് ആസ്വദിച്ചിട്ട് പോക്കുവിലേക്ക് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. അമ്മ എന്നാൽ വെറുമൊരമ്മ മാത്രമല്ല, നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് അമ്മയ്ക്കും ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾ. നന്നായി പാട്ടുപാടുമായിരുന്നു, അല്ലെങ്കിൽ നൃത്തം ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ മക്കൾക്ക് വേണ്ടി ഇതെല്ലാം മാറ്റിവെച്ച അമ്മയുടെ സ്വപ്നങ്ങളെക്കുറിച്ച് വല്ലപ്പോഴുമൊക്കെ നമ്മൾക്ക് അവരോട് സംസാരിക്കാവുന്നതാണ്. നമ്മളത് ചോദിക്കുമ്പോൾ തന്നെ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരി ഉണ്ടാവും, അതുതന്നെയാണ് ഏറ്റവും വലിയ സമ്മാനവും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ മാഡം, ഞാൻ പനക്കോട്ടുന്ന പുഷ്പലത.
0: ആ പറഞ്ഞോളൂ.
1: അവിടെ എല്ലാവരും സുഖമായിരിക്കണം മാഡം.
0: ഇവിടെ എല്ലാവർക്കും സുഖം. അവിടെ സുഖമാണോ?
1: ഇവിടെ എല്ലാവർക്കും സുഖം.
0: എന്താ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുള്ളത്?
1: വിശേഷങ്ങള് പങ്കുവെക്കാൻ അമ്മയെ കുറിച്ചല്ലേ പറഞ്ഞത്?
0: അതെ അതെ.
1: ആ എന്റെ അമ്മയെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട്. പറഞ്ഞാല് പിന്നെ അത്രയൊന്നും പറയാവില്ലല്ലോ.
0: അമ്മ നമ്മൾ ഒരുപാട്
1: ആദ്യം തന്നെ നമുക്ക് എന്റെ അമ്മയെ ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. കൂലിപ്പണിക്കൊക്കെ പോയാണ് നമ്മളെ വളർത്തിയത് പഠിപ്പിച്ചത്. വയലില് നെല്ല് കൊയ്യാനും എല്ലാത്തിനും പോകുമായിരുന്നു എന്റെ അമ്മ. അതൊക്കെ കൊറേ ഓർമ്മകളൊക്കെ ഉണ്ട്. അമ്മ മരിച്ചിട്ട് 35 വർഷമായി.
0: പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ?
1: പറ്റുന്ന കാര്യങ്ങളല്ല. അതെ.
0: അത്രയും വലിയ ത്യാഗം 35 വർഷമായി സഹിച്ചിട്ടുണ്ടോ?
1: ഇല്ല.
0: അത്രയും വലിയ ത്യാഗവും നമ്മള്
1: സഹിച്ചിട്ടുണ്ട്.
0: നമുക്ക് വളരെ കൊച്ചു വിഷമങ്ങൾ പോലും താങ്ങാനുള്ള മനസ്സും മനക്കെട്ടി ഒന്നുമില്ല. പക്ഷെ അവരങ്ങനെയല്ല, അവരൊരു ഒന്നോളം വിഷമങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മളെയൊക്കെ സ്നേഹിച്ചതും വളർത്തിയതും എല്ലാം. നമ്മുടെ ഓരോ വിജയത്തിന്റെ പിന്നിൽ അമ്മയുടെ നിറഞ്ഞ പ്രാർത്ഥന ഉണ്ടെന്നുള്ളതാണ്.
1: സ്നേഹമുണ്ട്,
0: ഒന്നും നമ്മളിൽ നിന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ സ്നേഹം മാത്രം പകർന്നു തരാൻ കഴിയുന്ന ഒരു ബാങ്കാണ് അമ്മ എന്ന് പറയാം. അതാണ് അമ്മയുടെ സ്നേഹം. അതൊക്കെ ഒന്നുമില്ലെങ്കിൽ അതൊക്കെ ആവോൾ അനുഭവിക്കാൻ പറ്റിയെന്ന് പറയുന്നത് തന്നെ ഒരു കാര്യമാണ്. ഇവിടെ നമ്മുടെ ശങ്കരചേട്ടൻ പറഞ്ഞതുപോലെ അമ്മ എന്താണെന്ന് പോലും അദ്ദേഹത്തിന്
1: അറിയാം.
0: അമ്മയുടെ സ്നേഹം അറിയില്ല, അമ്മയുടെ ലാളനെ അറിയില്ല, അമ്മയുടെ പരിഗണന അറിയാതെ വളർന്ന ആളാണ് അദ്ദേഹം. അങ്ങനെ വരുമ്പോ കഷ്ടപ്പെട്ട പറഞ്ഞു.
1: ഇരുപത്
0: വയസ്സായപ്പോഴോ? എന്നാലും അതുവരെ ആ വയസ്സ് വരെ നമ്മളെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും നമുക്ക് അമ്മയുടെ ഓർമ്മകളുണ്ട് നമ്മുടെ ഉള്ളിൽ അല്ലേ?
1: പിന്നെ എനിക്ക് പാട്ട് എന്റെ മോളെ വെഡിങ് ആനിവേഴ്സറി 14-ാം തീയതി
0: വരുന്ന 14-ാം
1: ഈ 14-ാം തീയതി
0: വ്യാഴാഴ്ച അല്ലേ?
1: പിന്നെ വ്യാഴാഴ്ച. പിന്നെ മോളെ പേര് നീതു, അവന്റെ പേര് പ്രതീഷ്.
0: നീതുവും പ്രതീഷും.
1: പ്രതീഷും. പിന്നെ കൊച്ചുമോളെ വരുണവീര് ബർത്ത്ഡേ 13-ാം തീയതി. അപ്പൊ അവർക്ക് വേണ്ടിട്ട് ഞാൻ പാട്ടൊന്നും സെലക്ട് ചെയ്തിട്ടില്ല, കിട്ടുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ അവിടുന്ന് ഒരു പാട്ട്,
0: എന്നാലും കിട്ടുമെങ്കിലും കിട്ടിയില്ലെങ്കിലും സ്വന്തമായിട്ടൊരു പാട്ട് എടുത്ത് വെക്കണം.
1: പാട്ട്
0: നേരത്തെ ഓർത്ത് വെക്കുന്ന ഒരു പാട്ടായാലും മതിയാവും അല്ലെ? സ്വന്തം ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുന്നതല്ലേ എപ്പോഴും സുഖം. അപ്പൊ അതുകൊണ്ട് ഇനി ഇപ്പൊ ഇന്ന് കഴിയുമ്പോ ഇനി അടുത്ത് എപ്പോഴെങ്കിലും നമ്മൾ വിളിക്കുമല്ലോ, ഒരു പാട്ട് ഓർത്ത് അങ്ങോട്ട്
1: വെച്ചിരിക്കാം.
0: അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനുള്ള പാട്ട് ഇടുക എന്ന് അതല്ലല്ലോ നമ്മുടെ ഈ ഒരു സെഗ്മെന്റ് എന്ന് പറയണേ. ശ്രോതാവിന്റെ ഇഷ്ടമുള്ള പാട്ടും ശ്രോതാവിന് ഇഷ്ടമുള്ള വർത്തമാനങ്ങളുമാണ് നമ്മുടെ ഈ സെഗ്മെന്റിന്റെ വിജയം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നിപ്പോ മകളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, നീതുവും പ്രതീക്ഷ അല്ലേ, വീട് ജന്മദിനവുമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തൊരു പാട്ട് നമ്മൾ തന്നെ അങ്ങോട്ട് തരാം എന്ന് പറയുന്നു. ഓക്കേ, അപ്പൊ ശരി, പാട്ട് കേൾക്കാമോ? പോക്കുവൽ തത്സമയ പരിപാടിയിൽ പനക്കോട് നിന്ന് പുഷ്പലത ചേച്ചിയാണ് നമ്മളോട് സംസാരിച്ചത്. അപ്പോ മകളുടെയും മരുമകന്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്. കരുണാസായ റേഡിയോയുടെ വിവാഹ വാർഷിക ദിനാശംസകൾ നേരുന്നതോടൊപ്പം വരുണവിക്ക് ജന്മദിനാശംസകൾ നേരുന്നു. ഒരു മനോഹരമായ പാട്ട് നമുക്ക് അവർക്ക് വേണ്ടി കേട്ടിട്ട് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമ്മൾ പോക്കുവെയിലൂടെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ ഓർമ്മകളും നമ്മൾ പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജ് ഒന്ന് കേൾക്കാം.
1: ഹായ് മേഡം, ഞാൻ റാണിയാണ്. മേഡം എന്നെ ഓർമ്മയുണ്ടോ? അതും മറന്നു എന്നെ. മേഡത്തിന്റെ സുഖമാണോ? സാറിനും മോൾക്കും സുഖമാണോ? സ്റ്റുഡിയോയിലുള്ള എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണം മേഡം. പിന്നെ അവിടെ എന്തുണ്ട് വേറെ വിശേഷങ്ങള്? ഇപ്പം കന്നസയില് വേറെ പ്രോഗ്രാം ഒക്കെ വന്നെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പൊ ഇടയ്ക്ക് എനിക്ക് അങ്ങനെ കേൾക്കാനൊന്നും കഴിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ചയാണ് എനിക്ക് ഇടയ്ക്ക് ഒരു ദിവസം കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോഴ് ഇഷ്ടഗാനങ്ങൾ അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ കേട്ടത്? ആ കൂട്ടത്തിൽ ഞാനും ഒരു മെസ്സേജ് ഇട്ടായിരുന്നു എന്റെ അഞ്ജിത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. എനിക്കൊരു പാട്ട് വെച്ച് തരാൻ വേണ്ടിയിട്ട് അപ്പോഴും അത് എനിക്ക് കിട്ടിയില്ല. ഇന്ന് എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? വെള്ളാരം കുന്നിൽമേൽ. സിനിമ ഏതാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇത് നമ്മളെ സ്ഥിരം കേട്ടോണ്ടിരിക്കുന്ന എനിക്ക് മിക്ക ദിവസം ഡെഡിക്കേറ്റ് ഒക്കെ ചെയ്യണ പലർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടും കൂടിയാണ്. പിന്നെ എന്റെ സാറിനും കുടുംബത്തിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോടൊപ്പം മെസ്സേജ് അയച്ചത് റാണിയാണ്. റാണി ഇപ്പോൾ വിദേശത്താണുള്ളത്. കർണാസൈ റേഡിയോയുടെ ഒരു സ്ഥിരം ശ്രോതാവായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇപ്പോഴും വിദേശത്തേക്ക് പോയതിന് ശേഷം നമുക്കിങ്ങനെ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. എന്തായാലും റാണി മറന്നിട്ടില്ല, തീർച്ചയായും ഓർമ്മയുണ്ട്, നമ്മളെയും ഓർത്തിരിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ ഇഷ്ടഗാനത്തിൽ ചോദിച്ച ഒരു പാട്ട്, അത് ഇഷ്ടഗാനം നമ്മൾ പോക്കുവെയിലൂടെ കേൾപ്പിക്കുന്ന പാട്ടല്ല, അത് ഒരു റെക്കോർഡ് പ്രോഗ്രാമാണ്. പോക്കുവെയിൽ അപ്പോൾ തന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പോക്കുവെയിലൂടെ അത് കേൾക്കാനായിട്ട് സാധിക്കൂ. എന്തായാലും ഞങ്ങൾ തീർച്ചയായും ഓർക്കുന്നു റാണി, വളരെ സന്തോഷം നമ്മളെ ഓർക്കുന്നതിലും. റാണി ആവശ്യപ്പെട്ട രേവതിക്കൊരു പാവക്കുട്ടി എന്ന ചിത്രത്തിലെ വെള്ളാരം കുന്നിൻമേലെ എന്ന അതിമനോഹരമായ ഒരു പാട്ട് പോക്കുവെയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായിട്ട് നമുക്ക് കേൾക്കാം. ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഒരുപാട് പേർ ശരിയുത്തരം വാട്സപ്പിലൂടെ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഉത്തരം നാഗാലാൻഡ് എന്നുള്ളതാണ്. ശരിയുത്തരം അയച്ചിരിക്കുന്ന അനാമികയാണ് പഴവുറ്റിയിൽ നിന്നാണ് ഉത്തരം അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ഉണ്ടാവും. ശ്രോതാക്കൾക്ക് അതിൻ്റെ ശരി ഉത്തരങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. ഇന്നെല്ലാവരും അമ്മമാരെ ഓർക്കുമ്പോൾ തനിച്ച് നമ്മളെ വളർത്തി വലുതാക്കിയ വീരരായ അമ്മമാരെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. ഒരേ സമയം അമ്മയായും അച്ഛനായും ഒക്കെ കരുത്ത് കാട്ടിയവർ, അതുപോലെ തന്നെ നമ്മളെ പ്രസവിച്ചില്ലെങ്കിലും അമ്മയോളം സ്നേഹം പകർന്നു തന്ന നമ്മുടെ വലിയമ്മമാരും അമ്മൂമ്മമാരും അമ്മായിമാരും ഒക്കെ അധ്യാപകരും ഒക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർക്കും നൽകാൻ നമുക്ക് ഈ ദിവസത്തിൽ ഒരു വലിയ സല്യൂട്ട്. നമ്മുടെ ജീവിതത്തിലേക്ക് ശാന്തവും മനോഹരവുമായ ഒരു സാമീപ്യമാണ് അമ്മയുടെ സാമീപ്യം. ആ വെളിച്ചമെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. തിരക്കുകൾക്കിടയിൽ അമ്മയെ ഒന്ന് വിളിക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഒന്ന് അടുത്തു പോയി ഇരിക്കാൻ മറക്കരുത്, എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയാൻ മറക്കരുത് എന്ന് എല്ലാ ശ്രോതാക്കളോടും പറയുകയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ. പോക്കുവെയിൽ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുന്നു. തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് 7 മണി മുതൽ 8:30 വരെ ഉണ്ടായിരിക്കുന്നതാണ്. ഒരുപാട് പേർ വിളിക്കുകയും വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്. റാണി ആവശ്യപ്പെട്ട വെള്ളാരം കുന്നിൻമേലെ എന്ന അതിമനോഹരമായ ഒരു ഗാനത്തോടുകൂടി പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: പുരസ്കാര ഗീതങ്ങൾ മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
1: പുരസ്കാര ഗീതങ്ങൾ
2: ആയിരത്തി തൊള്ളായിരത്തി 1980 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം ഓ എൻ വിക്കായിരുന്നു. യാഗം, അമ്മയും മക്കളും എന്നീ ചിത്രങ്ങളിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. ശ്യാമിന്റെ സംഗീതമാണിത്. എസ് ജാനകി ആലപിച്ചതാണ് ഈ പാട്ട്.

1980 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് ജെറി അമൽദേവിനാണ്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു ഈ പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് ബിച്ചു തിരുമല. കെ ജെ യശുദാസ് ആലപിച്ച ഗാനം ഇതാ.

1980s മികച്ച ഗായകൻ കെ ജെ യേശുദാസും മികച്ച ഗായിക എസ് ജാനകിയുമായിരുന്നു. മേള എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു യേശുദാസിന് പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് എം ബി ശ്രീനിവാസനും. മനസ്സൊരു മാന്ത്രിക കുതിര എന്ന പാട്ട് നമുക്ക് കേൾക്കാം.

ലഹരി മരുന്നുകൾ മസ്തിഷ്കത്തെ കൊല്ലും. ഉണർന്ന തെളിഞ്ഞ മസ്തിഷ്കത്തെ മരവിപ്പിക്കാനും മയക്കാനും മാത്രമേ ലഹരി മരുന്നുകൾക്ക് കഴിയൂ. ഓർക്കുക, ആസക്തി ഒരു രോഗമാണ്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: വാട്സാപ്പ് ഗീതം. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ പാടിയയച്ച ഗാനങ്ങൾ കേൾക്കാം. വാട്സാപ്പ് ഗീതത്തിലൂടെ

തനിച്ചാവുമെന്ന ഭയത്താൽ സ്നേഹം യാചിച്ചു വാങ്ങാതിരിക്കുക. സ്നേഹിക്കാനും പരിഗണിക്കാനും നിങ്ങൾക്ക് നിങ്ങളോളം പോകുന്നൊരു കൂട്ട് വേറെയില്ല എന്ന് മറന്നു പോകരുത്. പൊതുജന ബോധവൽക്കരണ പ്രചാരണം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: പുല്ലും പുഴുവും പൂമരവും ഉൾപ്പെടെ സകല ജീവജാലങ്ങളും നിലനിൽക്കുന്നത് സന്തോഷിക്കാൻ വേണ്ടിയാണ്. ആനന്ദമാണ് ജീവിതത്തിന്റെ അടിസ്ഥാന ചോദന. ആനന്ദമില്ലാതെ വരുമ്പോൾ ജീവിതത്തിന്റെ ഗുണനിലവാരം നഷ്ടപ്പെടുകയും ജീവിതം മടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ആനന്ദിക്കാനുള്ള ഒരവസരവും നഷ്ടപ്പെടുത്തി കളയരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: രക്ഷിതാക്കൾ അറിയാൻ എന്ന പരിപാടിയിൽ ഇന്ന് സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡറിനെ കുറിച്ച് കേൾക്കാം. കുട്ടികളിൽ കണ്ടുവരുന്ന അതീവ ഗൌരവകരമായ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ് സെപ്പറേഷൻ ആങ്സൈറ്റി ഡിസോർഡർ. പ്രിയപ്പെട്ടവരിൽ നിന്നും സുരക്ഷിതമായ സാഹചര്യങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുമ്പോൾ ഒരാളിൽ ഉണ്ടാകുന്ന അമിതമായ ഭയത്തെയും ഉത്കണ്ഠയെയുമാണ് ലളിതമായി ഈ പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ചെറുപ്രായത്തിൽ, അതായത് ഒന്നോ രണ്ടോ വയസ്സുള്ളപ്പോൾ, അമ്മയിൽ നിന്നോ അച്ഛനിൽ നിന്നോ മാറി നിൽക്കുമ്പോൾ കുട്ടികൾ കരയുന്നതും പരിഭ്രമിക്കുന്നതും തികച്ചും സ്വാഭാവികമായൊരു വികാസഘട്ടമാണ്. ഇതിനെ നാം സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് വിളിക്കുന്നു. എന്നാൽ കുട്ടി വളർന്നിട്ടും, അതായത് സ്കൂളിൽ പോകേണ്ട പ്രായമായിട്ടും, ഈ ഭയം വിട്ടുമാറാതെ നിൽക്കുകയും അത് കുട്ടിയുടെ പഠനത്തെയും സാമൂഹിക ജീവിതത്തെയും ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് ഇതൊരു ഡിസോർഡർ അല്ലെങ്കിൽ ക്രമരഹിതമായ അവസ്ഥയായി മാറുന്നത്. ഈ അവസ്ഥയിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളിൽ നിന്നുള്ള വേർപിരിയൽ എന്നത് മരണതുല്യമായ ഭീതിയാണ്. അമ്മ പോയാൽ പിന്നെ തിരിച്ചു വരില്ലേ? അച്ഛനെന്തെങ്കിലും അപകടം സംഭവിക്കുമോ? എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകുമോ? തുടങ്ങിയ അനാവശ്യമായ ചിന്തകൾ ആ കുഞ്ഞു മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഈ ഭയം കാരണം ഇത്തരത്തിലുള്ള കുട്ടികൾ ഒറ്റയ്ക്ക് ഉറങ്ങാനോ സ്കൂളിൽ പോകാനോ സുഹൃത്തുക്കളുടെ വീട്ടിൽ നിൽക്കാനോ തയ്യാറാകില്ല. ശാരീരികമായ ലക്ഷണങ്ങളും ഇതിനോടൊപ്പം ഉണ്ടാകാം. സ്കൂളിൽ പോകേണ്ട സമയമാകുമ്പോൾ വിട്ടുമാറാത്ത വയറുവേദന, തലവേദന, ഛർദ്ദിക്കാനുള്ള പ്രവണത എന്നിവ കുട്ടികൾ പ്രകടിപ്പിക്കാറുണ്ട്. ഇത് പലപ്പോഴും മാതാപിതാക്കൾ വികൃതിയായി തെറ്റിദ്ധരിക്കാറുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇത് അവരുടെ ഉള്ളിലെ ഉത്കണ്ഠയുടെ ശാരീരികമായ പ്രതിഫലനമാണ്. രാത്രിയിൽ പ്രിയപ്പെട്ടവർ ദൂരെയാകുന്നതിനെ കുറിച്ചുള്ള പേടി സ്വപ്നങ്ങൾ കാണുന്നതും ഇതിന്റെ ലക്ഷണമാണ്. എന്തുകൊണ്ടാണ് ചില കുട്ടികളിൽ മാത്രം ഈ അവസ്ഥ വരുന്നത്? ഇതിനു പിന്നിൽ ജനിതകമായ കാരണങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ കുടുംബത്തിലുണ്ടാകുന്ന പെട്ടെന്നുള്ള മാറ്റങ്ങൾ, ഉദാഹരണത്തിന് മരണം, വിവാഹമോചനം, താമസം മാറുന്നത്, ഇതൊക്കെ കാരണമാകാം. അമിത സംരക്ഷണം നൽകുന്ന ഹെലികോപ്റ്റർ പാരന്റിംഗ് രീതിയും ചിലപ്പോൾ കുട്ടികളിൽ ആത്മവിശ്വാസം കുറയ്ക്കാനും ഇത്തരം ഉത്കണ്ഠകൾ വർദ്ധിപ്പിക്കാനും ഇടയാകാറുണ്ട്. ഈ പ്രശ്നത്തെ മറികടക്കാൻ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും പിന്തുണ അത്യാവശ്യമാണ്. കുട്ടിയെ സംബന്ധിച്ച് കുട്ടിയെ നിർബന്ധിച്ച് മാറ്റി നിർത്തുന്നതിന് പകരം അവർക്ക് സുരക്ഷിത ബോധം നൽകുകയാണ് വേണ്ടത്. അമ്മ കൃത്യം 4 മണിക്ക് നിന്നെ കൂട്ടാൻ വരും എന്ന ഉറപ്പ് നൽകുന്നതും ആ വാക്ക് പാലിക്കുന്നതും കുട്ടിയുടെ വിശ്വാസം വർദ്ധിപ്പിക്കും. ചെറിയ സമയത്തേക്ക് മാറി നിന്നുകൊണ്ട് അവരെ ശീലിപ്പിക്കാവുന്നതാണ്. ഗൗരവകരമായ സാഹചര്യങ്ങളിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടേണ്ടതുണ്ട്. ബിഹേവിയറൽ തെറാപ്പി കുട്ടിയുടെ ഭയത്തെ ഘട്ടം ഘട്ടമായി കുറയ്ക്കാൻ സാധിക്കും. മാതാപിതാക്കൾക്ക് നൽകുന്ന ലൈറ്റ് ഹൗസ് പാരന്റിംഗ് പോലുള്ള പരിശീലനങ്ങളും കുട്ടിയെ സ്വയം പര്യാപ്തനാക്കാൻ സഹായിക്കും. കുട്ടിയുടെ പേടിയെ വെറും വാശിയായി തള്ളിക്കളയരുത്. അവരുടെ ഉള്ളിലെ ആശങ്കകളെ സ്നേഹത്തോടെയും ക്ഷമയോടെയും കേൾക്കുക. ശരിയായ സമയത്തുള്ള ഇടപെടലിലൂടെ ഉത്കണ്ഠകളെ മറികടന്ന് ആത്മവിശ്വാസമുള്ളൊരു തലമുറയെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. സ്നേഹവും സുരക്ഷയും നൽകുന്നതോടൊപ്പം തന്നെ അവരെ സ്വന്തം ചിറകിൽ പറക്കാനും നാം പഠിപ്പിക്കണം.
1: രക്ഷിതാക്കളറിയാൻ

0: ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാം.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സാംസ്കാരിക ഇടങ്ങൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് മഹാരാഷ്ട്രയുടെ മലനിരകളിലേക്ക്. പോരാട്ട വീര്യത്തിന്റെയും പ്രതിരോധത്തിന്റെയും ചരിത്രമുറങ്ങുന്ന ഒരു കൂട്ടം കോട്ടകളിലേക്കാണ്. മറാത്ത മിലിട്ടറി ലാൻഡ്സ്കേപ്പ് ഓഫ് ഇന്ത്യയെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പോരാട്ടത്തിന്റെ ഭൂമിശാസ്ത്രം എന്ന് മറാത്ത മിലിട്ടറി ലാൻഡ്സ്കേപ്പിനെ വിശേഷിപ്പിക്കാം. മറാത്ത മിലിട്ടറി ലാൻഡ്സ്കേപ്പ് എന്നത് കേവലം കോട്ടകളുടെ കൂട്ടമല്ല, മറിച്ച് മറാത്ത സാമ്രാജ്യത്തിന്റെ സൈനിക തന്ത്രങ്ങളും ഭരണരീതികളും പ്രതിരോധ സംവിധാനങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ഭൂമിശാസ്ത്രപരമായ ഒരു സാംസ്കാരിക ഇടമാണ്. പശ്ചിമഘട്ട മലനിരകളുടെ ദുർഘടമായ ഭൂപ്രദേശങ്ങൾ സമർത്ഥമായി ഉപയോഗിച്ച് നിർമ്മിച്ച ഈ കോട്ടകൾ മറാത്ത സൈന്യത്തിന് ശത്രുക്കളിൽ നിന്ന് സ്വയം പ്രതിരോധിക്കാൻ വലിയ സഹായം നൽകി. മറാത്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ഛത്രപതി ശിവജി മഹാരാജാണ് ഈ കോട്ടകളുടെ ശൃംഖലയ്ക്ക് അടിത്തറയിട്ടത്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് 370 കോട്ടകൾ ഉണ്ടായിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുന്നു. ഓരോ കോട്ടയ്ക്കും അതിന്റേതായ പ്രാധാന്യവും തന്ത്രപ്രധാനമായ സ്ഥാനവുമുണ്ടായിരുന്നു. യുനെസ്കോയുടെ പരിഗണനയിലുള്ള ഒരു പൈതൃക കേന്ദ്രം കൂടിയാണ് ഇത്. നിലവിൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടാൻ പരിഗണിക്കപ്പെടുന്ന സാൽഹർ കോട്ട, ജിബ്നേരി കോട്ട, ലോഹഗഡ് കോട്ട, ഖാൻ

0: ഉണ്ടായിരുന്ന കോട്ടകളാണ് ഇവ. ഈ കോട്ടകൾ മറാത്ത സൈന്യത്തിന് ശത്രുക്കളെ പ്രതിരോധിക്കാൻ വലിയ സഹായം നൽകി. മലമുകളിലെ കോട്ടകൾ ശത്രുക്കൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളിലായതിനാൽ സൈന്യത്തിന് സുരക്ഷിതമായി തങ്ങാൻ കഴിഞ്ഞു. പല കോട്ടകളും ഭരണകേന്ദ്രങ്ങളായി പ്രവർത്തിച്ചിരുന്നു. ശിവാജി മഹാരാജന്റെ ആദ്യത്തെ തലസ്ഥാനം രാജ്ഗഡ് കോട്ടയും പിന്നീട് റായ്ഗഡ് കോട്ടയുമായിരുന്നു. കടൽ തീരത്തുള്ള കോട്ടകൾ വാണിജ്യ ബന്ധങ്ങൾ നിലനിർത്താനും ശത്രുക്കളിൽ നിന്ന് കടൽ വ്യാപാരത്തെ സംരക്ഷിക്കാനും സഹായിച്ചു. ഈ കോട്ടകൾ മറാത്ത സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ഭാഗമാണ്. അവിടുത്തെ പ്രാദേശിക കഥകളിലും പാട്ടുകളിലുമെല്ലാം ഈ കോട്ടകളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മറാത്ത മിലിട്ടറി ലാൻഡ്സ്കേപ്പ് വെറും ചരിത്ര സ്മാരകങ്ങളല്ല, മറിച്ച് മറാത്ത ജനതയുടെ പോരാട്ട വീര്യത്തിന്റെയും ധീരതയുടെയും പ്രതീകങ്ങളാണ്. അവയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ സാംസ്കാരിക പൈതൃകത്തിന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പദവി ഈ കോട്ടകളെ സംരക്ഷിക്കാനും അവയുടെ പ്രാധാന്യം ലോകത്തിന് മുന്നിൽ എത്തിക്കാനും സഹായിക്കും. പ്രിയ ശ്രോതാക്കളെ, നമ്മുടെ രാജ്യത്തിന്റെ ഈ മഹത്തായ സൈനിക പൈതൃകത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും ഈ വാക്കുകൾ നിങ്ങളെ സഹായിക്കുമെന്ന് തന്നെ കരുതുന്നു.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

0: പ്രബോധന ചിന്ത.
1: കടലിൽ രഥമോടുന്നു. ഓരോന്നിനും ഓരോ സ്ഥാനമുണ്ട്. യുക്തമായ സ്ഥാനത്ത് നിൽക്കുമ്പോഴേ ശക്തിയുള്ളൂ. സ്വന്തമായ ഇടത്ത് ഒരു ബലം, മറ്റൊരു താവളത്തിൽ കൂടുതൽ ബലം, ഇനി മൂന്നാമതൊരിടത്താണെങ്കിൽ ബലക്ഷയം. ഇങ്ങനെ ഓരോ സ്ഥാനമനുസരിച്ചാണ് ബലം. ഈ തത്വം മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല, ദേവകളുടെ

കാര്യത്തിലും പ്രസക്തം തന്നെ. ജ്യോതിശാസ്ത്രത്തിൽ രാശിചക്രങ്ങൾ 12 ആണല്ലോ. അതിൽ എല്ലാ ഗ്രഹങ്ങളുടെയും നാഥനായ സൂര്യന്റെ സ്ഥിതി നോക്കുക. ചിങ്ങം രാശിയാണ് ആദിത്യന്റെ സ്വക്ഷേത്രം, അതായത് സ്വന്തം ഗ്രഹം. അവിടെ ഒരു ബലം. മേടരാശി ഉച്ചം, അവിടെ നിൽക്കുന്ന ആദിത്യന് അങ്ങേയറ്റത്തെ ബലം. ഉച്ചരാശിയുടെ 7ാം രാശിയായ തുലാത്തിൽ നീചം. എന്നുവെച്ചാൽ നേരെ വിപരീതമായ അവസ്ഥ. അപ്പോൾ ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനത്തെ അന്തസ്സോടെ നിന്ന് ശക്തി പ്രകടിപ്പിക്കുവാൻ കഴിയൂ. അവിടം പിടച്ചാൽ സ്വന്തം അസ്തിത്വം തന്നെ നഷ്ടപ്പെടുന്നു. നിലത്തോടുന്ന പടുകൂറ്റൻ ചക്രങ്ങളോട് കൂടിയ രഥം കടലിൽ ഓടുകയില്ല. അതുപോലെ കടലിൽ നീങ്ങുന്ന വലിയ കപ്പൽ കരയിൽ നീങ്ങുകയില്ല. കപ്പലിന്റെ സ്ഥാനം കരയല്ല, രഥത്തിന്റെ സ്ഥാനം കടലുമല്ല. ഇങ്ങനെ അവനവന്റെ പ്രവർത്തനത്തിന് പറ്റിയ സ്ഥാനം ഏതാണോ അവിടെയേ ജയമുള്ളൂ. എല്ലാ വശങ്ങളും വിജയസാധ്യതകളും നല്ലതുപോലെ ചിന്തിച്ചറിഞ്ഞ് ഏറ്റവും സുരക്ഷിതമായ സ്ഥാനം നിർണയിച്ച് അവിടെ ഉറച്ചു നിന്നുകൊണ്ട് യുദ്ധത്തിനൊരുങ്ങുന്നവർക്ക് സ്വന്തം നിർഭയത്വം ഒഴികെ മറ്റൊരു സഹായവും വേണ്ട. വിജയം സുനിശ്ചിതമാണ്.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്നെത്തി നിൽക്കുന്നത് മെയ് 11-ന്റെ ഭൂമികയിലാണ്. 1812 മെയ് 11 ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സ്പെൻസർ പെർസിവൽ വെടിയേറ്റ് മരണപ്പെട്ടിരിക്കുന്നു. 1904 മെയ് 11 സറിയലിസ്റ്റ് പ്രസ്ഥാനത്തിലെ അതിപ്രശസ്തനും 20-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ചിത്രകാരനുമായ സാൽവദോർ ദാലി സ്പെയിനിലെ കാറ്റലോണിയയിലെ ഹിഗുറാസിൽ ജനിച്ചിരിക്കുന്നു. 1998 മെയ് 11 ഉച്ചകഴിഞ്ഞ് 3:45 രാജസ്ഥാന്റെ വടക്കു പടിഞ്ഞാറൻ മണലാരണ്യത്തിലുള്ള പൊഖ്റാനിൽ ഇന്ത്യ പരീക്ഷണാർത്ഥമുള്ള രണ്ടാമത്തെ ആണവ സ്ഫോടനം ദേ നടത്തിക്കൊണ്ടിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശാന്തിരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ടു ചുവക്കുന്ന സുമുഹൂർത്തം സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ പി. ജയചന്ദ്രൻ പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ടു പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച. വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ചു പറന്നുപോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ, അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു, ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്തു ഗന്ധമാണ്! ചന്ദനസുഗന്ധമോ കർപ്പൂരഗന്ധമോ! എരിയുന്ന മെഴുകുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ! ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടിയായിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി പി. ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൺമറഞ്ഞുപോയ മഹാന്മാർ നൽകിയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെ രാജ്യം സമൃദ്ധമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സോമനാഥ ക്ഷേത്രത്തിലെ പതാക ഭാരതത്തിന്റെ വിശ്വാസ വിജയത്തിന്റെ പ്രതീകമാണെന്നും രാജ്യത്തിന്റെ മഹത്വം വിളിച്ചോതുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി ഇന്ന് യോഗം ചേർന്നു. മേഖലയിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ് സോനോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്ര സിംഗ്, കെ രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും സ്റ്റോക്കുകൾ ആവശ്യത്തിന് ലഭ്യമാണെന്നും LPG വിതരണം തടസ്സമില്ലാതെ പുരോഗമിക്കുന്നതായും കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല യോഗത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പൊതുഗതാഗതം കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മയും ആവർത്തിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണ്യ വിനിമയം ആവശ്യമുള്ള വസ്തുക്കളുടെ ചെലവ് കുറയ്ക്കാൻ പൌരന്മാരോടും വ്യവസായികളോടും അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന CII വാർഷിക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനോട് ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. നാളെ ഡൽഹിയിലേക്ക് പോകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനപാരയിലെ വെറ്ററിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5 തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. തമിഴ്നാട് നിയമസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോട്ടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ C ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം പതിമൂന്നിന് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. വെള്ളം, വൃത്തി, വിളവ് എന്നീ മേഖലകളുടെ മികവ് വർദ്ധിപ്പിക്കാൻ കണ്ണൂർ ജില്ലയിലെ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നു. ഇതിനായി 15 പേരടങ്ങിയ കർമ്മസമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മാങ്ങാട്ടിടം, കതിരൂർ, എരഞ്ഞോളി, തില്ലങ്കേരി, മലപ്പട്ടം, കണ്ണപുരം, ചെറുതാഴം, കീഴല്ലൂർ, പാപ്പിനിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നത്. വെള്ളം, വൃത്തി, വിളവ് മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നിർദ്ദേശങ്ങൾ എന്നിവ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് അവയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും അവ നിശ്ചിത കാലത്തിനകം സാക്ഷാത്കരിക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി രേഖ തയ്യാറാക്കുന്നത്.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: BBG റാംജി പദ്ധതി നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2005 പകരമായാണ് BBG റാംജി നിലവിൽ വന്നത്. രാജ്യത്തെ ഏറ്റവും നീളമേറിയ ഉയരപാതയായ ആലപ്പുഴയിലെ തുറവൂർ അരൂർ പാതയുടെ നീളം കൂട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ.
3: തുറവൂർ മുതൽ അരൂർ വരെ 12.75 കിലോമീറ്റർ ആയിരുന്നു പാതയുടെ നീളം. ഇത് 13.31 കിലോമീറ്റർ ആയി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. തുറവൂർ ജംഗ്ഷനിലെ രൂപകൽപ്പനയിൽ മാറ്റമുണ്ടായി. ഇവിടെ 210 മീറ്റർ അധികമായി ഉയരപാത നിർമ്മിക്കണം. തുറവൂർ അരൂർ ഉയരപാതയുടെ നിർമ്മാണം ഏകദേശം 95% പൂർത്തിയായിട്ടുണ്ട്. അരൂരിൽ മാത്രമാണ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 400 തൂണുകളിലാണ് ഉയരപാത നിർമ്മിക്കുന്നത്. നേരത്തെ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കും ഇല്ലാതായിട്ടുണ്ട്.
0: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ ലോ റേഞ്ച് മേഖലകളിൽ ശക്തമായ വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ 7 മൈൽ ഭാഗത്താണ് കാറിന് മുകളിലേക്ക് വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീണ അപകടമുണ്ടായത്. മരം കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് പതിച്ചതോടെ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അപകട സമയത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് സംസ്ഥാന പാതയിലെ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തുടങ്ങനാട് മഞ്ഞക്കുന്ന് ഭാഗത്ത് കൂറ്റൻ ആഞ്ഞിലിമരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
0: വാർഷിക ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഇന്ത്യൻ ടീം 1 സ്ഥാനം നിലനിർത്തി. ഇന്ത്യയുടെ റേറ്റിംഗ് 119 നിന്ന് 118 കുറഞ്ഞെങ്കിലും പുരുഷ T20 അന്താരാഷ്ട്ര റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തിയതോടെ റാങ്കിംഗിൽ ഇന്ത്യ ആധിപത്യം തുടരുകയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധർമ്മശാലയിലാണ് മത്സരം. ശബരിമലയിൽ ഇടവമാസ പൂജാ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 14 വൈകിട്ട് 5 മണിക്ക് നട തുറക്കും. അന്നേ ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: സാന്ദ്യരാഗങ്ങൾ.
1: സായന്തരം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിയുരേറ്റു വീഴുന്ന പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തരത്തിൽ ഇനി കേൾക്കാം സുരേഷ് വാട്കർ ആലപിച്ച ഗാനം.

കെ പി ബ്രഹ്മാനന്ദൻ, പത്മിനി എന്നിവർ ആലപിച്ച ഗാനമാണ് സാന്ധ്യരാഗത്തിൽ ഇനി ശ്രീ മഹാദേവൻ തന്റെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം.

ആരോ വരച്ചിട്ട ചിത്രകമ്പളം പോലെ വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരിപ്പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം, പോക്കുവയിൽ പരിപാടിയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പോക്കുവയിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നലെ നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ഓർത്ത ഒരു ദിവസമാണ്, ഇന്നലെ മദേഴ്സ് ഡേ ആയിരുന്നു. അപ്പം അമ്മമാരുടെ സ്നേഹത്തെയും കരുതലിനെയൊക്കെ കുറിച്ച് പറയാനും ഓർക്കാനും ഒക്കെ കഴിയുന്ന ഒരു നല്ല ദിവസമായിരുന്നു ഇന്നലെ. എല്ലാവരും അത് ആഘോഷിക്കുക എന്നുള്ളതല്ല, സ്നേഹത്തോടെ വളരെ ലളിതവും ഹൃദ്യവുമായി നമ്മുടെ അമ്മമാരെ മനസ്സിൽ ഓർക്കുക, അവരെ സ്നേഹിക്കുക എന്നുള്ളതൊക്കെയാണ് നമുക്ക് പ്രധാനമായും ചെയ്യാൻ പറ്റുന്ന കാര്യം. ലോകമെമ്പാടുമുള്ള അമ്മമാർക്ക് വേണ്ടി നീക്കി വെച്ച ഒരു ദിവസമാണ് ഈ ഒരു മദേഴ്സ് ഡേ. നമ്മൾ എത്ര വളർന്നാലും എത്ര ഉയരങ്ങളിലെത്തിയാലും അമ്മയുടെ മുന്നിലെത്തുമ്പോൾ നമ്മളെപ്പോഴും കൊച്ചുകുട്ടികൾ തന്നെയാണ്, അമ്മയ്ക്കും അതുപോലെ തന്നെയാണ്. 50-60 വയസ്സ് കഴിഞ്ഞാലും നമ്മൾ അമ്മയുടെ മുന്നിൽ എപ്പോഴും ഒരു കൊച്ചു കുഞ്ഞ് തന്നെയായിരിക്കും. ഈ പോക്കുവയിൽ ചായുന്ന നേരത്ത് നമുക്ക് നമ്മുടെ അമ്മയെ ഓർക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഓടിയെത്തുന്നത് എന്നുള്ള ഓർമ്മകൾ കൂടി നമുക്കിന്ന് പോക്കുവയിൽ പങ്കുവയ്ക്കാം. ലോകത്തിലെ എല്ലാ സ്നേഹവും അവസാനിക്കുന്നിടത്തു നിന്ന് തുടങ്ങുന്ന ഒന്നാണ് അമ്മയുടെ സ്നേഹം. അതുകൊണ്ട് തന്നെയാണ് അമ്മ എന്നത് വെറും ഒരു വാക്കല്ല, അതൊരു വികാരമാണെന്ന് നമ്മൾ പറയുന്നത്. നമ്മുടെ നിശബ്ദതയിലെ സങ്കടങ്ങൾ പോലും പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുന്ന ഏക ഹൃദയം അമ്മയുടേതാണ്. നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ, ഒരുപാട് ദൂരത്തായിരിക്കുമ്പോൾ അമ്മ നമ്മളെ വിളിക്കും, നമ്മൾ ഓർക്കും ഇന്ന് എങ്ങനെയാണ് ഈ സമയത്ത് അമ്മയ്ക്ക് നമ്മളെ വിളിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത്. അത്രമാത്രം മക്കൾക്ക് വേണ്ടി സ്വന്തം സ്വപ്നങ്ങൾ മാറ്റിവെച്ച ആൾക്കാരാണ് അമ്മമാർ. അപ്പോൾ മക്കൾക്കായി സ്വപ്നങ്ങൾ മാറ്റിവെച്ച എല്ലാ അമ്മമാർക്കും പോക്കുവയിലിൻ്റെ ഹൃദ്യമായ പ്രണാമം അർപ്പിക്കുന്നു. പോക്കുവയിലൂടെ നമുക്ക് ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ പങ്കുവയ്ക്കാം. അതോടൊപ്പം നമ്മുടെ അമ്മ ഓർമ്മകളും ഇന്ന് നമ്മുടെ പോക്കുവയിലൂടെ

0: നമുക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: കോൾ കട്ടായി. എന്തായാലും ഇന്ന് അമ്മമാരെ ഓർക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ. ഇന്ന് നമുക്ക് ആ ഒരു ഓർമ്മയിലൂടെ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് പോക്കുവയിലേക്ക് തിരിച്ചു വരാം.

പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഓരോ ശ്വാസത്തിലും നമ്മുടെ അമ്മയുടെ പ്രാർത്ഥന ഉണ്ടാവും. ഭൂമിയിൽ ഏറ്റവും വലിയ അത്ഭുതം ഒരുപക്ഷെ അമ്മയുടെ മനസ്സ് തന്നെയായിരിക്കും. എത്ര തളർന്നു വരുമ്പോഴും ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ നെറുകയിലെ ഒരു തലോടൽ കൊണ്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ മായ്ച്ചു കളയാൻ അമ്മയ്ക്ക് കഴിയും. നിലാവ് പോലെ കുളിർമയുള്ള, പോക്കുവെയിൽ പോലെ സ്വർണ്ണ നിറമുള്ള ആ സ്നേഹത്തെ നമുക്ക് എന്നും നെഞ്ചോട് ചേർക്കാം. തത്സമയ പരിപാടിയിൽ നമുക്ക് അമ്മ ഓർമ്മകൾ കൂടി പങ്കുവെക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ഹലോ. കോൾ കട്ടായി. പോക്കുവെയിൽ തത്സമയ പരിപാടിയിൽ നമുക്ക് ഒരു പ്രിയഗാനം കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ അമ്മ ഓർമ്മകളെ കുറിച്ചാണ് ഇപ്പോൾ പോക്കുവെയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ മദേഴ്സ് ഡേ ആയിരുന്നു. ജീവിതത്തിലെ ആദ്യത്തെ അക്ഷരവും ആദ്യത്തെ പാഠവും അമ്മ തന്നെയാണ്. തോറ്റു പോകുമ്പോൾ തളരരുതെന്ന് നമ്മളെ പഠിപ്പിച്ചതും വീഴുമ്പോൾ കൈപിടിച്ചുയർത്തിയതും എല്ലാം ആ അമ്മ മനസ്സാണ്. നമ്മളുടെ ജീവിതത്തിലെ ഓരോ ചുവടുകളിലും അമ്മയുടെ ശ്വാസവും നിശ്വാസവും സ്നേഹവും ഒക്കെ നിറഞ്ഞിരിക്കുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ ചാന്ദിനി. സുഖമാണല്ലോ. കഴിച്ചു?
1: അമ്മയെ പറ്റി പറയാൻ വാക്കുകളില്ല മാഡം. അമ്മയെ പറ്റി പറയാൻ എന്തോന്ന് പറയാതിരിക്കാൻ പറ്റും. അമ്മയെ കഴിഞ്ഞ ഉള്ളു ബാക്കി എന്തും. അച്ഛനും ഇത്രയും ഒരു ഇതില്ല. അച്ഛൻ ജന്മം നൽകിയെങ്കിലും പ്രസവിച്ച് വളർത്തിയതെല്ലാം അമ്മയില്ല. എന്ത് വേദനകൾ സഹിച്ച് അമ്മ വളർത്തി. നമ്മളിപ്പോ ആ വേദനകൾ അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാവേണ്ടത് നമ്മൾ അമ്മയുടെ വേദന.
0: നമ്മൾ അമ്മയുടെ സ്ഥാനത്ത് എത്തുമ്പോഴാണ് നമ്മൾ ചെയ്തതും പറഞ്ഞതുമായ കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നത്.
1: പക്ഷെ അമ്മയെന്ന് പറയുമ്പോ ഒരു വിലയില്ലാത്തതുപോലെ ഇപ്പോഴുള്ളവർക്കും ആ വിലയില്ല. പക്ഷെ അമ്മ പണ്ടൊക്കെ ആണെങ്കിൽ അമ്മ കഴിഞ്ഞിട്ടേ ബാക്കി എന്തുള്ളൂ. അച്ഛനൊക്കെ പിന്നെ രണ്ടാം സ്ഥാനമാണ്. അച്ഛന് അമ്മയ്ക്കാണ് ഒന്നാം
0: സ്ഥാനം.
1: അല്ലല്ല, അച്ഛന് അല്ല അങ്ങനെ കൂടുതൽ. അമ്മയെന്ന് പറയുമ്പോ അച്ഛനെക്കാളും അച്ഛന് സ്നേഹമില്ലെന്നല്ല
0: മാഡം,
1: എന്നാലും അമ്മയെക്കാളും കൂടുതൽ അച്ഛനോട്. അച്ഛനോടല്ല, അമ്മയോട് നമുക്ക് എന്തും പറയാം. അച്ഛന് പറയാനൊക്കെ ഇത്തിരി പേടി. അങ്ങനെയൊക്കെ ഒത്ര സ്നേഹം ഉണ്ടെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് സങ്കടം ഉണ്ടെങ്കിലും നമുക്ക് അമ്മയോട് പറയാം. ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെ അമ്മയെന്ന് പറഞ്ഞാൽ അത്ര വലിയ വിലകളൊന്നും ഇല്ല.
0: കുഴപ്പമില്ല, എന്നാലും അവർക്കൊക്കെ ഇഷ്ടമാണ്.
1: ആ ഇഷ്ടമാണ് എങ്കിലും നമ്മളൊന്നും നമ്മളമ്മയെ സ്നേഹിച്ച പോലെയൊന്നും ഇന്നും മക്കളൊന്നും അത്രയൊന്നും സ്നേഹമില്ല എന്നല്ല. എങ്കിലും അത്രത്തോളം ഒന്നും പണ്ടത്തെ കാലം പോലെ ഒന്നുള്ള സ്നേഹം ഇപ്പോഴത്തെ മക്കൾക്ക് അങ്ങനെ ഇല്ല. പക്ഷെ അതൊന്ന് വിചാരിക്കുമ്പോ എന്നും ഒരു ദിവസമെങ്കിലും അമ്മയെ പ്രസവിച്ച അമ്മയെ വിചാരിക്കാത്ത ഒരു ദിവസം ഇല്ല. അവര് കഷ്ടപ്പെട്ടതും നമ്മൾ ഇന്നത്തെ പോലെയുള്ള സുഖങ്ങളൊന്നും അന്നില്ലല്ലോ. ഒരുപാട് കഷ്ടതകളൊക്കെ ഉണ്ടായിരുന്ന കാലമായിരുന്നു.
0: ഭക്ഷണം പോലും കഴിക്കാതെയാണ് അതെല്ലാം മാറ്റി വെച്ച് നമ്മളെ പരിപാലിച്ചിട്ടുള്ളത്.
1: അതെ, രണ്ട് കുറച്ച് ഭക്ഷണമൊക്കെ കുറച്ചേ കാണുള്ളു. അവർക്ക് ചിലപ്പോ കഞ്ഞിവെള്ളമൊക്കെ ആയിരിക്കാം, ചിലപ്പോ മരിച്ചിനിയോ ചക്ക ഏതൊക്കെ കഴിച്ചിട്ടായിരിക്കും അവര് അത്രയും നല്ലത് ഉള്ളതെല്ലാം മക്കൾക്ക് ഉച്ച കൊടുത്ത് അങ്ങനെയൊക്കെ വളർത്തിയ ഒരു കാലമായിരുന്നു പണ്ട്.
0: അതെ അതെ. പിന്നെ ജീവിത സാഹചര്യങ്ങളൊക്കെ മാറിയല്ലോ. അത്രയും ഇല്ലായ്മകളും വല്ലായ്മകളും എല്ലാവർക്കും ഇല്ല.
1: അതെ അതെ, എല്ലാവർക്കും. പക്ഷെ അത്രത്തോളം പണ്ട് ഇപ്പോഴത്തെ പോലെയുള്ള ഒരു സുഖമൊന്നും അത്രത്തോളം അപ്പോഴത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ മക്കളാണെങ്കിൽ എത്ര നമ്മൾ എന്തൊക്കെ വാരി കോരി കൊടുത്താൽ അവർക്ക് വേണ്ട. പക്ഷെ അന്നൊക്കെ ആണെങ്കിൽ ഇല്ല,
0: എന്തെങ്കിലും കിട്ടിയാ മതി.
1: അതെ, എന്തെങ്കിലും
0: മരച്ചീനിയെങ്കിലും കിട്ടിയാ മതി എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും.
1: ഇതൊക്കെ നമ്മളിപ്പോഴും ഓർക്കും, ഓർക്കാതെ ഒന്നും ഇരിക്കില്ല. എപ്പോഴും നമ്മളിപ്പോ നല്ല ഭക്ഷണം കഴിക്കുമ്പോഴും അന്നത്തെ കാര്യങ്ങളെല്ലാം ഓർത്തി തന്നെ കഴിക്കണത്. അന്ന് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അന്ന് കള്ളം പറയുമായിരുന്നു, മരിച്ചിനി തിന്നാൻ മടിച്ച് വയറുവേദന എന്ന് പറയുമായിരുന്നു. ചോറ് തിന്നാൻ വേണ്ടി മരിച്ചിനി തിന്നുന്ന ഇഷ്ടമില്ലായിരുന്നു.
0: ചോറ് കിട്ടിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാലം.
1: അതെ, അങ്ങനെ ഇപ്പം പിന്നെ അതൊക്കെ വിചാരിക്കുമ്പോ ഇപ്പോഴും അമ്മ അനുഭവിച്ച വേദന മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും അങ്ങനെ തന്നെ. അമ്മയോട് അത്ര വേദനയൊന്നും അച്ഛനില്ല, അനുഭവിച്ചിട്ടില്ല.
0: പാട്ടാ കേൾക്കാൻ ആഗ്രഹിക്കുന്നേ?
1: ഇന്ന് അമ്മ മനസ്സെന്നാണ് തോന്നുന്നത്. പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. വിചാരിച്ചപ്പോ നല്ലതായിപ്പോയി.
0: അമ്മയെ കുറിച്ചുള്ള ഒരു പാട്ട് തന്നെയാണെന്ന് വേണ്ടതല്ലേ?
1: അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്.
0: അപ്പൊ നമുക്ക്
1: അമ്മമാർക്കും വേണ്ടി,
0: ശരി, എല്ലാ അമ്മമാർക്കുമായിട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം അല്ലേ? എനിക്ക് തോന്നുന്നു നമ്മൾ എന്ന ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചതല്ലേ. എന്നെ അമ്മയെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കൊതിച്ചു, അതാണോ? ഓക്കെ ഓക്കെ, അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാം. എല്ലാ അമ്മമാർക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് സമർപ്പിക്കാം. ഓക്കെ ചാന്ദിനി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടമുള്ള പാട്ടുകളും വിശേഷങ്ങളും വർത്തമാനങ്ങളും അമ്മ ഓർമ്മകളും ഒക്കെ നമുക്ക് പോക്കുവെയിലൂടെ പങ്കുവയ്ക്കാം. എപ്പോഴും നമ്മുടെ ഒരു ഫോൺ വിളിക്കായി, നമ്മുടെ ഒരു മെസ്സേജിനായി നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് നമ്മളെ കാത്തിരിക്കുന്ന ഒരു മുഖമുണ്ട്. ആ മുഖമാണ് അമ്മയുടെ മുഖം. ആ കാത്തിരിപ്പിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്നേഹവും ഒളിഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തൊരു വിഷമം വന്നാലും നമ്മളോടൊപ്പം നിൽക്കാൻ, നമ്മളെ ആശ്വസിപ്പിക്കാൻ, നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ അമ്മയോളം പോകുന്ന മറ്റൊരു പോരാളിയില്ല എന്ന് തന്നെ പറയാം. നമുക്കിപ്പോൾ ഒരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ ഒരു മെസ്സേജ് ഒന്ന് കേൾക്കാം.
1: നമസ്കാരം മാഡം, ഞാൻ പുളിയറക്കോണത്ത് നിന്ന് ഗോപികയാണ്. 12ാം തീയതി എൻ്റെ അച്ഛൻ്റെ 2ാം ചരമവാർഷികമാണ്. അപ്പോൾ എനിക്കൊരു പാട്ട് വേണമായിരുന്നു. അത് ഭാര്യ ഒന്ന് മക്കൾ മൂന്ന് എന്ന ചിത്രത്തിലെ ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആമരത്തണലിൽ ഉറങ്ങാൻ എന്ന ഗാനമാണ് വേണ്ടത്.
0: അപ്പോൾ നമ്മളൊരു മെസ്സേജ് ആണ് കേട്ടത്. അപ്പോൾ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടാണ് ആവശ്യപ്പെട്ട, 2ാം വർഷം തികയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ടാണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഭാര്യ ഒന്ന് മക്കൾ രണ്ട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അച്ഛൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രിയ ശ്രോതാവ്. പോക്കുവെയിലൂടെ നമുക്ക് ആ ഒരു പാട്ട് ആസ്വദിക്കാം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൌകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. VBG റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതിക വിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ സാങ്കേതിക വിദ്യാ ദിനത്തിൽ ആശംസകൾ നേരുകയായിരുന്നു അദ്ദേഹം. 1998 May 11 പൊഖ്റാനിൽ ഇന്ത്യ ആണവ പരീക്ഷണം നടത്തിയതിന്റെ സ്മരണാർത്ഥമാണ് ദിനാചരണം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി എത്രത്തോളം അചഞ്ചലമാണെന്ന് ഈ പരീക്ഷണങ്ങൾ ലോകത്തിനു മുന്നിൽ തെളിയിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു.
1: 1998 आज के ही दिन देश ने पोखरण में परमाणु परीक्षण किया था. देश ने 11 मई को पहले 3 परमाणु परीक्षण किए. हमारे वैज्ञानिकों ने भारत के सामर्थ्य को, भारत की क्षमता को वैज्ञानिकों ने दुनिया के सामने रखा.
0: ഗുജറാത്തിലെ സോമനാഥ് ക്ഷേത്രം പുതുക്കിപ്പണിത് 75 വർഷം പൂർത്തിയായതിനോട് അനുബന്ധിച്ച് നടന്ന സോമനാഥ് അമൃത് പർവ് ആഘോഷത്തിന്റെ സമാപന ചടങ്ങിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ദൈവികതയുടെയും പ്രതീകമാണ് സോമനാഥ് ക്ഷേത്രമെന്ന് അദ്ദേഹം പറഞ്ഞു. വഡോദരയിലെ സർദാർ ധാം ഹോസ്റ്റൽ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവഹിച്ചു. രാജ്യത്തെ ജനങ്ങൾ പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. അനാവശ്യ വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും ആഭ്യന്തര വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. അത്യാവശ്യമല്ലെങ്കിൽ 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കി വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കാൻ സഹായിക്കണമെന്നും ശ്രീ രാജ്നാഥ് സിംഗ് അഭ്യർത്ഥിച്ചു. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. രാസവള ഉപയോഗം 50% കുറയ്ക്കുക, പ്രകൃതിദത്ത കൃഷിരീതികൾ സ്വീകരിക്കുക, ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുക, സൌരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ജലസേചന പമ്പുകൾ ഉപയോഗിക്കുക എന്നീ നിർദ്ദേശങ്ങളും യോഗത്തിൽ ഉയർന്നുവന്നു. പ്രധാനമന്ത്രിയുടെ നിർദ്ദേശങ്ങൾ താഴെത്തട്ടിൽ നടപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ രാജ്യരക്ഷാമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, അശ്വിനി വൈഷ്ണവ്, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ സോണോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്രസിംഗ്, K രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധന ലഭ്യതയുണ്ടെന്നും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം തടസ്സമില്ലാതെ തുടരുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ 1,14,00,000 LPG സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചതായും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. പെട്രോളിന്റെയും ഡീസലിന്റെയും ഉപഭോഗം കുറയ്ക്കണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മ ആവർത്തിച്ചു. പൊതുഗതാഗത സൌകര്യവും കാർ പൂളിംഗും പ്രയോജനപ്പെടുത്തണമെന്നും അവർ നിർദ്ദേശിച്ചു.
2: माननीय प्रधानमंत्री जी ने देश के सभी लोगों से आग्रह किया है कि पेट्रोल और डीजल की खपत कम करें, जहां भी संभव हो मेट्रो और सार्वजनिक परिवहन का उपयोग करें, कार पूलिंग का विकल्प चुनें, रेलवे एज अ मोड ऑफ ट्रांसपोर्टेशन फॉर गुड्स को प्रेफर करें और जहां भी संभव हो इलेक्ट्रिक वाहनों का उपयोग बढ़ाएं.
0: പശ്ചിമേഷ്യൻ മേഖലയിലെ സ്ഥിതിഗതികൾ വിദേശകാര്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഗൾഫ് മേഖലയുടെ ചുമതലയുള്ള അഡീഷണൽ സെക്രട്ടറി അസീം ആർ മഹാജൻ പറഞ്ഞു. ഖാരിഫ് സീസണ് വേണ്ടിവരുന്നതിന്റെ 51%ത്തിലധികം വളം രാജ്യത്ത് സ്റ്റോക്കുണ്ടെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ തീരുമാനം വൈകിയേക്കും. KPCC മുൻ അധ്യക്ഷന്മാരിൽ നിന്നും വർക്കിംഗ് പ്രസിഡന്റുമാരിൽ നിന്നും കോൺഗ്രസ് ഹൈക്കമാൻഡ് അഭിപ്രായം ആരായുമെന്നാണ് സൂചന. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മുതിർന്ന നേതാക്കളായ KC വേണുഗോപാൽ, VD സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരിൽ നിന്നും ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനാണ് ഹൈക്കമാൻഡ് കൂടുതൽ നേതാക്കളുടെ അഭിപ്രായം ആരായുന്നത്. ന്യൂഡൽഹിയിൽ ശനിയാഴ്ച മൂവരുമായും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും ചർച്ച നടത്തിയിരുന്നു. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഖാനാപാരയിൽ നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ പ്രമുഖർ പങ്കെടുക്കും. 126 അംഗ അസം നിയമസഭയിൽ 102 സീറ്റ് നേടിയാണ് ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ ഭരണം നിലനിർത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി മറ്റന്നാൾ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. നിയമസഭാ സമ്മേളനത്തിൽ പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തെരഞ്ഞെടുക്കുന്നത്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ സുരക്ഷാ വേലി നിർമ്മാണത്തിനുള്ള ഭൂമി 45 ദിവസത്തിനുള്ളിൽ അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൈമാറാൻ തീരുമാനിച്ചതായി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി. പുതിയ സർക്കാർ അധികാരമേറ്റതിനു ശേഷം നടന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. കൂടാതെ ആയുഷ്മാൻ ഭാരത് ആരോഗ്യ പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്ര പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പാക്കാനും സ്കൂൾ ജോലിക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി ഉയർത്താനുമുള്ള നിർദ്ദേശങ്ങൾ മന്ത്രിസഭ അംഗീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആന്റ് അജീവിക മിഷൻ ഗ്രാമീൺ ആക്ട് 2025 അഥവാ VBG റാംജി നിയമം നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കും. സാമ്പത്തിക വർഷത്തിലുടനീളം 125 തൊഴിൽ ദിനങ്ങൾ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
4: 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2025 പകരമായാണ് VBG റാംജി നിലവിൽ വരുന്നത്. ഗ്രാമവികസനം ഉറപ്പാക്കുന്നതിനും കൂടുതൽ വരുമാന സുരക്ഷ ഉറപ്പു നൽകി ഗ്രാമീണ കുടുംബങ്ങളെ ശാക്തീകരിക്കുകയുമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിശ്ചിത സമയത്തിനുള്ളിൽ ജോലി നൽകിയില്ലെങ്കിൽ തൊഴിലില്ലായ്മ വേതനവും പുതിയ നിയമം ഉറപ്പു നൽകുന്നു. രാജ്യത്തുടനീളം VBG റാംജി നടപ്പാക്കുന്നതിനായി 2026-27 സാമ്പത്തിക വർഷത്തിൽ 95,692 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. വേതനം തൊഴിലാളികളുടെ ബാങ്ക് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൌണ്ടുകളിലേക്ക് ആഴ്ചതോറും നേരിട്ട് കൈമാറും. ജോലി പൂർത്തിയാക്കി 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകിയില്ലെങ്കിൽ തൊഴിലാളികൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടായിരിക്കും. ഗ്രാമീൺ റോസ്ഗാർ ഗ്യാരണ്ടി കാർഡുകൾ ലഭ്യമാക്കുന്നതുവരെ നിലവിലുള്ള MGNREGA തൊഴിൽ കാർഡുകൾ സാധുവായി തുടരും. കാർഡുകളില്ലാത്ത തൊഴിലാളികൾക്ക് ഗ്രാമപഞ്ചായത്ത് തലത്തിൽ രജിസ്റ്റർ ചെയ്യുന്നത് തുടരാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: IPL ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഡൽഹി ബൌളിംഗ് തിരഞ്ഞെടുത്തു. ധർമ്മശാലയിലാണ് മത്സരം. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1st സ്ഥാനം നിലനിർത്തി ഇന്ത്യ. റേറ്റിംഗ് 119 നിന്നും 118 കുറഞ്ഞിട്ടുണ്ട്. 113 പോയിന്റുമായി ന്യൂസിലാന്റാണ് 2nd സ്ഥാനത്ത്. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യൻ വിമാനങ്ങളെയും വ്യോമത്താവളങ്ങളെയും പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായി വൈസ് അഡ്മിറൽ AN പ്രമോദ് വെളിപ്പെടുത്തുന്ന തരത്തിൽ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വൈസ് അഡ്മിറൽ അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. കേരളത്തിൽ അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വയം പര്യാപ്ത ഇന്ത്യ രൂപപ്പെടുത്തുന്നതിൽ സാങ്കേതികവിദ്യ പരമപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾ പൊതുഗതാഗത സൌകര്യം പ്രയോജനപ്പെടുത്തി പെട്രോൾ ഡീസൽ ഉപഭോഗം പരമാവധി കുറയ്ക്കണമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശയാത്രകളും സ്വർണം വാങ്ങുന്നതുമടക്കം നിയന്ത്രിച്ച് വിദേശ നാണ്യ കരുതൽ ശേഖരം സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥന. രാജ്യത്ത് അസംസ്കൃത എണ്ണയുടെ ശേഖരം 60 ദിവസത്തേക്കും LPG ശേഖരം 45 ദിവസത്തേക്കും അവശേഷിക്കുന്നതായി മന്ത്രിതല യോഗത്തിൽ വിലയിരുത്തൽ. കേരളത്തിലെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകിയേക്കും. അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വി വി ജി റാംജി നിയമം നടപ്പാക്കുന്നത് സംബന്ധിച്ച് വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളെ അമ്മയെ കുറിച്ച്, അമ്മയുടെ ഓർമ്മകളെ കുറിച്ചാണ് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്ക് കിട്ടിയ നല്ല കാര്യങ്ങളൊക്കെ മക്കൾക്കായി കരുതി വെക്കുന്ന, വിശപ്പറയാ നമുക്ക് വിളമ്പി തരുന്ന ആ ഒരു കരുതൽ, അതിന് പകരം വയ്ക്കാൻ ഈ പ്രപഞ്ചത്തിൽ മറ്റൊന്നുമില്ല എന്ന് ഈ മദേഴ്സ് ഡേ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
2: ഹലോ.
1: ആരാ?
2: ഞാൻ വൈദേഹി.
1: ഞാൻ വൈദേഹി. എവിടുന്നാ വിളിക്കണേ? വിളിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഇവിടെ എന്തുണ്ടോ വൈദേഹി വിശേഷം? വരുന്ന ബുധനാഴ്ച ആണോ? അനിയത്തി കുട്ടിയുടെ പേരെന്തായിരുന്നു? ആ, വരുണവിയുടെ ബർത്ത്ഡേ ആണ്. എന്തൊക്കെയാണ് ബർത്ത്ഡേക്ക്
2: ആഘോഷം?
1: ഡെഡിക്കേഷൻ വരുണവിക്കാണ്. ഏത് പാട്ടാ ചോദിക്കണേ?
2: നമ്മേ വീട്ടു പിള്ളേരെ പൊറുക്കണോ പാട്ട്.
1: ഓ, എനിക്ക് വയ്യ. വരുണവിയുടെ അത്ര ഇഷ്ടമാണോ? എൻ കൂടവേ നീ പൊറുക്കണം. രണ്ടും കൂടെ തമ്മിൽ അടിയൊക്കെ കൂടുവോ? അനിയത്തിക്ക് നുള്ളും പിച്ചോ കൊടുക്കാറുണ്ടോ?
2: എന്നാലും
1: വളത്തിരി ഡോസ് കുറച്ചൊക്കെ കൊടുക്കാവുള്ളൂ, കൊച്ചാളല്ലേ. അനിയത്തി ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ ആകുമ്പോ അടിയൊക്കെ കൂടും, സ്വാഭാവികമാണത്, സ്നേഹം കൊണ്ടാണ്. ആദ്യം ആരുമിണ്ടും? വൈദേഹിമിണ്ടോ വരുണവിമിണ്ടോ?
2: അവള് വന്നിട്ട് കളിക്കാൻ ചേച്ചി എന്നൊക്കെ പറഞ്ഞു.
1: അത് ശരി, നമ്മളിവിടെ പിണങ്ങിയിരിക്കും. കൊച്ചു ആ വന്ന് ഓക്കെ എല്ലാം സെറ്റ് ആക്കി വീണ്ടും നമ്മള് കൂട്ടുകൂടും. ശരി, വെക്കേഷൻ ആയിട്ട് ഒരിടത്തും പോയില്ല ആരും?
2: സിനിമയൊക്കെ കാണാൻ പോയി, പിന്നെ കോട്ടയത്തൊക്കെ പോയി.
1: കോട്ടയത്തൊക്കെ പോയി.
2: അമ്മാമ്മയുടെ വീട്ടില് പനിക്കോട്ട് പോയി.
1: പനിക്കോട്ടൊക്കെ പോയി. അമ്മാമ്മയുടെ വീട്ടിൽ എത്ര ദിവസം? കോട്ടയത്ത് എത്ര ദിവസം നിന്നു?
2: കോട്ടയത്ത് അമ്മാമ്മയുടെ വീട് കോട്ടയല്ല, കോട്ടയത്ത് അച്ഛനൊരു വണ്ടി എടുക്കാൻ പോയി.
1: ഓ, അങ്ങനെ പോയ. അങ്ങനെ കോട്ടയത്ത് സ്ഥലങ്ങളൊക്കെ കണ്ടോ എന്നിട്ട്?
2: ഓ, കണ്ട്.
1: അങ്ങനെ ഒരു കൊച്ചു യാത്ര അങ്ങനെയായല്ലേ. ഇനി സ്കൂൾ അനിയത്തിയുടെ കൊടുത്തു. യെസ്.
2: ഹലോ.
1: ഹലോ വരുണവി.
2: എന്താ?
1: ആ, അയ്യോ എനിക്ക് വയ്യ. നല്ല ക്യൂട്ടായിട്ട് വിളി കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ വരുണവി, ഈ ബർത്ത്ഡേക്ക് എന്റെ പേര് എന്ന് പറയുമ്പോൾ എന്റെ പേര് ലേഖ എന്നാണല്ലോ. പേര് ഞാൻ പറയണമെന്നും കേൾക്കാറില്ലേ? ആ, മറന്നുപോയി, കുഴപ്പമില്ല, സ്വാഭാവികമായിട്ട് നമ്മളങ്ങനെ മറന്നു പോവുമല്ലോ അല്ലേ. ശരി, ബർത്ത്ഡേക്ക് എങ്ങനെ ആഘോഷിക്കും? കേക്ക് മുറിക്കും. ഏത് കേക്കാണ് ഇഷ്ടം? ചോക്ലേറ്റ് കേക്കാണ് ഇഷ്ടം. ചോക്ലേറ്റ് കേക്കിൽ ഇങ്ങനെ എഴുതും അല്ലേ, ഹാപ്പി ബർത്ത്ഡേ വരുണവി എന്ന് എഴുതും. എന്നിട്ട് നമ്മൾ മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് ഹാപ്പി ബർത്ത്ഡേ എന്ന് പാടി അതൊക്കെ കട്ട് ചെയ്ത് തിന്നും അല്ലേ. പുതിയ ഉടുപ്പൊക്കെ വാങ്ങിച്ചു തരുമോ? ശരി, അപ്പൊ ബർത്ത്ഡേന്ന് നമ്മളെ ഓർക്കണേ. കേക്ക് തിന്നുമ്പോ എന്റെയും കൂടെ ഒന്ന് ഓർത്തേക്കണേ. ശരി, അപ്പോഴേ ഇന്ന് ഏത് പാട്ട്, മോളേത് പാട്ടാ എനിക്ക് പാടിത്തരുന്നത്?
2: ആ,
1: പാടിക്കോ.

0: Allora, ritengo che snai nella pianta mi può restare bentate. Allora, ritengo che snai nella pianta mi può restare bentate.
1: ആ താഗ്രതന്താര് ഓക്കെ മതി മതി. അപ്പോൾ എന്തായാലും കരുണാസായി റേഡിയോ എന്താ ബുധനാഴ്ചയാണ് ബർത്ത്ഡേ ആണെങ്കിൽ കൂടി വരുണവി കുട്ടിക്ക് കരുണാസായി റേഡിയോയുടെ സ്നേഹം നിറഞ്ഞ ജന്മദിന ആശംസകൾ നേരുന്നു. ഓക്കെ, ഒരു ചക്കര ഉമ്മയും കൂടെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്. ഒരു 2 മിനിറ്റിനുള്ളിൽ അതവിടെ കിട്ടും, ഏറ്റുവാങ്ങിക്കോണം കേട്ടോ. ഓക്കെ, അപ്പൊ വൈദേഹി മോള് എന്താ?
2: ഹലോ
1: ഹലോ.
2: ആ
1: അപ്പൊ വൈദേഹി അനിയത്തിക്കുട്ടിക്ക് വേണ്ടി ആവശ്യപ്പെട്ട എൻ കൂടവേ നീ പൊറുക്കണം അല്ലേ? ആ പൊറക്കണം. ഓക്കെ, തമിഴല്ലേ, ഞാൻ മലയാളത്തിൽ പറഞ്ഞു പിറക്കണം എന്നൊക്കെ പറഞ്ഞ ഇവിടെ ആതിരി ചേച്ചി തിരുത്തുന്നു. എൻ കൂടവേ നീ പൊറക്കണം എന്നേ പറയാൻ പാടുള്ളൂ. എന്നെ വഴക്കു പറയണം, കമ്പൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് ഇവിടെ. ശരി, അപ്പൊ രണ്ടുപേർക്കും ഞങ്ങളുടെ വക ഓരോ ചക്കര ഉമ്മ അങ്ങോട്ട് അയച്ചു തന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി പാട്ട് കേൾക്കാം.
2: ഓക്കെ
1: ഓക്കെ, ബൈ
2: ബൈ.
1: ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവെയിലൂടെ പങ്കുവയ്ക്കാം. ജീവിതത്തിൽ നമ്മൾ എപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട, നമ്മൾ ചേർത്ത് പിടിച്ച് സ്നേഹിക്കേണ്ട ഒരാളാണ് നമ്മുടെ അമ്മ. എപ്പോഴായിരിക്കും നമ്മൾ നമ്മുടെ അമ്മയെ അവസാനമായി ഒന്ന് കെട്ടിപ്പിടിച്ചത്? എപ്പോഴായിരിക്കും അവസാനമായി അമ്മയ്ക്കൊരു ചുംബനം നൽകി? ഇതൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴും ഓർത്തു നോക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ നമ്മൾ ചെന്നൊന്ന് ചേർത്ത് പിടിക്കുമ്പോൾ ആ മുഖത്തുണ്ടാകുന്ന ഒരു സന്തോഷം നമ്മൾ മറ്റെന്ത് വാങ്ങിക്കൊടുക്കുന്നതിനേക്കാളും വിലമതിക്കാനാകാത്ത ഒന്നായിരിക്കും. അതുകൊണ്ട് തന്നെ അമ്മയെ സന്തോഷിപ്പിക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം ടീച്ചറെ. ഞാൻ ശങ്കരൻ നായർ.
0: ആ നമസ്കാരമുണ്ടല്ലോ ചേട്ടാ, പറഞ്ഞോളൂ.
1: അപ്പൊ ഇന്നൊരു പാട്ട് ചോദിക്കാമെന്ന് വിചാരിച്ചു, ഒരു പാട്ട് സെലക്ട് ചെയ്ത് വെച്ചിട്ടാണ് വിളിക്കാമെന്ന് വിചാരിച്ചത്.
0: അപ്പൊ
1: പിന്നെ ഇന്ന് സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാട്ട് എന്തായാലും വേണ്ടെന്ന് വെച്ചു. അപ്പൊ ഇന്ന് ഇങ്ങനെ ഒരു ദിവസം ആയതുകൊണ്ട് പിന്നെ അങ്ങനെ ഉള്ളൊരു പാട്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചു.
0: അതെ അതെ അതെ.
1: അപ്പോ
0: ഇന്നലെ ആയിരുന്നു ശരിക്കും മദേഴ്സ് ഡേ. നമുക്ക് ഇന്നലെ ലൈവ് ഇല്ലാത്തതുകൊണ്ട്
1: നമുക്ക്
0: അമ്മമാരെ ഓർക്കണമല്ലോ.
1: ഓർക്കണം. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മ എന്ന് പറയുന്നത് എന്താണ് എന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ വളരെ ചെറു 3 വയസ്സാകുമ്പോൾ മുമ്പ് എന്റെ അമ്മ മരിച്ചു. അപ്പൊ അമ്മയുടെ സ്നേഹം എന്താണെന്നോ അമ്മയുടെ കരുതൽ എന്താണെന്നോ ഞാനൊന്നും
0: അറിഞ്ഞിട്ടില്ല,
1: അറിയാൻ വയ്യ. എങ്കിലും ഒരു അമ്മ ഉണ്ടായിരുന്നല്ലോ, സ്നേഹവതിയായ ഒരു അമ്മയായിരുന്നു എന്നൊക്കെ ബാക്കിയുള്ളവർ പറയുന്നത്
0: കേട്ടിട്ടുണ്ട്.
1: ആ ഓർമ്മകൾ മനസ്സിൽ നിർത്തിക്കൊണ്ട് നമുക്ക് എല്ലാ അമ്മമാർക്കുമായിട്ട് ഞാൻ ചോദിച്ചിരിക്കുന്നത്, അമ്മയല്ലാതൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ എന്ന് തുടങ്ങുന്ന ഒരു പാട്ടാണ്.
0: ഇത് കേൾക്കുമ്പോ നമുക്ക് തോന്നുന്നു അച്ഛന്മാരെ നമ്മൾ ഓർക്കുന്നില്ലേ എന്ന് നമുക്ക് തോന്നും. പക്ഷേ
1: എന്നെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടും വലിയ ടീച്ചറെ, അച്ഛൻ ജീവിച്ചിരുന്നു എങ്കിൽ പോലും നമ്മുടെ ഭാഗത്ത്
0: സ്നേഹവും
1: പരിഗണനയും ഒന്നും നമുക്ക് കിട്ടിയതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അറിവുള്ള കാലം അറിയാറാവണ വിധം കിട്ടി, അതിന് ശേഷം കിട്ടിയില്ല, അതിന് മുമ്പെല്ലാം ഉണ്ടായിരുന്നു എന്നറിഞ്ഞുകൂടാ.
0: അപ്പൊ നമുക്ക് കിട്ടാത്ത കാര്യങ്ങൾ നമുക്ക് നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ പറ്റിയല്ലോ.
1: തീർച്ചയായിട്ടും.
0: നമുക്കതെല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിലും എങ്കിൽ പിന്നെ എനിക്ക് ഇതൊന്നും കിട്ടിയില്ലല്ലോ, എന്റെ കുട്ടികൾക്ക് ഇതൊന്നും വേണ്ട എന്ന് ചിന്തിച്ചില്ലല്ലോ.
1: അയ്യോ, അത് നമുക്ക് അതിന്റെ ഒരു 10 ഇരട്ടി നമ്മൾ കൂടുതൽ കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന
0: കുട്ടികളായിരുന്നാലും
1: ശരി, കൊച്ചുമക്കളായിരുന്നാലും ശരി, അവർക്ക് അവരുടെ കൂടെ ഉള്ള കരുതൽ മാത്രം, അതിനു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്.
0: അതെ അതെ അതെ.
1: നമുക്ക് കിട്ടാത്തവർ നമുക്ക് ബാക്കിയുള്ളവർക്ക് അത് കിട്ടണ്ട എന്നുള്ള ഒരു ഇത് അല്ല.
0: അല്ലേ, അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാമല്ലോ.
1: ചിന്തിക്കാം, ചിന്തിച്ചുകൂടാകെ ഇല്ല, വേണമെങ്കിൽ അങ്ങനെയും ചിന്തിക്കാം.
0: അതെ അതെ. അമ്മ എന്നൊരു വിളി കേട്ടാൽ ഉടൻ കണ്ണു നനയാത്ത, കരളലിഞ്ഞ് കണ്ണു നനയാത്തവരുണ്ടോ എന്നാണ് കവി ചോദിക്കുന്നത്.
1: തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ തന്നെ ഈ പറഞ്ഞപ്പോ തന്നെ എന്റെ മനസ്സൊന്നും ഇളറി.
0: ആ ചേട്ടൻ പറയുന്നതിലും നമുക്കത് ഉള്ളവർക്ക് ഉണ്ടാകുന്നതിനേക്കാൾ ഒരു വിങ്ങലാണ് അത് ഇല്ലാതിരിക്കുന്നവർ അതേ കുറിച്ച് പറയുമ്പോ.
1: തീർച്ചയായിട്ടും. എങ്ങനെയാണെന്നോ അമ്മ കറുപ്പാണോ വെളുപ്പാണോ എങ്ങനെയാണെന്നോ എന്താണെന്നോ ഒന്നും കണ്ടിട്ടില്ല. അല്ലെങ്കിൽ പോലും നമുക്കത് പറയുമ്പോ നമ്മുടെ ആ മനസ്സിന്റെ ആ ഒരു വികാരം.
0: അതെ അതെ. മിക്കവാറും സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ആ സമയത്തൊക്കെ ആയിരിക്കും നമുക്കിത് കൂടുതൽ ഒരു വിങ്ങൽ ഉണ്ടാക്കുന്നത്.
1: പിന്നെ ഇത് ആദ്യമേ അങ്ങനെ ഒരു ഇതില്ലല്ലോ ടീച്ചറെ, കാരണം നമ്മൾ അറിയവായ കാലം മുതലേ അങ്ങനെ ഒരു ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വിഷമം പിന്നെ കൂടുതൽ തോന്നുള്ളൂ. അപ്പൊ ഇല്ല, അതിനോടങ്ങ് നമ്മൾ ആ പൊരുത്തപ്പെട്ടങ്ങ് ജീവിച്ചല്ലോ.
0: അതെ അതെ അതെ.
1: അതുകൊണ്ട് ആ ഒരു ഇതില്ല. പക്ഷേ എങ്കിലും പറയുമ്പോ നമുക്കൊരു
0: എന്തൊക്കെ പറഞ്ഞാലും ഒരു ഗദ്ഗദത്തോടു കൂടിയേ നമുക്കത് പറയാൻ പറ്റൂ.
1: തീർച്ചയായിട്ടും.
0: ഉണ്ടായിരുന്നവരുടെ അവസ്ഥ ഇത് തന്നെയാണ്, നമ്മളോടൊപ്പം ഇല്ല എന്ന് വരുമ്പോ ആ ഒരു ഒരു സത്യം ഉണ്ടല്ലോ, അത് നമുക്ക് പലപ്പോഴും വേദന ഉളവാക്കുന്ന ഒന്നാണ്. പക്ഷെ നമുക്ക് ഇനി ഒന്നും തിരിച്ചു ചെയ്യാൻ പറ്റില്ല.
1: അങ്ങനെ ഉള്ളവർക്ക് ചിലപ്പോ ഇതിനേക്കാളും കുറെ കൂടെ കൂടുതലായിരിക്കും, കാരണം അവർക്ക് അമ്മയുടെ സ്നേഹവും കരുതലും ഒരുപാട് കിട്ടിയവർക്ക് അമ്മയെ നഷ്ടപ്പെടുമ്പോഴ് അതിന്റേതായ വേദന ചിലപ്പോ ഇതിനേക്കാളും എത്രയോ ഇരട്ടിയായിരിക്കും.
0: അതെ അതെ, തീർച്ചയായും. അപ്പോ ആ ഓർമ്മകൾക്ക് വേണ്ടിയിട്ടാണ് ചേട്ടൻ ഇന്ന് ഈ പാട്ട് ആവശ്യപ്പെടുന്നത്.
1: അതെ അതെ, എല്ലാ അമ്മമാർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട്
0: സമർപ്പിക്കാം.
1: കേൾക്കാം.
0: ഓക്കെ ചേട്ടാ, ശരി. ഓക്കെ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഓരോ ശ്രോതാക്കളും അമ്മ ഓർമ്മകളെ കുറിച്ച് നമ്മളോട് ഇങ്ങനെ പറയുന്നുണ്ട്. അമ്മയുടെ കൈകൊണ്ട് നമുക്ക് തരുന്ന ഭക്ഷണത്തിന്റെ ഒരു സ്വാദ് നമുക്ക് ഏത് മുന്തിയ ഹോട്ടലിൽ പോയാലും കിട്ടാത്ത തരത്തിലുള്ള ഒരു സ്വാദാണ്. അമ്മ വയ്ക്കുന്ന കറികൾ ഒക്കെ ആ രുചിയിലുള്ളതും വെറും മസാലകളോ കറിക്കൂട്ടുകളോ അല്ല, പകരം നമ്മളോടുള്ള കരുതലും സ്നേഹവുമാണ്. ഒരിക്കലും നമുക്കത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ഒരു നിറവാണ്, ഒരു രുചിയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, ഞാൻ വെള്ളനാട് താങ്ങേരി സുരേഷാണ് വിളിക്കുന്നത്.
0: ആ, പറഞ്ഞോളൂ.
1: എനിക്കൊരു പാട്ട് വേണം.
0: ഏത് പാട്ടാ വേണ്ടേ?
1: ഇന്ന് ഞാൻ ആവശ്യപ്പെടുന്ന പാട്ട് ചായം എന്ന ചിത്രത്തിലെ അമ്മേ അമ്മേ അവിടുത്തെ മുന്നിൽ ഞാനാര്
0: ദൈവമാര്. അമ്മ മദേഴ്സ് ഡേയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ വേണ്ടി എന്ന് തോന്നുന്നു ഈ പാട്ട് ആവശ്യപ്പെട്ടത് അല്ലേ?
1: അതെ അതെ.
0: എന്താണ് അമ്മ ഓർമ്മകളെ കുറിച്ച് പറയാനുള്ളത് സുരേഷ് ചേട്ടാ?
1: അമ്മ ഓർമ്മകൾ പറയാനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അതിലൊന്നും പറയാൻ ഇപ്പോൾ ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ കണ്ണ് നിറയും. അതുകൊണ്ട് നമുക്ക് പാട്ടിലേക്ക് പോകാം.
0: നേരിട്ട് പാട്ടിലേക്ക് പോകുന്നതാണ് നല്ലതല്ലേ?
1: അതെ.
0: പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങൾ പറയാനുണ്ട്.
1: അതെ.
0: നൂറുകണക്കിന് കാര്യങ്ങളാണ് പറയാനുള്ളത്.
1: അതെ.
0: ശരി, അത് ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്ന ഇന്ന് ഈ ഒരു പാട്ട് നമുക്ക് എല്ലാവർക്കുമായിട്ട് കേൾക്കാം. എല്ലാ അമ്മമാർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ, ശരി.

പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ, വിശേഷങ്ങൾ, വർത്തമാനങ്ങൾ, അമ്മ ഓർമ്മകളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം. സാഹിത്യത്തിലും സിനിമയിലും എപ്പോഴും അമ്മ ഒരു വികാരമായിരിക്കുന്നു. എം ഡിയുടെ കഥകളിലെ അമ്മമാരായാലും സിനിമകളിലെ അമ്മമാരായാലും നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്പർശിക്കാറുണ്ട്. കവി പറഞ്ഞതുപോലെ, അമ്മയെന്നൊരു വിളി കേട്ടാൽ

0: നമ്മൾ പോക്കുവരവിൽ വിളിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ, നേരത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിൽ തയ്യാറാക്കി വെക്കണം.
1: അങ്ങനെ തയ്യാറാക്കിയൊന്നും വെക്കാൻ,
0: അങ്ങനെ അല്ല പറയാൻ, ഇപ്പൊ കുറെ ദിവസത്തിന് ശേഷമല്ലേ നമ്മൾ വിളിക്കുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മളോട് പങ്കുവെക്കാമല്ലോ.
1: എല്ലാ കഥകളും അങ്ങ് എന്താ പറയാ, അങ്ങനെ ഞാൻ ഒരിടത്ത് അങ്ങനെ പോകൂല, വീട് വിട്ട് ഒരിടം പോകൂല,
0: വീട്ടിൽ തന്നെ. ശരി, ആയിക്കോട്ടെ. വീട്ടിലിരിക്കുമ്പോ എന്തെങ്കിലുമോ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ.
1: അങ്ങനെ ഒരിടത്തും പോകൂല, ഒരു വീട്ടിൽ, വീട്ടിൽ നിന്ന് മോന്റെ വീട്ടിന് അടുത്ത് തന്നെയാണ്. അവരെ വീട്ടിൽ പോകും, പിന്നെ മൂത്ത ചേച്ചി അമ്മയായിട്ടാണ് നമ്മള് നോക്കുന്നത്.
0: കല്ലറ
1: അമ്മയാണ്.
0: ഗിരിജ ചേച്ചിയാണോ?
1: നങ്ങേലി ചേച്ചി.
0: നങ്ങേലി ചേച്ചി.
1: ഗിരിയ ചേച്ചിയുടെ അനിയ ചേട്ടത്തി.
0: നങ്ങേലി എന്നാണോ ശരിക്കും പേര്?
1: നങ്ങേലി എന്നാണ് യഥാർത്ഥ പേര്.
0: നല്ല പേരാണല്ലോ.
1: വീട്ടില് എല്ലാരും വിളിക്കും, ശാന്ത എന്ന് വിളിക്കും.
0: ശാന്ത എന്ന് വിളിക്കും. ശരിക്കുള്ള പേര് നങ്ങേലിയാണ്.
1: നങ്ങേലി എന്നാണ് വിളിക്കുന്നത്.
0: അതായിരുന്നു നല്ല പേര്, അത് മതിയായിരുന്നു. പുറത്തും
1: ഈ സെറ്റിൽമെന്റിൽ കിടക്കുന്ന എല്ലാവരും അമ്മേനെ അമ്മയെന്ന് തന്നെ വിളിക്കുന്ന, ശാന്തമ്മ എന്ന് തന്നെ എല്ലാവരും വിളിക്കുന്നത്.
0: ഓക്കെ.
1: അമ്മയെ കൊച്ചു പൊടിക്ക കുട്ടികൾ തൊട്ട് വലിയവര് വരെ
0: ശാന്തമ്മ എന്ന് വിളിക്കും. പേര് ചേർത്തൊരു അമ്മയെ അങ്ങ് വിളിക്കും. ശരി. ഇപ്പൊ ആ അമ്മ എവിടെയാ താമസിക്കുന്നത്?
1: അമ്മ നമ്മുടെ വീട്ടിന്റെ തൊട്ട, എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത്.
0: അതായത് ഈ പറഞ്ഞ കുഞ്ഞേച്ചി?
1: വലിയ കുഞ്ഞേച്ചി, ഞാനാണ് ലാസ്റ്റ് കുഞ്ഞേച്ചി.
0: ഓ, താങ്കളാണ് ഏറ്റവും നമ്മളെ നമ്മുടെ ഈ ഇവിടെയൊക്കെ പറയുമ്പോൾ കടശ്ശിക്കുട്ടി.
1: ആ കടശ്ശിക്കുട്ടി.
0: ആ അതിന്റെ കുറച്ച് ചെല്ലമൊക്കെ ഉണ്ട്. ഈ എല്ലായിടത്തും ഈ കൊച്ചു പിള്ളേർ കുറച്ച് സ്നേഹം കൂടുതൽ കിട്ടുമല്ലോ. ഏറ്റവും ഇളയ ആളിനൊരു എന്താണ്, എല്ലാവരും ഒന്ന് കൊഞ്ചിക്കുകയും, കാരണം ബാക്കിയുള്ളവരെല്ലാരും വലുതാവുമ്പോ നമ്മളായിരിക്കും അവിടുത്തെ ഏറ്റവും കുഞ്ഞ്. അപ്പൊ കുറച്ച് ലാളന കൂടുതൽ കിട്ടും. അങ്ങനെ കിട്ടിയ ആളാണ്, അതാണ് ഒരു ചിരി. മഴയൊക്കെ ഉണ്ടോ അവിടെ നിങ്ങളുടെ നാട്ടില്? വേനലൊക്കെ കുറച്ച് ശമനം ഉണ്ടല്ലോ അല്ലെ? വെയിലിനൊക്കെ
1: ശമനമുണ്ട്, വെള്ളത്തിന്റെ കഷ്ടപ്പാടൊക്കെ ഇത്തിരി കുറഞ്ഞു
0: കുറഞ്ഞു കുറഞ്ഞു. അപ്പൊ വീട് പണിയൊക്കെ എന്തായി?
1: വീട് പണിന്ന് തേയ്പ്പ്.
0: മുകളിലൊന്നും ഇപ്പൊ കേറാറില്ലല്ലോ അല്ലേ? അത് ഓർക്കുമ്പോ തന്നെ പേടിയാവും.
1: അല്ല, വാർത്ത സമയത്തിന് ഞാൻ പറഞ്ഞായിരുന്നു വീട്ടിന്റെ ഒരു വെള്ളം കോരി വീത്തേണ്ടേണ്, അതുകൊണ്ട് സ്റ്റെപ്പ് കിട്ടണോന്ന് പറഞ്ഞു. കൈ ഉടനെ തന്നെ
0: ചെയ്തില്ല.
1: ചെയ്തു ചെയ്തു
0: ചെയ്തു. ഓക്കെ ഓക്കെ,
1: ചെയ്തിട്ട് അതുകൊണ്ട് കുഴപ്പമില്ല.
0: എന്നാലും അത് കെട്ടാതിരുന്ന സമയത്തൊരു വീഴ്ചയൊക്കെ സംഭവിച്ചല്ലോ.
1: ഒരു പ്രാവശ്യം അല്ല, മൂന്ന് പ്രാവശ്യം വീണ്, ഇടിക്കൽ തന്നെ വീണത്.
0: ഈശ്വര, എനിക്ക് തോന്നുന്നു താങ്കൾക്ക് വീഴ്ച ഒരു എന്താണ് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു. മൂന്ന് പ്രാവശ്യം ഒക്കെ വീഴും ഒരേ കാര്യത്തിൽ.
1: എന്റെ കൂട്ടത്തിലുള്ള ഇതാണെന്നാണ് തോന്നുന്നത്.
0: ചില ആൾക്കാർ അങ്ങനെയാണ്, വീണ് വീണ് നടക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളെ ചില സിനിമയിലൊക്കെ കാണുമ്പോൾ
1: കുരിശുമല, തെക്കൻ കുരിശുമല കയറാൻ പോയപ്പോ, കയറിയിട്ട് ഇറങ്ങി റോട്ടില് എത്താറായപ്പോൾ അവിടെ വീണു. അത് കഴിഞ്ഞ് എന്റെ മൂത്തേച്ചിയുടെ വീട്ടിന്റെ താഴെ സൈഡിൽ വീണു. എല്ലാം കൊണ്ടു പിന്നെ
0: ഈ വീഴ്ചയിൽ ഒടിവൊക്കെ പറ്റാറില്ലേ? കൊള്ളാം, നന്നായിരിക്കട്ടെ. എല്ലാം ഒന്ന് റീ ഡാമേജ്, പുതുക്കിയ സാധനങ്ങളാണ്, വിഴുന്നു ഒടിഞ്ഞും ഒക്കെ അല്ലേ? ശരി, ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്ന് അമ്മയ്ക്കൊരു പൊന്നും കൂടാവും ആടിവായും മന്ത്രക്കൂടാവും. അത് ഇന്നലെ എന്റെ മൂത്ത മോളെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ വിളിക്കാനൊന്നും പറ്റത്തില്ലല്ലോ, ഞായറാഴ്ച അല്ലയോ.
0: മൂത്തവളുടെ പേരെന്താ?
1: രഞ്ജു. രഞ്ജു.
0: ആ രഞ്ജു. ഓക്കെ.
1: രഞ്ജുവിനും പിന്നെ രഞ്ജുന്റെ മോള് ആദിത്യ, ആദിത്യന്റെ അടുത്ത് ഇരിപ്പുണ്ട്.
0: ആദിത്യ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അമ്മ പറഞ്ഞ കേട്ടോണ്ടിരിക്കയാണ് അവിടെ.
1: സ്കൂൾ അടച്ചല്ല, അതുകൊണ്ട് അഞ്ചാറ് ദിവസം കൂടെ കൊണ്ടൊന്ന്
0: ആക്കിയിരിക്കാന്ന്
1: വിചാരിച്ചു. അമ്മയും മോളും കൂടി നിക്കാന്ന് വിചാരിച്ചു അങ്ങനെ വന്നത്.
0: അമ്മയും ഇവിടെ ഉണ്ടോ? രഞ്ജു ഉണ്ടോ?
1: മോളുണ്ട്, മോളുണ്ട്.
0: അപ്പൊ രഞ്ജുവിന്റെ ബർത്ത്ഡേ ആണ് ബുധനാഴ്ച അല്ലേ?
1: അല്ല, ഞായറാഴ്ച.
0: കഴിഞ്ഞു കഴിഞ്ഞു ഇന്നലെ. ഓക്കെ.
1: ഇന്നലെയായിരുന്നു. അതുപോലെ പിന്നെ അവള് പറഞ്ഞു, അമ്മ ഇങ്ങനെ ഒരു ഇതല്ലേ അമ്മ, അതുകൊണ്ട് വെക്കണ്ട, അമ്മാമ്മയുടെ ഓർമ്മ പുതുക്കലല്ലേ, അതുകൊണ്ട് അത് വെക്കണ്ട. നമുക്ക് ഇന്ന് ബർത്ത്ഡേ ആകുമ്പോ ഞാൻ പറയാം, അപ്പഴേ നമുക്ക് കേക്കൊക്കെ മുറിക്കാം എന്ന് പറഞ്ഞു.
0: ശരി, അതൊരു നല്ല കാര്യമാണ്.
1: പിന്നെ എനിക്ക് നമ്മുടെ അമ്മ എന്ന് വിളിക്കുന്ന എന്റെ

0: ചേച്ചി, മംഗല ചേച്ചിക്കും, പിന്നെ എന്റെ കിരീട ചേച്ചി, പിന്നെ ചെരുപ്പാണിന്ന് ഇന്നാള് വിളിച്ചിരുന്ന ആ ചേച്ചി.
1: ആ ചേച്ചിയുടെ പേരെന്താ, മറന്നുപോയാ?
0: ആ ചേച്ചിയുടെ പേര് മറന്നുപോയി.
1: സുധ അല്ലേ?
0: ആ സുധ, സുധ, സുധ എന്ന് പറഞ്ഞ ആ ചേച്ചിക്കും ചേച്ചിയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയാണ് ഈ പാട്ട്.
1: ഇപ്പൊ അമ്മയെ കുറിച്ചുള്ള എല്ലാ സങ്കട പാട്ടുകളാണ് ഇവിടെ ചോദിച്ചുണ്ട്. അപ്പഴാണ് അമ്മയ്ക്കൊരു പൊന്നുംകൂടം, അടി വരും മന്ത്രക്കൂടം, അൽത്തരമേൽ അമ്മേ നമ്മൾ നേർച്ച വയ്ക്കും അമ്മം കൂടം എന്നൊരു അടിപൊളി പാട്ട് ചോദിക്കുന്നത്. അപ്പൊ അതിര പറയുകയും ചെയ്തു, എല്ലാം വിഷമിച്ച പാട്ടുകളാണ്, എന്തൊരു സ്പെഷ്യൽ പാട്ടാണെന്ന്. അമ്മയെ ഓർക്കുകയും ചെയ്യാം, ഒപ്പം ആ പാട്ട് കേട്ട് നമുക്കൊന്ന് ആസ്വദിക്കുകയും ചെയ്യാം. എന്തായാലും രഞ്ജുവിന്റെ കഴിഞ്ഞു ബർത്ത്ഡേ കഴിഞ്ഞു പോയെങ്കിലും കരുണാസായി റേഡിയോയുടെ ഹൃദ്യമായ ആശംസകൾ, ജന്മദിന ആശംസകൾ നേരുന്നു. ആദിത്യയോട് എന്റെ പ്രത്യേക സ്നേഹാന്വേഷണം പറയൂ. ഒരു ചക്കര ഉമ്മ ഞാൻ അയച്ചിരിക്കുന്നതായി പറയണം. ഓക്കെ, അപ്പൊ അത് കുറച്ച് കഴിയുമ്പോ അവിടെ എത്തുവേ, വാങ്ങിച്ചോണം. ആ വാതിലിന്റെ അടുത്ത് നിക്കണം, അപ്പൊ ഇങ്ങനെ പറന്ന് പറന്ന് പറന്ന് വരും. ഓക്കെ, അപ്പൊ പാട്ട് കേൾക്കാം. ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. അമ്മ എന്നാൽ വെറുമൊരു അമ്മ മാത്രമല്ല, നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ് അമ്മയ്ക്കും ഉണ്ടായിരുന്നു സ്വപ്നങ്ങൾ. നന്നായി പാട്ടുപാടുമായിരുന്നു, അല്ലെങ്കിൽ നൃത്തം ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഒരുപാട് പഠിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പം മക്കൾക്ക് വേണ്ടി ഇതെല്ലാം മാറ്റിവെച്ച അമ്മയുടെ സ്വപ്നങ്ങളെക്കുറിച്ച് വല്ലപ്പോഴുമൊക്കെ നമ്മൾക്ക് അവരോട് സംസാരിക്കാവുന്നതാണ്. നമ്മളത് ചോദിക്കുമ്പോൾ തന്നെ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരി ഉണ്ടാവും, അത് തന്നെയാണ് ഏറ്റവും വലിയ സമ്മാനവും. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ മാഡം, ഞാൻ പനക്കോട്ടെന്ന് പുഷ്പലത.
0: ആ പറഞ്ഞോളൂ.
1: അവിടെ എല്ലാവരും സുഖമായിരിക്കണം മാഡം.
0: ഇവിടെ എല്ലാവർക്കും സുഖം. അവിടെ സുഖമാണോ?
1: ഇവിടെ എല്ലാവർക്കും സുഖം.
0: പിന്നെ എന്താ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുള്ളത്?
1: വിശേഷങ്ങള് പങ്കുവെക്കാൻ അമ്മയെ കുറിച്ചല്ലേ പറഞ്ഞത്?
0: അതെ അതെ.
1: ആ എന്റെ അമ്മയെ കുറിച്ച് ഒരുപാട് പറയാറുണ്ട്. പറഞ്ഞാല് പിന്നെ അത്രയൊന്നും പറയാവില്ലല്ലോ.
0: അമ്മ വളരെ കുറച്ച് പറയാനുള്ള സമയം
1: ആദ്യം തന്നെ നമ്മക്ക്. എന്റെ അമ്മയും ഞങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മളെ വളർത്തിയതും പഠിപ്പിച്ചതും എല്ലാം. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. കൂലിപ്പണിക്കൊക്കെ പോയാണ് നമ്മളെ വളർത്തിയത്, പഠിപ്പിച്ചത്. വയലില് നെല്ല് കൊയ്യാനും എല്ലാത്തിനും പോകുമായിരുന്നു എന്റെ അമ്മ. അതൊക്കെ കൊറേ ഓർമ്മകളൊക്കെ ഉണ്ട്. അമ്മ മരിച്ചിട്ട് 35 വർഷം
0: പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലേ?
1: പറ്റുന്ന കാര്യങ്ങളല്ല. അതെ.
0: സഹിച്ചിട്ടുണ്ടോ?
1: ഇല്ല.
0: അത്രയും വലിയ ത്യാഗവും നമ്മള് സഹിച്ചിട്ടുണ്ടോ? നമുക്ക് വളരെ കൊച്ചു വിഷമങ്ങൾ പോലും താങ്ങാനുള്ള മനസ്സും മനക്കെട്ടി ഒന്നുമില്ല. പക്ഷെ അവരങ്ങനെയല്ല, അവരൊരു കുന്നോളം വിഷമങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മളെയൊക്കെ സ്നേഹിച്ചതും വളർത്തിയതും എല്ലാം. നമ്മുടെ ഓരോ വിജയത്തിന്റെ പിന്നില് അമ്മയുടെ നിറഞ്ഞ പ്രാർത്ഥന ഉണ്ടെന്നുള്ളതാണ്.
1: സ്നേഹമുണ്ട്,
0: ഒന്നും നമ്മളിൽ നിന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ സ്നേഹം മാത്രം പകർന്നു തരാൻ കഴിയുന്ന ഒരു ബാങ്കാണ് അമ്മ എന്ന് പറയാം. അമ്മയുടെ സ്നേഹം അതൊക്കെ ഒന്നുമില്ലെങ്കിൽ അതൊക്കെ ആവുകൾ അനുഭവിക്കാൻ പറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു കാര്യമാണ്. ഇവിടെ നമ്മുടെ ശങ്കരചേട്ടൻ പറഞ്ഞതുപോലെ അമ്മ എന്താണെന്ന് പോലും അദ്ദേഹത്തിന്
1: അമ്മയുടെ
0: സ്നേഹം അറിയില്ല, അമ്മയുടെ ലാളനെ അറിയില്ല, അമ്മയുടെ പരിഗണന അറിയാതെ വളർന്ന ആളാണ് അദ്ദേഹം. അങ്ങനെ വരുമ്പോ കഷ്ടപ്പെട്ട ആ പറഞ്ഞു.
1: ഞാനൊരു വയസ്സുവരെ അമ്മയുടെ സ്നേഹമൊക്കെ അറിഞ്ഞു. 20 വയസ്സായപ്പോഴത്തേക്ക് അമ്മ മരിച്ചു.
0: 20 വയസ്സായപ്പോഴോ?
1: എനിക്ക് 20 വയസ്സായി.
0: എന്നാലും അതുവരെ ആ വയസ്സുവരെ നമ്മളെ സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും നമുക്ക് അമ്മയുടെ ഓർമ്മകളുണ്ട് നമ്മുടെ ഉള്ളിൽ അല്ലേ?
1: അതെ. പിന്നെ എനിക്ക് പാട്ട്, എന്റെ മോളെ വെഡിങ് ആനിവേഴ്സറി 14-ാം തീയതി
0: വരുന്ന 14-ാം.
1: ഓ, ഈ 14-ാം തീയതി
0: വ്യാഴാഴ്ച അല്ലേ?
1: പിന്നെ ഓ വ്യാഴാഴ്ച. പിന്നെ മോളെ പേര് നീതു, അവന്റെ പേര് പ്രതീഷ്.
0: നീതുവും പ്രതീഷും.
1: പ്രതീഷും. പിന്നെ കൊച്ചുമോളെ വരുണവീര് ബർത്ത്ഡേ 13-ാം തീയതി. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പാട്ടൊന്നും സെലക്ട് ചെയ്തിട്ടില്ല, കിട്ടുമെന്ന് വിചാരിച്ചില്ല. അപ്പൊ അവിടെ നിന്ന് ഒരു പാട്ട്,
0: എന്നാലും കിട്ടുമെങ്കിലും കിട്ടിയില്ലെങ്കിലും സ്വന്തമായിട്ടൊരു പാട്ട് എടുത്ത് വയ്ക്കണം.
1: പാട്ട്
0: നേരത്തെ ഓർത്ത് വയ്ക്കുന്ന ഒരു പാട്ടായാലും മതിയാവും അല്ലേ? സ്വന്തം ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കുന്നതല്ലേ എപ്പോഴും സുഖം. അപ്പൊ അതുകൊണ്ട് ഇനി ഇപ്പൊ ഇന്ന് കഴിയുമ്പോ ഇനി അടുത്ത് എപ്പോഴെങ്കിലും നമ്മൾ വിളിക്കുമല്ലോ, അപ്പോഴേ ഒരു പാട്ട് ഓർത്ത് അങ്ങോട്ട് വച്ചിരിക്കും. അല്ലെങ്കിൽ നമ്മളെ ഇഷ്ടത്തിനുള്ള പാട്ട് ഇടുക എന്ന് അതല്ലല്ലോ നമ്മുടെ ഈ ഒരു സെഗ്മെന്റ് എന്ന് പറയണേ. ശ്രോതാവിന്റെ ഇഷ്ടമുള്ള പാട്ടും ശ്രോതാവിന് ഇഷ്ടമുള്ള വർത്തമാനങ്ങളുമാണ് നമ്മുടെ ഈ സെഗ്മെന്റിന്റെ വിജയം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നിപ്പോ മകളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, നീതുവും പ്രതീക്ഷയും അല്ലേ, വീട് ജന്മദിനവുമാണ്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്തൊരു പാട്ട് നമ്മൾ തന്നെ അങ്ങോട്ട് തരാം എന്ന് പറയുന്നു.
1: ഓക്കെ,
0: അപ്പൊ ശരി, പാട്ട് കേൾക്കാമോ?
1: ഓ ശരി ശരി.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമ്മൾ പോക്കുവയിലൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നു. അമ്മ ഓർമ്മകളും നമ്മൾ പങ്കുവയ്ക്കുന്നു. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജ് ഒന്ന് കേൾക്കാം.
1: ഹായ് മേഡം, ഞാൻ റാണിയാണ്. മേഡം എന്നെ ഓർമ്മയുണ്ടോ? അതും മറന്നു എന്നെ. മേഡത്തിന് സുഖമാണോ? സാറിനും മോൾക്കും സുഖമാണോ? സ്റ്റുഡിയോയിലുള്ള എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു മേഡം. പിന്നെ അവിടെ എന്തുണ്ട് വേറെ വിശേഷങ്ങള്? ഇപ്പം കന്നസയിൽ വേറെ പ്രോഗ്രാം ഒക്കെ വന്നെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പൊ ഇടയ്ക്ക് എനിക്ക് അങ്ങനെ കേൾക്കാനൊന്നും കഴിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ചയാണ് എനിക്ക് ഇടയ്ക്ക് ഒരു ദിവസം കേൾക്കാൻ കഴിഞ്ഞത്. അപ്പോഴ് ഇഷ്ടഗാനങ്ങൾ അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ കേട്ടത്. ആ കൂട്ടത്തിൽ ഞാനും ഒരു മെസ്സേജ് ഇട്ടായിരുന്നു, എന്റെ അഞ്ചിത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന്. എനിക്കൊരു പാട്ട് വെച്ച് തരാൻ വേണ്ടിട്ട് അപ്പോഴും അത് എനിക്ക് കിട്ടിയില്ല. ഇന്ന് എനിക്കൊരു പാട്ട് വെച്ച് തരൂ, വെള്ളാരം കുന്നിൽ മേൽ. സിനിമ ഏതാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇത് നമ്മളെ സ്ഥിരം കേട്ടോണ്ടിരിക്കുന്നു. എനിക്ക് മിക്ക ദിവസം ഡെഡിക്കേറ്റ് ഒക്കെ ചെയ്യണ പലർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടും കൂടിയാണ്. പിന്നെ എന്റെ സാറിനും കുടുംബത്തിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ സോങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
0: പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് ഇപ്പൊ മെസ്സേജ് അയച്ചത് റാണിയാണ്. റാണി ഇപ്പോ വിദേശത്താണുള്ളത്. കർണാസൈ റേഡിയോയുടെ ഒരു സ്ഥിരം ശ്രോതാവായിരുന്നു. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇപ്പോഴും വിദേശത്തേക്ക് പോയതിന് ശേഷം നമുക്കിങ്ങനെ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. അപ്പോൾ എന്തായാലും റാണി മറന്നിട്ടില്ല, തീർച്ചയായും ഓർമ്മയുണ്ട്, നമ്മളെയും ഓർത്തിരിക്കുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇപ്പോൾ ഇഷ്ടഗാനത്തിൽ ചോദിച്ച ഒരു പാട്ട്, അത് ഇഷ്ടഗാനം നമ്മൾ പോക്കുവയിലൂടെ കേൾപ്പിക്കുന്ന പാട്ടല്ല, അത് ഒരു റെക്കോർഡ് പ്രോഗ്രാമാണ്. പോക്കുവയിൽ അപ്പോൾ തന്നെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് പോക്കുവയിലൂടെ അത് കേൾക്കാനായിട്ട് സാധിക്കൂ. എന്തായാലും ഞങ്ങൾ തീർച്ചയായും ഓർക്കുന്നു റാണി, വളരെ സന്തോഷം നമ്മളെ ഓർക്കുന്നതിലും. റാണി ആവശ്യപ്പെട്ട രേവതിക്കൊരു പാവക്കുട്ടി എന്ന ചിത്രത്തിലെ വെള്ളാരം കുന്നിൻമേലെ എന്ന അതിമനോഹരമായ ഒരു പാട്ട് പോക്കുവയിൽ തത്സമയ പരിപാടിയിലെ അവസാന ഗാനമായിട്ട് നമുക്ക് കേൾക്കാം. ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ ഇന്ത്യൻ സംസ്ഥാനം ഏതാന്നാണ് ചോദ്യം. ഉത്തരം നാഗാലാൻഡ് എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് പേര് ശരി ഉത്തരം വാട്സപ്പിലൂടെ ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അനാമികയാണ്, പഴവുറ്റിയിൽ നിന്നാണ് ഉത്തരം അറിയിച്ചിട്ടുള്ളത്. കൺഗ്രാജുലേഷൻസ്. എല്ലാ ദിവസവും നമസ്തേ മലയാളത്തിൽ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ ഉണ്ടാവും, ശ്രോതാക്കൾക്ക് അതിൻ്റെ ശരി ഉത്തരങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാവുന്നതാണ്. അപ്പം ഇന്നത്തെ തത്സമയ പരിപാടിയുടെ സമയം ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. ഇന്നെല്ലാവരും അമ്മമാരെ ഓർക്കുമ്പോൾ തനിച്ച് നമ്മളെ വളർത്തി വലുതാക്കിയ വീരരായ അമ്മമാരെ നമുക്ക് നന്ദിയോടെ സ്മരിക്കാം. ഒരേ സമയം അമ്മയായും അച്ഛനായും ഒക്കെ കരുത്ത് കാട്ടിയവർ, അതുപോലെ തന്നെ നമ്മളെ പ്രസവിച്ചില്ലെങ്കിലും അമ്മയോളം സ്നേഹം പകർന്നു തന്ന നമ്മുടെ വലിയമ്മമാരും അമ്മൂമ്മമാരും അമ്മായിമാരും ഒക്കെ അധ്യാപകരും ഒക്കെ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവർക്കും നൽകാൻ നമുക്ക് ഈ ദിവസത്തിലൊരു വലിയ സല്യൂട്ട്. നമ്മുടെ ജീവിതത്തിലേക്കെ ശാന്തവും മനോഹരവുമായ ഒരു സാമീപ്യമാണ് അമ്മയുടെ സാമീപ്യം. ആ വെളിച്ചം എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. തിരക്കുകൾക്കിടയിൽ അമ്മയെ ഒന്ന് വിളിക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഒന്ന് അടുത്തു പോയി ഇരിക്കാൻ മറക്കരുത്, എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറയാൻ മറക്കരുത് എന്ന് എല്ലാ ശ്രോതാക്കളോടും പറയുകയാണ് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ. ഒരുപാട് പേർ വിളിക്കുകയും വർത്തമാനങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കുകയും മെസ്സേജ് അയക്കുകയും ഒക്കെ ചെയ്തു. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയാണ്. റാണി ആവശ്യപ്പെട്ട വെള്ളാരം കുന്നിൻമേലെ എന്ന അതിമനോഹരമായ ഒരു ഗാനത്തോടുകൂടി പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

ോമങ്കോടാടിമ ഡീഡിമ കുപ കുപ കൂപ കൂപ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് നടൻ ജഗദീഷിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ കേൾക്കാം. ഹാസ്യ നടൻ എന്ന് വിശേഷിപ്പിക്കണോ അതോ സ്വഭാവ നടൻ എന്ന് വിശേഷിപ്പിക്കണോ എന്ന് വേർതിരിച്ചറിയാനാവാത്ത വിധം അഭിനയത്തിന്റെ പല തലങ്ങൾ കാഴ്ചവെക്കുന്ന നടന്മാരുണ്ട്. മലയാളത്തിൽ അതിൽ വളരെ പ്രധാനമായി പറയാനാകുന്ന അഭിനേതാവാണ് ജഗദീഷ്. നടൻ എന്ന വിശേഷണത്തിന്റെ കലാപരത മുഴുവൻ അർഹമായ ഒരാൾ, തീർത്തും അഭിനേതാവ്. അതുകൊണ്ട് തന്നെ താരമാകാൻ ശ്രമിക്കാത്ത താരമാകാത്ത വ്യക്തിത്വം. അഭിനയത്തിന്റെ സ്വാഭാവിക രസതന്ത്രങ്ങളിലൂടെ കടന്നുപോവുകയും കഥാപാത്രങ്ങളെ അത്രയേറെ മിഴിവോടെ പ്രേക്ഷക മനസ്സുകളിൽ അടയാളപ്പെടുത്തുകയും ചെയ്ത ആക്ടർ. സിനിമാ വ്യവസായത്തിന്റെ കുഴപ്പം കൊണ്ടുമാത്രം ചിലപ്പോൾ ചില കാലങ്ങളിൽ ലേബല് ചെയ്യപ്പെട്ടു എന്നതൊഴിച്ചാൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളിലൂടെ 3 പതിറ്റാണ്ടിലേറെയായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജഗദീഷ് എന്ന നടൻ മലയാളിക്ക് ഏറെ പ്രിയങ്കരനാകുന്നത് കറകളഞ്ഞ അഭിനയ ചാതുരി കൊണ്ട് മാത്രമല്ല, പക്വതയാർന്ന നിലപാടുകൾ ഉള്ളതുകൊണ്ടുകൂടിയാണ്. ഓൺസ്ക്രീനിലെ അഭിനയത്തിലൂടെയും ഓഫ് സ്ക്രീനിലെ ജീവിതത്തിലൂടെയും ജഗദീഷ് അങ്ങേയറ്റം ആരോഗ്യപരമായിട്ടാണ് ജനഹൃദയങ്ങളെ സ്വാധീനിക്കുന്നത്.

തിരശീലയിൽ നാടകീയത ഒട്ടും വേണ്ട എന്ന തിരിച്ചറിവാണ് ഒരു ചലച്ചിത്ര അഭിനേതാവിന്റെ ഏറ്റവും പ്രധാന ഗുണം. ക്യാമറയ്ക്ക് മുന്നിൽ നടമാടുക എന്ന പ്രവൃത്തിയും അത്ര കണ്ട് ആവശ്യമില്ല തന്നെ. സ്വാഭാവികതയാണ് തിരശീല ആവശ്യപ്പെടുന്നത്. ഡയലോഗ് പ്രസന്റ് ചെയ്യുന്നതിൽ പോലും ആ സ്വാഭാവികത ആവശ്യമാണ്. നാടകീയതയിലേക്ക് ലവലേശം അത് തുളുമ്പിപ്പോകാനും പാടില്ല തന്നെ. ഒരു ചലച്ചിത്ര നടന്റെ അഭിനയശേഷിയുടെ അളവുകോലുകൾ സൂക്ഷ്മമായി അളന്നെടുക്കുന്ന ഈ ഡീറ്റെയിലുകൾ ജഗദീഷ് എന്ന നടനെ മികച്ച അഭിനേതാവെന്ന നിലയിൽ അടയാളപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. കഥാപാത്രത്തെ ഉൾക്കൊള്ളുക എന്നതിനേക്കാൾ അത് പഠിക്കുക എന്നതാണ് അഭിനേതാവിനെ സംബന്ധിച്ച് പരമപ്രധാനം. ജഗദീഷ് അഭിനയിച്ച വേഷങ്ങൾ ഏത് പരിശോധിച്ചാലും ഈ പഠനത്തിന്റെ ഫലം ദർശിക്കാനാവും. സ്വന്തം ശരീരഭാഷയിലെ കുറച്ചധികമായ ചടുലത്വത്തെ പോലും കഥാപാത്ര നിർമ്മിതിക്കനുസരിച്ച് രസപരിണാമം വരുത്താൻ ജഗദീഷിന് സാധിക്കുന്നു.

1984 നവോദയയുടെ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലൂടെയാണ് ജഗദീഷ് ചലച്ചിത്ര രംഗത്ത് പ്രവേശിക്കുന്നത്. പി വി ജഗദീഷ് കുമാർ കോളേജ് പ്രൊഫസറായിരുന്നു. ചലച്ചിത്ര നടൻ എന്നതിനോടൊപ്പം തിരക്കഥാകൃത്തും അവതാരകനുമാണ്. മൈ ഡിയർ കുട്ടിച്ചാത്തൻ മുതൽ ഓഫീസർ ഓൺ ഡ്യൂട്ടി വരെയുള്ള ചിത്രങ്ങളെടുത്താൽ അവയിലെ മറ്റു കഥാപാത്രങ്ങൾ ആരു തന്നെ ആയിക്കോട്ടെ, ജഗദീഷ് തന്നെ അവയിൽ സ്വയം അടയാളപ്പെടുത്തുന്ന സ്വാഭാവിക അഭിനയ രീതി ശ്രദ്ധേയമാണ്. അഭിനയം പഠിക്കുന്ന ഏതൊരു സർവകലാശാലാ വിദ്യാർത്ഥിക്കും അതൊരു പാഠഭാഗമാണ്. അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രത്തിൽ വേണമെങ്കിൽ ലേബലൈസ് ചെയ്തു പോകുമായിരുന്നു ഏതൊരു നടനും. അത്രയേറെ ആ കഥാപാത്രം ജനഹൃദയങ്ങളിൽ പതിഞ്ഞുപോയിരുന്നു. അതുപോലെ ഹിറ്റ്ലറിലെ ഹൃദയഭാനു പോലുള്ള കഥാപാത്രങ്ങളിലും വേണമെങ്കിൽ ലേബലൈസ് ചെയ്തു പോകാമായിരുന്നിട്ടും അതിസൂക്ഷ്മമായ ഭാവവ്യത്യാസങ്ങൾ കൊണ്ട് അതിനെ അതിജീവിക്കാൻ ജഗദീഷിന് കഴിഞ്ഞു. ഹാസ്യകഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ സംഭവിക്കാവുന്ന ആവർത്തനങ്ങൾ ജഗദീഷിൽ നമുക്ക് ദർശിക്കാനാവില്ല. എന്നാലാകട്ടെ, സ്വന്തം മാനറിസങ്ങളും ശരീരഭാഷയും കഥാപാത്രത്തിന്റേത് എന്നതുപോലെ ഇഴുകിച്ചേരുകയും ചെയ്യുന്നു.

ഇരയും ചേക്കയുണരും വാലുവിറയും പക്ഷി പറയും ഭൂമിയിനി അടിമുടി കുലുങ്ങുമൻ കുറുവാലും നനഞ്ഞു പൊന്നം മറന്നു തെന്നിപ്പറന്ന പൊന്നും കിണാക്കളെല്ലാം.

0: വഴിയും ചെക്കയുണരും വാലുവിറയും പക്ഷി പറയും ഭൂമിയിനി അടിമുടി കുലുങ്ങുമൻ കുറുവനം നനങ്ങും പൊളുന്നം മറന്ന് തെന്നി പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരലിന്നകത്ത് ചെല്ലിട്ടടച്ചതല്ലേ
1: പൊന്നം മറന്ന് തെന്നി പറന്ന പൊന്നും കിനാക്കളെല്ലാം ഒന്നിച്ചെടുത്ത് കരലിന്നകത്ത് ചെല്ലിട്ടടച്ചതല്ലേ.
2: തൊണ്ണൂറുകൾ ജഗദീശനെ സംബന്ധിച്ചിടത്തോളം മികച്ച കഥാപാത്രങ്ങൾ ഏറെ ലഭിച്ച കാലമായിരുന്നു എന്ന് വേണം പറയാൻ. ശുഭയാത്രയിലെ രാജേന്ദ്രൻ, അഭിമന്യുവിലെ മണികണ്ഠൻ, എ ഓട്ടോയിലെ ശ്രീകൃഷ്ണൻ, പാവം പാവം രാജകുമാരനിലെ സുജനപാലൻ, വിദ്യാരംഭത്തിലെ നടരാജൻ, ഇൻ ഹരിഹർ നഗറിലെ അപ്പുകുട്ടൻ, ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ ഗുപ്തൻ തമ്പുരാൻ, പാരലൽ കോളേജിലെ വാസു, ഗോഡ്ഫാദറിലെ മൈൻകുട്ടി, സ്ഥലത്തെ പ്രധാന പയ്യൻസിലെ ഗോപാലകൃഷ്ണൻ, ബട്ടർഫ്ലൈസിലെ വെട്ടിക്കൽ സദാശിവൻ, നിർണയത്തിലെ ഡോക്ടർ വി ഡി അയ്യർ, അഗ്നിദേവനിലെ മുരുകൻ, ഹിറ്റ്ലറിലെ ഹൃദയഭാനു, സൂപ്പർമാനിലെ എസ് ഐ ബാലചന്ദ്രൻ, ജൂനിയർ മാൻഡ്രേക്കിലെ പ്രദീപ് നമ്പ്യാർ, അങ്ങനെ എത്രയോ കഥാപാത്രങ്ങളിലൂടെ ജഗദീശ് എന്ന നടൻ ഒഴുകി നടന്ന കാലമായിരുന്നു തൊണ്ണൂറുകൾ. ഓരോ കഥാപാത്രവും ഒന്നിനൊന്ന് വ്യത്യസ്തമായിരുന്നു. മിക്കവാറും കഥാപാത്രങ്ങളിൽ ഹാസ്യം അതിന്റെ എല്ലാ സൗന്ദര്യത്തോടെയും മിഴിവാർന്നു നിൽക്കുകയും ചെയ്തു. ഇൻഹരിഹർ നഗറിലെ അപ്പുക്കുട്ടന് ഹിറ്റ്ലറിലെ ഹൃദയഭാനുവിലേക്ക് വരാൻ ദൂരം അധികമില്ല. ഗോഡ്ഫാദറിലെ മായൻകുട്ടിക്കും വേണമെങ്കിൽ അപ്പുക്കുട്ടനെ സ്വീകരിക്കാം. പക്ഷേ അങ്ങനെയൊന്നും വിലയം പ്രാപിക്കാതെ ഓരോ കഥാപാത്രവും അവരവരുടെ തട്ടകങ്ങളിൽ തന്നെ നിന്നു. അങ്ങനെ കഥാപാത്രങ്ങളെ അവയുടെ വ്യക്തിത്വത്തിൽ നിന്ന് അടർത്തി മാറ്റാതെ ഭദ്രമായി വയ്ക്കാൻ ജഗദീശിനു കഴിഞ്ഞു എന്നതിന് കാരണം ജഗദീശ് ശരിക്കും ഒരു അഭിനേതാവാണ് എന്നതുകൊണ്ടാണ്.
3: ധുക്കടധിമിതിമി തത്വനി ധീര മൃദംഗനിനാദരതേ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ഒറ്റക്കമ്പി നാദം. ആയിരത്തി തൊള്ളായിരത്തി 1993 തലത്തെ പ്രധാന പയ്യൻസ് തിരശീലയിലെത്തുന്നത്. ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ ഫിലിം എന്ന ജോണറിൽ മലയാളത്തിലെത്തിയ മികച്ച ഒരു വ്യാവസായിക ചലച്ചിത്രമായിരുന്നു സ്ഥലത്തെ പ്രധാന പയ്യൻസ്. രഞ്ജി പണിക്കരുടെ രചനയിൽ ഗോപാലകൃഷ്ണൻ എന്ന കഥാപാത്രം സാധാരണക്കാരൻ, പക്ഷേ അപ്രതീക്ഷിതമായി അയാൾ ഹോം മിനിസ്റ്ററാകുന്നു. ഒരു രാത്രി ഇരുട്ടിവെളുത്തപ്പോൾ സംഭവിച്ച മാറ്റം പോലെയായിരുന്നു അത്. തമിഴിൽ മുതൽവനെ പോലെയുള്ള ചലച്ചിത്രങ്ങളിൽ ഇപ്രകാരമുള്ള അപ്രതീക്ഷിതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സ്ഥലത്തെ പ്രധാന പയ്യൻസിലെ അന്യൂനമായ സ്വാഭാവികത ആദ്യാവസാനം പകർന്നതിൽ പ്രധാന പങ്കുവഹിച്ച കഥാപാത്രം ഗോപാലകൃഷ്ണനായിരുന്നു. ആ കഥാപാത്രമാകട്ടെ ജഗദീഷിന്റെ കയ്യിൽ അങ്ങേയറ്റം ഭദ്രമായിരുന്നു താനും.
1: Yeah.

0: Din na din.
1: Jin, kajika, jin, kajika, jin, kajika.
0: Din na din.
2: 1985 മുത്താരംകുന്ന് പി ഒ എന്ന ചലച്ചിത്രം ഇറങ്ങുന്നത്. ഗ്രാമത്തെയും ഗ്രാമീണതയെയും സിബി മലയിൽ എന്ന സംവിധായകൻ ആ ചലച്ചിത്രത്തിലേക്ക് ആവാഹിച്ചു വച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. അതും ആദ്യമധ്യന്തം ഹാസ്യരസ പ്രധാനമായി. തിരക്കഥ ശ്രീനിവാസന്റേതായിരുന്നു, കഥ ജഗദീഷിന്റേതും. അക്കരെ നിന്നൊരു മാരൻ, മഴ പെയ്യുന്നു, മദളം കൊട്ടുന്നു, പൊന്നുംകുടത്തിനും പൊട്ട്, നന്ദി വീണ്ടും വരിക, ഒരു മുത്തച്ഛി കഥ എന്നീ ചലച്ചിത്രങ്ങളിലെ കഥ ജഗദീഷിന്റേതായിരുന്നു. മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന ചലച്ചിത്രത്തിന്റെ സംഭാഷണം രചിച്ചത് ജഗദീഷായിരുന്നു. ന്യൂസ്, അധിപൻ, മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം, ഗാനമേള, ഏപ്രിൽ ഫോൾത്ത് എന്നിവയുടെ തിരക്കഥയും സംഭാഷണവും ജഗദീഷിന്റേതായിരുന്നു. ഈ ചലച്ചിത്രങ്ങളെല്ലാം ഒരു സൂക്ഷ്മ വിശകലനത്തിനോ ചലച്ചിത്ര പഠനത്തിനോ വിധേയമാക്കിയാൽ വ്യക്തമാകുന്ന ഒരു കാര്യമുണ്ട്. എല്ലാത്തിലും ഒരു ജഗദീഷിയൻ നർമ്മം ജീവിത ദുഃഖത്തിൽ നിന്ന് ഉയർകൊണ്ടു നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഈ ചിത്രങ്ങളെല്ലാം പലതവണ റീവാച്ച് ചെയ്യപ്പെടുന്നതും.

പ്രൊഫഷണൽ ലൈഫിലോ വ്യക്തി ജീവിതത്തിലോ അപ്രതീക്ഷിതമായി അർഹിക്കാത്ത അംഗീകാരങ്ങൾ തേടിവരുമ്പോൾ, അതിനെ ഇരുകൈയും നീട്ടി പുണരുവാൻ വെമ്പി നിൽക്കുമ്പോൾ, ഒരു നിമിഷം നിൽക്കൂ എന്നൊരു വാചകവുമായി ഓർമ്മയിലേക്ക് ജഗദീഷ് കടന്നുവരുന്നു. ഹിറ്റ്ലർ എന്ന ചലച്ചിത്രത്തിൽ സൈക്കിളിൽ നിന്ന് വീഴുന്ന സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടെ ആ വീഴ്ചയുടെ അതിപെർഫെക്ഷൻ കണ്ട് അതിലെ ടൈമിങ്ങിനെ കുറിച്ച്, ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ച് വാതോരാതെ പുകഴ്ത്തി സംസാരിച്ചുകൊണ്ടിരുന്ന യൂണിറ്റിനോട്, അതിന്റെ അഭിനയത്തിന്റെ ഗുണമല്ല, സൈക്കിളിൽ ആ സമയത്ത് കൈകൊണ്ട് അറിയാതെ പൂട്ടുവീണതിനാൽ നിയന്ത്രണം തെറ്റി വീണതാണെന്ന് തുറന്നു പറയുന്ന ജെനുവിൻ വ്യക്തിത്വം, അതാണ് ജഗദീഷ് എന്ന മനുഷ്യൻ. കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത എം കോം ഫസ്റ്റ് റാങ്ക് ഹോൾഡർ എന്ന പേരിനോട് 100% കൂറു പുലർത്തിക്കൊണ്ട് കനറ ബാങ്ക് ഓഫീസർ പോസ്റ്റിലേക്കും കോളേജ് ലെക്ചറർ പോസ്റ്റിലേക്കും വളർന്നു കയറിയ ശേഷം സമൂഹത്തിൽ നല്ല പേരും പെരുമയുമുള്ള ജോലി എന്ന കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് സിനിമ എന്ന സ്വപ്നത്തിന് പിറകെ ഇറങ്ങിത്തിരിച്ച വ്യക്തി ജഗദീഷ് എന്ന വലിയ നടൻ, പൂർണമായും അഭിനേതാവ്, മലയാള ദൃശ്യ സംസ്കാരത്തിന് എക്കാലവും ഒരു മുതൽക്കൂട്ട് ജഗദീഷ്.

വസ്ത്ര അലങ്കാരങ്ങൾ കൊണ്ടല്ല ഒരാൾ കഥാപാത്രമായി ഭാവപരിണാമപ്പെടുന്നത്. ശബ്ദവും ഭാവവും മാറിയാലേ കഥാപാത്രം കഥാപാത്രമായി മാറൂ. ശബ്ദ അഭിനയം, ഭാവാഭിനയം എന്നൊക്കെ നാട്യശാസ്ത്രകാരൻ പറയുന്നത് വെറുതെയല്ല. ഫാൻസി ഡ്രസ്സല്ല അഭിനയം, ആടയാഭരണങ്ങൾ ഉപകരണങ്ങൾ മാത്രമാണ്. കഥാപാത്രം ഇതാണെന്ന് പ്രേക്ഷകനെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഉപകരണങ്ങൾ. അഭിനയത്തിലൂടെ അഭിനേതാവ് പ്രേക്ഷകനിലേക്ക് പകരുന്നത് തോന്നലല്ല, അനുഭവിപ്പിക്കലാണ്. ശബ്ദവും ശരീരവും ഭാവവും എല്ലാം ഇഴചേർന്നൊരുക്കുന്ന കലയുടെ രാസപ്രഭാവമാണത്. അത് പ്രതിഭയിൽ നിന്നുയർക്കൊള്ളുന്നതാണ്. അഭ്യാസം കൊണ്ട് മാത്രം ആർജിക്കുക പ്രയാസം. അങ്ങനെ അഭ്യാസത്തിലൂടെ പ്രകടനം കൊണ്ടൊരാൾക്ക് താരമാകാൻ കഴിഞ്ഞേക്കും. പക്ഷേ അഭിനേതാവാകണമെങ്കിൽ പ്രതിഭയുടെ വിളയാട്ടം കൂടിയേ തീരൂ. അങ്ങനെയെങ്കിൽ പല താരം

ങ്ങളും അഭിനേതാക്കളിൽ നിന്ന് എത്രയോ ദൂരെയാണെന്ന് പറയേണ്ടതായി വരും. അഭിനയകലയുടെ അദ്വിതീയമായ പ്രകടനപരത കരഗതമായ അഭിനേതാവാണ് ജഗദീഷ്. കഥാപാത്രങ്ങളിൽ നിന്ന് കഥാപാത്രങ്ങളിലേക്ക് ആ രസജീവിതയാത്ര തുടർന്നുകൊണ്ടേയിരിക്കട്ടെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സുഗതം ഈ നേരം.
1: സുഖതം ഈ നേരം. മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ ഏതു നേരവും സുഖതമാണ്. അതിന് രാവെന്നോ പകലെന്നോ ഇല്ല, ഉച്ചയെന്നോ സന്ധ്യയെന്നോ ഇല്ല. ഇപ്പൊ എന്തുകൊണ്ടോ മനസ്സിൽ സന്തോഷത്തിന്റെ നക്ഷത്രം ഉദിച്ചു നിൽക്കുന്നു. ഈ നല്ല ദിവസത്തിന്റെ പ്രകാശം കൊണ്ടാവണം ഹൃദയം ആനന്ദത്താൽ സമ്മോഹനമാവുന്നുണ്ട്. അതുകൊണ്ടാവണം ഈ നേരം അത്രമേൽ സുഖതമായിരിക്കുന്നത്. സുഖതം ഈ നേരം. ഇന്നലെ കൊണ്ട് വായിച്ചു തീർത്ത ഒരു നല്ല പുസ്തകം. ഒത്തിരി ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് കുറേ ദിവസമെടുത്താണ് വായിച്ചു തീർത്തത്. മിണ്ടാത്ത ഇരട്ടകൾ എന്നാണ് പുസ്തകത്തിന്റെ പേര്, ദി സൈലന്റ് ട്വിൻസ്. മോർജോറി വാലാസ് എന്നൊരാളാണ് അത് എഴുതിയത്. ജൂൺ ഗിബൺ, ജെന്നിഫർ ഗിബൺ എന്നീ രണ്ടു പേരാണ് കഥാപാത്രങ്ങൾ. ഇരട്ടകളാണ്. ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ രണ്ടുപേർക്ക് മാത്രമായി ഒരു ഭാഷ ഉണ്ടായിരുന്നു എന്നതാണ്. അതെങ്ങനെ ഉണ്ടായി എന്ന് വെച്ചാൽ ജനിച്ചപ്പോൾ അവർക്ക് ഭാഷണ വൈകല്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് അവർ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ടുപോയിരുന്നു. അങ്ങനെ അവർ അവരുടെ തന്നെ ഒരു ഭാഷ ഉണ്ടാക്കിയെടുത്തു. അത് മാറ്റാനായി രക്ഷിതാക്കൾ രണ്ടാളെയും വ്യത്യസ്ത ബോർഡിംഗ് സ്കൂളുകളിൽ ചേർക്കുകയുമുണ്ടായി. അതുപക്ഷേ രണ്ടാളിന്റെയും മാനസികാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് കണ്ട് രക്ഷിതാക്കൾ അവരെ വീണ്ടും വീട്ടിൽ കൊണ്ടുവന്നു. അവർ രണ്ടുപേർക്ക് മാത്രം മനസ്സിലാവുന്ന ഭാഷയിൽ അവർ വളരെ കംഫർട്ടായി ജീവിച്ചു. ഒപ്പം കുട്ടികൾ രണ്ടാളും ഡയറി എഴുതുകയും ചെയ്തിരുന്നു. രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഡയറി എഴുതുന്നത് ഇംഗ്ലീഷിലായിരുന്നു എന്നതാണ്. ഡയറിയിലെ ഭാഷാ സൗന്ദര്യം കണ്ട് പിതാവ് അവരെ ക്രിയേറ്റീവ് റൈറ്റിംഗ് കോഴ്സിന് കൊണ്ടുചെന്നാക്കി. അതുണ്ടാക്കിയ ഫലം നിസ്സാരമായിരുന്നില്ല. ജൂൺ ഗിബൺ പെപ്സി കോള അഡിക്റ്റ് എന്നൊരു നോവൽ തന്നെ എഴുതി. ഇംഗ്ലീഷ് നോവൽ സാഹിത്യത്തിലെ അത്ഭുതാവഹമായ നോവലായി അത് മാറി. ഇന്നും വായനക്കാർക്ക് ജൂൺ ഗിബൺ എന്നത് ആരാധനാമൂർത്തിയാണ്. പക്ഷെ പ്രശസ്തി വന്നു മൂടിയപ്പോൾ കൂടുതൽ പ്രശസ്തരാവാൻ വേണ്ടിയായിരുന്നുവോ എന്നറിഞ്ഞുകൂടാ. കളവ്, പിടിച്ചുപറി, വ്യഭിചാരം തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അവർ കടന്നു. ഒരുപക്ഷെ അവരിൽ ഒളിഞ്ഞുകിടന്ന വ്യക്തിത്വ വൈകല്യമായിരിക്കാം ഇതൊരു കാരണമായി തീർന്നത്. അതിനിടയിൽ അവർ ജയിലിലാവുകയും ചെയ്തു. അവർ തമ്മിൽ ഒരു ധാരണയുണ്ടാക്കിയിരുന്നു, രണ്ടിലൊരാൾ മരിച്ചാൽ പിന്നെ മറ്റേയാൾ ഒരു കാരണവശാലും അവരുടെ ഭാഷ ഉപയോഗിക്കില്ല എന്ന്. 1993 ജെന്നിഫർ ഗിബൺ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. അധികം വൈകാതെ അവർ മരിച്ചു. ജൂൺ ഗിബൺ അതോടെ അങ്ങ് ഒതുങ്ങിയെന്ന് വേണം പറയാൻ. പിന്നെയും പലതും എഴുതി, പക്ഷെ അതൊന്നും അങ്ങനെ ക്ലിക്കായില്ല. അവരുടെ ജീവിതകഥയാണ് മിണ്ടാത്ത ഇരട്ടകൾ എന്ന പേരിൽ മാർജോറി വാലാസ് നോവലാക്കിയത്. അതൊരു ജീവിതകഥയാണ്. അതിനകത്ത് ജീവിതത്തിന്റെ ചോര പൊടിയുന്നുണ്ട്. വായിക്കണം. വായിച്ചാൽ നമ്മൾ ചിലപ്പോൾ കരയും, നമ്മൾ ചിലപ്പോൾ ചിരിക്കും, നമ്മൾ ചിലപ്പോഴെന്നല്ല വായനയിലുടനീളം നന്നായി ചിന്തിക്കുകയും ചെയ്യും.

രണ്ടുപേർ മാത്രം സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ജൂണിന്റെയും ജെന്നിഫറിന്റെയും മാത്രം ഭാഷയായിരുന്നു. എന്നാൽ കോഡ് ഭാഷയായിരുന്നില്ല താനും അത്. കോഡ് ഭാഷകൾ പല രാജ്യങ്ങളിലുമുണ്ട്. ഡാൻ ബ്രൗണിന്റെ നോവലുകളിലെമ്പാടുമുള്ളത് കോഡ് ഭാഷയാണ്. നമ്മുടെ തിരുവിതാംകൂറിൽ ഒരു കോഡ് ഭാഷ നിലനിന്നിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഉണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അത് ഉപയോഗിച്ചിരുന്നു എന്നതിന് സി വി രാമൻപിള്ളയുടെ കൃതികൾ സാക്ഷ്യം പറയുന്നുണ്ട്. മൂലഭദ്രി എന്നാണ് ആ കോഡ് ഭാഷയുടെ പേര്. പരമേശ്വരൻ പിള്ളയോട് യുവരാജാവ് ചോദിക്കുന്നത് ടപിവുനോ എന്നാണ്. മറുപടി ലൂളി അഞ്ഞം എന്ന്. കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റുള്ളവർക്ക് എന്തു മനസ്സിലാകാനാണ്? സംഗതി എന്താ ചോദിച്ചതെന്നറിയുമോ? ചതിക്കുമോ എന്നാണ്. ലൂളി അഞ്ഞം എന്നു മറുപടി എന്നുവെച്ചാൽ സൂക്ഷിക്കണം. മൂലഭദ്രം എന്നും മൂലഭദ്രി എന്നും ഈ കോഡ് ഭാഷ അറിയപ്പെടും. ഇതിനൊരു അടിസ്ഥാന തത്വം തന്നെയുണ്ട് കേട്ടോ. അത് പദ്യരൂപത്തിലാണ് എഴുതിയിരിക്കുന്നത്. അഗോ ഖഗോ ഖൈവ ചടോ ഞണ തപോമന ജൽസോ ഠഡോ ദൈവ ബഭോ ധഭ ചഠേദിച യശോ രഷോ ലസൈവ വഹക്ഷള ഴറക്രമാൽ ഗഞ്ചണ്ടന്തം വന്ന ഇൻഡ ഇറ്റ ഇൻ ഇൽ ഇർ ഇൾ എന്നതാണ് അടിസ്ഥാനം. ഒരിക്കൽ കൂടെ പറയാതിരിക്കുന്നതാണ് നല്ലതല്ലേ? പക്ഷേ അങ്ങനെ ഒരു ശ്ലോകമുണ്ട്. ഇതുപ്രകാരം കൊഷുതുൽപ അംപഷാനോ എന്ന് ചോദിച്ചാൽ ഒരു പുസ്തകം തരാമോ എന്നേ അർത്ഥമുള്ളൂ. പണ്ട് ഞാനും നിഷയും, നിഷ എന്റെ വകയിലൊരു പെങ്ങളാണ്, ഞങ്ങൾ രണ്ടാളും ഈ മൂലഭദ്രി ഭാഷ ഹൃദിസ്ഥമാക്കി പറഞ്ഞുകൊണ്ട് നടക്കുമായിരുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നവർക്കുണ്ടായ തലതരിപ്പ് നിസ്സാരമല്ല കേട്ടോ. നാമിഖമേ തഴണ്ണു ഒന്തിഷുമ്പാൽ മിഖർ കെമ്പേ അസച്ചു പഴിച്ചും കെമ്പു കുഴത്തസേ എന്ന് പറഞ്ഞാൽ വല്ല പിടിയും കിട്ടുമോ? അടിതരാൻ തോന്നില്ലേ? ഞാൻ എന്താ പറഞ്ഞെന്നറിയുമോ? ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ എന്നെ കല്ലെടുത്തെറിയും എന്നുറപ്പല്ലേ എന്നാണ്. ഇന്ന് മൂലഭദ്രി എനിക്ക് വശമാണ്. നിഷ അത് മറന്നുപോയിട്ടുണ്ടാവുമോ? എനിക്കറിഞ്ഞുകൂടാ. അവൾ അവളെ തന്നെ മറന്നുപോയിരിക്കുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്.

ഈ ലോകത്തെല്ലാം കൂടി എത്ര ഭാഷകളുണ്ടാവും? 5000 മുതൽ 6000 വരെ എന്നാണ് കണക്ക്. ടർക്കിയിലെ ഓട്ടോമാനിഷ് ഭാഷ സംസാരിക്കുന്നത് 900 പേർ മാത്രമാണെന്നാണ് പറയപ്പെടുന്നത്. ചൈനയുടെ മാൻഡാരിൻ ഭാഷ സംസാരിക്കുന്നത് 1052 മില്യൺ ആളുകളാണ്. കോഴിക്കോട് സർവകലാശാലയിൽ പഠിക്കുന്ന കാലത്തെ ഞാനും എൻ്റെ ഒരു സുഹൃത്തും കത്തുകൾ എഴുതിയിരുന്നതും മറ്റും കവിതാരൂപത്തിലായിരുന്നു. കാണാനില്ലല്ലോ, നാടുവിട്ടെങ്ങാനും പോയോ, ചത്തോ ജീവിച്ചിരിക്കുന്നുവോ എന്ന് ഉറപ്പിക്കുവാൻ ഒരു വരിയെങ്കിലും കുറിക്കാത്തതെന്തടോ എന്നവനെഴുതും. ചത്തില്ലടോ, പെട്ടെന്ന് ചാവില്ലടോ, നാട്ടിൽ അച്ഛനു ദീനമാണെന്നറിഞ്ഞ് പെട്ടെന്ന് പോന്നതാണടോ, വന്നപ്പോൾ ഇവിടത്തെ കാര്യങ്ങളൊക്കെയും അവതാളത്തിലാണടോ എന്ന് ഞാനെഴുതും. ഒരു ഇല്ലൻ്റെ നിറയെ ഇങ്ങനെ കാവ്യരൂപത്തിൽ ഞങ്ങൾ എഴുതുമായിരുന്നു. ഈശ്വരാൽക്കാവിനടുത്ത് കോഴിക്കോട് തന്നെ വ്യഞ്ജനക്കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങും. ഓരോന്നോർത്തു പറഞ്ഞ് തിരക്കിനിടയിൽ കടക്കാരൻ ചേട്ടനെ ബുദ്ധിമുട്ടിക്കും. ഒരു ദിവസം ചേട്ടൻ പറഞ്ഞു, നിങ്ങളിങ്ങനെ ഓരോന്നോർത്തു പറഞ്ഞ് സമയം കളയാതെ എന്താ വേണ്ടതെന്നുള്ളതൊരു ലിസ്റ്റ് എഴുതിത്താ, ഞാൻ എടുത്തു വയ്ക്കാം. പിറ്റേന്ന് ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തു. പഞ്ചാര വേണ്ട പച്ചക്കറിയിൽ നിന്ന് ഇത്തിരി വേണ്ട വഴുതന ലേശം പച്ചമുളക്, പിന്നെ അരത്തുണ്ടം ചേന ചേമ്പും മുട്ട, ചേട്ടാ മനസ്സുണ്ടെങ്കിൽ കാശ് വാങ്ങാതെ 3 തേങ്ങ, മഞ്ഞൾ 100, മല്ലിപ്പൊടി 50, മുളകും 200, മത്തിക്കരുവാടൊരു കവറ്, കണ്ണിൽ ചോരയുണ്ടെങ്കിൽ 2 ആഴ്ച കടത്തിലേക്ക് ഇത്തിരി തേയില, പിന്നെ സൺഫ്ലവർ ഓയിൽ 1/2 കിലോ, കടുക് 100, വെളുത്തുള്ളി 50, മസാലപ്പൊടി 1 കവർ, വെള്ളം ചൂടാക്കി കുടിക്കുവാൻ ഒരല്പം 10 മുഖം, പിന്നെ ചേട്ടാ ചേട്ടന്റെ വക 3-4 കിലോ മട്ട അരി കൂടി അളന്നെടുത്തു. കവിത ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ, ഞങ്ങളുടെ കഷ്ടപ്പാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണോ എന്തോ, കക്ഷി മുഴുവൻ സാധനവും ലിസ്റ്റിൻ പ്രകാരം ഞങ്ങൾക്ക് തന്നു. കാശു വാങ്ങിയില്ല. മുറിയിൽ കൊണ്ടുവന്ന് അരി തട്ടിവെക്കുമ്പോൾ അതിലൊരു തുണ്ട് കടലാസ്. ഞങ്ങളതെടുത്തു വായിച്ചു. കവിത കൊള്ളാമിടോ പിള്ളാരെ, ഇനി ഒരുപാട് എഴുതണം. കവിതയിൽ നിങ്ങൾക്ക് ഭാവിയുണ്ടെങ്കിലും കഷ്ടപ്പാട് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനാൽ ഇമ്മാതിരി കവിതയുമായി മേലിൽ എന്റെ കടയിലേക്ക് എഴുന്നള്ളാതിരിക്കണം. ആഴ്ചതോറും ഇങ്ങനെ വ്യഞ്ജനം സൗജന്യമായി പൊതിഞ്ഞുകൊണ്ടുവന്നൂട്ടുവാൻ നിങ്ങളുടെ പെങ്ങളെ ഞാനോ എന്റെ പെങ്ങളെ നിങ്ങളിൽ ഒരാളോ വേളി കഴിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈശ്വരാൽക്കാവിനടുത്ത് കവിതകൾ ഇഷ്ടപ്പെട്ടിരുന്ന കുഞ്ഞുകൃഷ്ണേട്ടൻ 30 ആണ്ടിൻ്റെ ഓർമ്മകളിൽ ഒരു കാവ്യശകലം പോലെ അതിപ്പോഴും എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നുണ്ട്.

മറ്റൊരു മൃഗത്തിനുമില്ലാത്ത വിധമുള്ള ഭാഷണശക്തി. മനുഷ്യന് ഇതെങ്ങനെ കരഗതമാകുന്നു? തലച്ചോറിന്റെ ഭാഷണ ഏരിയകളെക്കുറിച്ച് ധാരണകളില്ലാതിരുന്ന കാലത്ത് വാക്കുകൾ നമുക്ക് തന്നത് ദൈവമാണെന്ന് വിശ്വസിച്ചു. വാണിദേവി തന്നെയുണ്ടായി, സരസ്വതി പൂജകളും സരസ്വതങ്ങളും ഉണ്ടായി. എന്നാൽ ഇന്ന് നമുക്കറിയാം, മസ്തിഷ്കത്തിന്റെ മാറ്റാണ് വാക് സഞ്ചയങ്ങൾക്ക് കാരണമെന്ന്. ആറുമാസം പ്രായമാകുമ്പോൾ ശബ്ദങ്ങൾ കട്ടിയിൽ സ്വരങ്ങളായി പരിണമിക്കുന്നത് കാണാം. ഒരു വയസ്സാകുമ്പോൾ വാക്കുകൾ തിരുന്താൻ തുടങ്ങും. രണ്ടു വയസ്സാകുമ്പോൾ കൊഞ്ചിക്കൊണ്ടുള്ള വാക്കുകൾ. മൂന്ന് വയസ്സിൽ ഏതാണ്ട് 1000 വാക്കുകൾ തലച്ചോറിലെ നിഘണ്ടുവിൽ നിറയും. ഒരു വർഷം കൂടി കഴിയുമ്പോൾ അത് 3000 പിന്നെ അത് 10,000, 100,000 അങ്ങനെ കൂടും. വാക്കുകളുടെ ഒരു അയ്യരു കളി.

ഒരു ദിവസം ഉണർന്നു കഴിഞ്ഞാൽ ഉറങ്ങും വരെയുള്ള സംസാരത്തിനിടയിൽ നമ്മൾ എത്ര ലക്ഷം വാക്കുകളാകും പറയുക എന്നോർത്തു നോക്കിയിട്ടുണ്ടോ? വാക്ക് എന്തൊരത്ഭുത ശക്തിയാണെന്ന് വിവേകാനന്ദൻ പറഞ്ഞത് വെറുതെയല്ല. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്നു വയലുപ്പിള്ളി. അച്ഛനും അമ്മയും വാക്കെന്നു ചൊല്ലി ഞാൻ അക്ഷരപ്പിച്ച നടന്നു എന്ന് വി മധുസൂദനൻ നായർ. വാക്കെന്റെ തൂലികത്തുമ്പിൽ നിന്ന് അടരുന്നതല്ല, നിലാവിറ്റു വീഴുന്ന പോൽ അതെന്നാത്മസത്തയിൽ നിന്ന് ഊറി വരുന്നതാണ് എന്ന് ഞാൻ.

നിങ്ങൾക്ക് ഏതു ഭാഷയിലും സംസാരിക്കാം. ഇംഗ്ലീഷിൽ, ഉറുദുവിൽ, ഹിന്ദിയിൽ, പാഴ്സിയിൽ, അറബിയിൽ, സ്പാനിഷിൽ ഒക്കെ സംസാരിക്കാം. ആരും ചോദിക്കാൻ വരില്ല, അതിലൊരു തെറ്റുമില്ല. എന്നാൽ നിങ്ങൾ ഏതു ഭാഷയിലാണോ പിറന്നു വീണിരിക്കുന്നത്, ആ ഭാഷയുടെ നീതി പുലർത്തണം. എത്രത്തോളം നിങ്ങൾ നിങ്ങളുടെ മാതൃഭാഷയോട് നീതി പുലർത്തുന്നുവോ, അത്രയും ആ ഭാഷ കരുത്താർജിക്കും. നിത്യജീവിതത്തിൽ കഴിഞ്ഞുകൂടാൻ പോളിഗ്ലോട്ട്സ് ആയവരാണ് നമ്മളിൽ പലരും. ഈ പോളിഗ്ലോട്ട്സ് എന്ന് വെച്ചാൽ നമ്മൾ മംഗ്ലീഷ് എന്ന് പറയില്ലേ, ആ സാധനം തന്നെയാണ്. ചിലർ പറയുന്നത് കേട്ടിട്ടില്ലേ, അതിൻ്റെ മലയാളം എന്താ മക്കളെ, എനിക്കതങ്ങോട്ട് കിട്ടുന്നില്ല, ഇംഗ്ലീഷായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു എന്നൊക്കെ. നിങ്ങളുടെ മാനേജർ നിങ്ങളോട് വന്ന് പറയുന്നുണ്ടോ, മെയിൽ അയക്കാൻ മലയാളത്തിലായതുകൊണ്ട് പറ്റുന്നില്ല എന്ന്? എങ്കിൽ കേട്ടോളൂ, ഇവരെല്ലാം ചേർത്താണ് ഈ വി കൃഷ്ണപിള്ള അൽപ്പന്മാർ എന്ന് വിളിച്ചത്. തമിഴൻ തമിഴറിയില്ല എന്ന് പറയരുത്. നിത്യജീവിതത്തിലെ സർവ ആവശ്യകതകളും തമിഴിൽ വിനിമയം ചെയ്യാൻ അയാൾക്ക് കഴിയണം. മലയാളിയും മറാഠിയും ബംഗാളിയും അതെ. സ്വന്തം ഭാഷ അറിഞ്ഞുകൂടാ എന്ന് പറയരുത്, അത് അല്പത്തരമാണ്. ദാറ്റ്സ് വൈ ഞാൻ അതുകൊണ്ടാണ് ലുക്ക് വരാൻ തോന്നാതിരുന്നിട്ട് മോൺസ് അഗെയിൻ വിസിറ്റ് ചെയ്യാമെന്ന് തിങ്ക് ചെയ്തത് തന്നെ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്നവർക്കുണ്ടാകുന്ന രസത്തിന്റെ പേരാണ് ജുഗുപ്സ. നിങ്ങൾ അത് മുഴുവൻ ഇംഗ്ലീഷിൽ തന്നെ പറഞ്ഞോളൂ, കുഴപ്പമില്ല. അല്ലാത്ത പക്ഷം അത് നല്ല മലയാളത്തിൽ തന്നെ പറയൂ. ഇതൊരുമാതിരി എന്തു പറയാൻ, വൾഗാരിറ്റി, ഭാഷണ വൾഗാരിറ്റി. അതെ, അത് കേൾക്കുന്നവരിൽ അറപ്പുണ്ടാക്കും.

വടിവൊത്ത വ്യാകരണമൊത്ത ഭാഷയിൽ സംസാരിക്കണം എന്നല്ല കേട്ടോ പറഞ്ഞു വരുന്നത്. അമ്മേ, എനിക്ക് കുറച്ച് ദാഹജലം തരൂ എന്ന അബ്ദുൽ ഖാദർ രീതിയല്ല വേണ്ടത്. അങ്ങനെ ആയാൽ അത് തവിക്കണത്തല്ലിലേ തീരുകയുള്ളൂ. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരും. ഈ പാത്തുമ്മയുടെ ആട് എന്ന നോവലിൽ സ്കൂൾ മാഷായ അബ്ദുൽ ഖാദർ വ്യാകരണപരമായി അമ്മയോട് സംസാരിക്കുന്നതിനെയാണ് ബഷീർ നർമ്മരസപ്രധാനമായി അവതരിപ്പിക്കുന്നത്. അപ്പോൾ വർത്തമാനം എന്നത് വടിവൊത്ത രീതിയിലായാൽ അത് കേൾക്കുന്നവർക്ക് അരോചകമായി തീരും. ഇയാളിത് എന്തുവായി പറയുന്നത് എന്ന് വിചാരിക്കും. മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കുന്നതിൻ്റെ അടിസ്ഥാന ഭാവം വ്യാകരണമല്ല തന്നെ. പിന്നെന്താണെന്ന് ചോദിച്ചാൽ അതിന് മറുപടിയുമില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയാൻ വർത്തമാനത്തിൻ്റെ അളവ് വളരെ കുറച്ചു മതിയാകും. ഒ വി വിജയൻ്റെ കടൽത്തീരത്ത് എന്ന കഥയിൽ വെള്ളായപ്പന്റെ നേരെ നീലിമണ്ണാത്തി വരുന്ന ഒരു രംഗമുണ്ട്. നീലിമണ്ണാത്തി വിളിച്ചു, "വെള്ളായിപ്പോ." വെള്ളായപ്പൻ പറഞ്ഞു, "നീലിമണ്ണാത്തിയെ." അവർ തമ്മിൽ അത്രയേ സംസാരിച്ചുള്ളൂ. അതിലെല്ലാം ഉണ്ടായിരുന്നു. കുറച്ചു ദൂരം നടന്നപ്പോൾ മരക്കാർ എതിരെ വരുന്നു. മരക്കാർ കണ്ഠമിടറിക്കൊണ്ട് വിളിച്ചു, "വെള്ളായിപ്പോ." അവർ തമ്മിൽ അത്രയേ സംസാരിച്ചുള്ളൂ. അതിലെല്ലാം ഉണ്ടായിരുന്നു. വാക്കുകൾ വാചാലമാകേണ്ടതില്ല എന്നർത്ഥം. എന്നുവെച്ച് വാചാലമായി ആരെങ്കിലും സംസാരിച്ചാൽ അതിലും തെറ്റില്ല തന്നെ. വടിവൊത്ത രീതിയിൽ എഴുതുന്നത് കാണാൻ നല്ല രസമാണ്. പക്ഷേ വടിവൊത്ത രീതിയിൽ വർത്തമാനം അതത്ര രസമില്ല എന്നേ പറയുന്നുള്ളൂ കേട്ടോ. വളരെ കൂളായി അലങ്കാരങ്ങൾ ഒട്ടുമില്ലാതെ സംസാരിക്കുന്നതാണ് സത്യത്തിൽ ആളുകൾക്കിഷ്ടം. അതുകൊണ്ടാണ് പണ്ട് മുതലേ ആളുകൾ പറയുന്നത് മസിലി പിടിച്ച് സംസാരിക്കരുത് എന്ന്. അങ്ങനെ തൊണ്ടയിൽ ബോൾട്ടിട്ട് സംസാരിക്കുന്നവരോട് നമുക്ക് സ്നേഹപൂർവം തിരികെ സംസാരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല.

ഹിസ്റ്ററി ഓഫ് സയൻസ് എന്ന് പറയണോ, സയൻസ് ഇൻ ഹിസ്റ്ററി എന്ന് പറയണോ എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട കേട്ടോ, സയൻസ് ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് തന്നെയാണ്. ജെ ഡി ബെർണൽ സയൻസിന്റെ ചരിത്രം എഴുതുമ്പോൾ സയൻസ് ഇൻ ഹിസ്റ്ററി എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാലേ അറിവിന്റെ വിശാലമായ ഒരു പ്രക്രിയ അവിടെ സാധ്യമാവുകയുള്ളൂ. വാചാലമായ രചനാരീതി അവിടെ ഉണ്ടാവുകയില്ല. എന്നാൽ ഹിസ്റ്ററി ഓഫ് സയൻസ് എന്നാകുമ്പോൾ അവിടെ അറിവിനേക്കാൾ വാചാടോപമായിരിക്കും ഉണ്ടാവുക. പലരെഴുതുന്ന ചരിത്രവും വാചാടോപമാണ്. ചരിത്രരചന ഗവേഷണത്തിലൂടെ സാധ്യമാകേണ്ടതാണ്.

ഊഹാപോഹങ്ങളിലൂടെ അല്ല. എന്തിൻ്റെയും ചരിത്രമെഴുതാനാവില്ല. എന്തിനും ഒരു ചരിത്രമുണ്ടാവും എന്ന് പറയുന്നതും ശരിയല്ല. സയൻസിൻ്റെ ചരിത്രമെഴുതുന്ന ചരിത്രരചനയ്ക്ക് ഒരു സയൻസുണ്ട്. അതറിയാതെ എഴുതുന്ന ഒന്നും ചരിത്രമാവില്ല തന്നെ.

മറ്റേതു രാജ്യത്തുള്ളതിനേക്കാൾ വിലപ്പെട്ട ഉപനിഷത്തുക്കളും വേദങ്ങളും ഒക്കെ നമുക്കുണ്ടല്ലോ. എന്നിട്ടും എന്തുകൊണ്ടാണ് സാംസ്കാരികമായും ബൗദ്ധികമായും ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഉത്കർഷം ഉണ്ടാകാത്തത് എന്ന് ഒരു സുഹൃത്ത് ചോദിക്കുന്നു. വളരെ പ്രസക്തമായൊരു ചോദ്യമാണത്. ഗ്രന്ഥങ്ങൾ വായിക്കേണ്ടതായ വിധം വായിച്ചാൽ സ്വാധീനമുണ്ടാവുകയും മാറ്റങ്ങൾ ഉണ്ടാവാൻ സഹായിക്കുകയും ചെയ്യും. ഉപനിഷത്തുക്കളിലേക്കും വേദങ്ങളിലേക്കും വരുന്നതിനു മുമ്പ് വേറൊരു കാര്യം പറയാം. ഒരു ദേശത്ത് ഒരു കൃതി ഉണ്ടാവുന്നു എന്ന് വയ്ക്കുക. അത് അവിടുത്തെ ജനതയിൽ ബഹുഭൂരിപക്ഷവും വായിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. ഉദാഹരണത്തിന് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നോവൽ. ഫ്രഞ്ച് ജനത മുഴുവൻ അത് വായിച്ചിട്ടുണ്ട്. ഒരു കാലഘട്ടം വരെ രവീന്ദ്രസംഗീതം അറിയാത്ത ഒറ്റ ബംഗാളിയും ഉണ്ടായിരുന്നില്ല. ദസ്തേവിസ്കിയുടെ കൃതികളെക്കുറിച്ച് അറിയാത്തവരായി ആ നാട്ടിൽ ആരുമുണ്ടാവില്ല. ഇനി നമുക്ക് വേദോപനിഷത്തുക്കളിലേക്ക് മെല്ലെ വരാം. അതൊരു രാജ്യത്തെ ജനത മുഴുവൻ വായിക്കേണ്ടിയിരുന്ന പുസ്തകങ്ങളാണ്. ആരെങ്കിലും വായിക്കുന്നത് അബദ്ധവശാൽ കേട്ടാൽ കേൾക്കുന്നവരുടെ കാതിൽ ഈയമൊരുക്കി ഒഴിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് മറന്നുപോകരുത്. നൂറ്റാണ്ടുകളോളം ഒരു ന്യൂനപക്ഷം കൈയടക്കി വച്ചിരുന്ന ഗ്രന്ഥങ്ങൾക്ക് എങ്ങനെയാണ് ഒരു രാജ്യത്ത് സാംസ്കാരികമായി ഉത്കർഷമുണ്ടാക്കാനാവുന്നത്? ഇന്ത്യയിൽ ദേശീയതയൊക്കെ രൂപപ്പെട്ടു വന്നതോടെ സംസ്കൃതവും അപ്രസക്തമായി. ബ്രാഹ്മണിക്കൽ സമൂഹത്തിന് വിള്ളലുകൾ വീണെങ്കിലും സംസ്കൃതത്തോടുള്ള അജ്ഞത വേദോപനിഷത്തുകളിൽ നിന്ന് ആളുകളെ അകറ്റി നിർത്തി. ഇങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ എന്തുകൊണ്ടാണ് വേദോപനിഷത്തുകൾക്ക് സ്വാധീനം ചെലുത്താനാവാത്തത് എന്ന് ചോദിക്കുന്നതിൽ സത്യത്തിൽ പ്രസക്തിയില്ല. വേദം പഠിച്ച സമൂഹമാവട്ടെ അതിന്റെ അന്തസ്സത്തെ സാമൂഹിക നവോത്ഥാനത്തിന് പ്രയോജനപ്പെടുത്തുന്നതിനുമപ്പുറം സ്വന്തം ഉപജീവനത്തിനും അധികാരശക്തികളെ ഊട്ടി ഉറപ്പിക്കുന്നതിനുമാണ് വിനിയോഗിച്ചത്. സത്യത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് അതിശ്രേഷ്ഠമെന്ന് അവകാശപ്പെടുന്ന ഗ്രന്ഥങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒരു സാംസ്കാരിക നവോത്ഥാനത്തിന് അവയെക്കൊണ്ട് സാധിക്കാതെ പോയത്.